ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. മിഥുനം 20, 2026 ജൂലൈ 4 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പല വിധത്തിൽ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഹതാശയരായ ചിലർ ആത്മഹത്യ ഭയമായതുകൊണ്ട് മാത്രമാണ് സ്വയം ജീവിക്കുന്നത്. പലപ്പോഴും അവരുടെ മനസ്സിൽ ഒരു താൽക്കാലിക പ്രതിയോഗിയെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ സ്വയം കാണുവാനാകുന്നുള്ളൂ എന്നതാണ് വലിയ ജീവിത പരാജയം. നാം എതിരാളിയായി കാണുന്ന വ്യക്തിയുടെ വീക്ഷണത്തിൽ നാം നമ്മളെ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് പലരുടെയും ജീവിത പരാജയത്തിന്റെ പ്രധാന കാരണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 4. ടിപ്പു സുൽത്താനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉടമ്പടി തയ്യാറാക്കിയതും കൊൽക്കത്തയിലെ പ്രശസ്തമായ വിദ്യാസാഗർ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ അന്തരിച്ചതുമൊക്കെ ഒരു ജൂലൈ 4 ജൂലൈ 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിന് മുൻപാകെ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളെ ഇന്ത്യയെന്നും 2 പരമാധികാര രാജ്യങ്ങളായി സ്വതന്ത്രമാക്കാൻ നിർദ്ദേശിച്ചു.

അടിയന്തര കലാപങ്ങൾക്ക് ശേഷം അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1776 ജൂലൈ 4 കൊൽക്കത്തയിലെ പ്രശസ്ത

0: മായ വിദ്യാസാഗർ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1979 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ദേശീയവും ദേശീയാന്തരീയവുമായ അംഗീകാരം നേടിയ മലയാള ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. 1941 ജൂലൈ 4 അദ്ദേഹം ജനിച്ചത്. അടൂരിന്റെ സ്വയംവരം എന്ന ആദ്യ ചലച്ചിത്രം മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച രചനയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗളി വെങ്കയ്യ അന്തരിച്ചത് 1963 ജൂലൈ 4.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
4: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
3: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും

0: ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവരസേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 ഗൾപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2ാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി V D സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൺ പാപ്പിലോമ വൈറസിനെതിരെ

ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.

0: യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നൽകുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽപിജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം

0: ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂന്ന് പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോവേദിയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത കാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും 18 പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7 ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
7: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്പ്. കോൺടാക്ട് 9447760394007809990944756036.
5: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു, അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ

0: പുത്രനായ രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക. അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായിട്ടുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമ നിസ്വരം കേൾക്കുന്നു. ഭീമ നിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ്, ശരി. എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം, ഇതൊന്നും തന്നെ ഇല്ല. ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക. കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. ഇപ്പൊ യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
0: സമാനമായ അടിയന്തര സാഹചര്യങ്ങൾ രാജ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭരണാധികാരികൾ, മന്ത്രിമാരുടെയും മറ്റ് ഉപദേശകരുടെയും ഒക്കെ ഉന്നതതല യോഗങ്ങൾ അടിയന്തരമായി വിളിച്ച് ചർച്ച ചെയ്യാറ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്കായും മറ്റും പലതരത്തിലുള്ള യോഗങ്ങൾ ഒക്കെ നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ എങ്ങനെയാണ് ഒരു യോഗ നടപടികൾ, കൂടിയാലോചനകളൊക്കെ നടത്തേണ്ടതെന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് രാവണൻ നടത്തുന്ന ഈ കൂടിയാലോചനകൾ. ആ യോഗത്തിൽ ആമുഖമായി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, തുടർന്ന് വിഷയാവതരണം നടത്തുന്നു. ആമുഖമായി അദ്ദേഹം പറയുന്നത് ഹനുമാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഹനുമാന്റെ ക്രൂര കൃത്യങ്ങൾ ഒന്നൊന്നായി അവരെ, യോഗത്തിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് രാവണൻ.

അതിക്രമിച്ച് ലങ്കയിൽ കടന്നത്, അശോകവനത്തിൽ കടന്നു കയറി സീതയെ കണ്ടത്, ആ ഉദ്യാനം നശിപ്പിച്ചത്, രാക്ഷസന്മാരെ കൊന്നൊടുക്കിയത്, തന്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അക്ഷകുമാരനെ നിർദയം വധിച്ചത്, ലങ്കയെ ചുട്ടുകരിച്ചത്, ദഹിപ്പിച്ചത്, അങ്ങനെ അതിനുശേഷം മടങ്ങിപ്പോയത്, കടൽ കടന്ന് മടങ്ങിപ്പോയത്, ഇങ്ങനെയെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ. ഞാൻ അത്ര നല്ല മനസ്സോടു കൂടിയിട്ടല്ല ഇത് പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും നാണമാകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. രാമനും ലക്ഷ്മണനും വാനര സൈന്യവും നമ്മുടെ ഈ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ വരെ എത്തിക്കഴിഞ്ഞു. കർത്തവ്യം എന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തയെ നിരൂപിച്ച് കൽപ്പിക്കുക നിങ്ങളും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഈ വിപത്തിനെ നേരിടേണ്ടത്? നല്ലപോലെ ആലോചിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുക. ശ്രദ്ധിക്കുക, ആദ്യം ആമുഖം, തുടർന്ന് വിഷയാവതരണം. അതിനുശേഷം അദ്ദേഹം കടക്കുന്ന, ഇനി അദ്ദേഹം പ്രശംസയിലേക്കാണ് കടക്കുന്നത്. രാവണൻ തന്റെ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നവരെ പ്രശംസ കൊണ്ട് മൂടുകയാണ് രാവണൻ. നിങ്ങൾ എന്റെ മന്ത്രിമാർ അതിസമർത്ഥരാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇതേവരെ യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. വാസ്തവം അതല്ല എന്ന് രാമായണത്തിലൂടെ ഇത്രയും ദിവസം കടന്നുപോയാൽ നമുക്കറിയാം. ആര് പറയുന്നതും കേൾക്കാത്ത സ്വഭാവമാണ് രാവണന്റേത്. ആപത്ത് സംഭവിച്ചതെല്ലാം രാവണനെ മാത്രം കാരണമാണ്, രാവണന്റെ മാത്രം പ്രവൃത്തികൾ കാരണമാണെന്ന് വിലപിച്ചുകൊണ്ട് പ്രജകൾ പറയുന്നത് ലങ്കാദഹന സമയത്തൊക്കെ നാം കേട്ടതാണ്. ഇപ്പൊ മന്ത്രിമാരുടെ ഒരു ഈഗോ ഒന്ന് ഉയർത്തി നിർത്താനേ രാവണൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം പ്രശംസ തുടരുകയാണ്. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. ഒരു മനുഷ്യന് കണ്ണുകളെക്കാൾ കൂടുതൽ വില പിടിച്ചതായി മറ്റെന്താണുള്ളത്, ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും ഇളകാത്തതാണ്, ഇളക്കം തട്ടാത്തതാണ്, അചഞ്ചലമാണ്. എന്തൊക്കെ ആയാലും രാവണൻ ഒരു പണ്ഡിതനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അദ്ദേഹത്തിന്റെ അറിവുകളെ പോസിറ്റീവായി സകാരാത്മകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ, നിഷേധാത്മകമായി ഉപയോഗിക്കാതിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആരും ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ആഗ്രഹിച്ചു പോകും. അതിനുശേഷം രാവണൻ പറയുന്നത് മൂന്ന് തരം വിചാരങ്ങളെ കുറിച്ചാണ്. ഒന്ന് ഉത്തമ വിചാരം, രണ്ട് മധ്യമ വിചാരം, മൂന്ന് അധമ വിചാരം. അപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളെ കുറിച്ചും രാവണൻ തന്റെ സഭയിലുള്ള മന്ത്രിമാരോട് പറയുന്നു. ഒന്ന് സാധ്യം, രണ്ട് അസാധ്യം, മൂന്ന് ദുസ്സാധ്യം. എന്താണ് ഉത്തമമായ വിചാരം? ആദ്യത്തെ രാവണൻ പറയുന്ന ആദ്യത്തെ വിചാരമാണ് ഉത്തമമായ വിചാരം. എന്താണത്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ ലക്ഷണം, കേൾക്കുന്നവർക്കെല്ലാം ഇത് കൊള്ളാമല്ലോ, ഇത് വളരെ നിർദോഷകരമാണല്ലോ എന്ന് തോന്നും. രണ്ടാമത്തെ ലക്ഷണം, തമ്മിൽ തമ്മിൽ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇതാണ് ശരി, ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് എല്ലാവർക്കും ഒരേപോലെ തോന്നും. ഇതാണ് ഉത്തമ വിചാരം. അപ്പോൾ രണ്ടാമത്തെ മധ്യമ വിചാരം എന്താണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒന്ന്, ഓരോരുത്തരും അവരവരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങ് പറയും. അതിനുശേഷം പരസ്പരം ഓരോരുത്തരും പറഞ്ഞതിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടും. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം ഈ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, കുറവുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഒരേ ഒരു ഏക അഭിപ്രായത്തിൽ എത്തിച്ചേരും. ഒരു യുനാനിമസ് ഒപ്പീനിയനിൽ എടുത്തിട്ട് ഒരു യുനാനിമസ് ഡിസിഷനിൽ എത്തിച്ചേരും. അതാണ് മധ്യമ വിചാരം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് കൗതുകം തോന്നും. എന്താണ് അധമ വിചാരം? അധമ വിചാരത്തിന്റെ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, അഹങ്കാരമാണ് ഇതിന്റെ മുഖമുദ്ര തന്നെ. ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഓരോരുത്തരും വാശി പിടിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ ദുസ്തർക്കങ്ങൾ മുന്നോട്ട് വെച്ച് ഒന്നും നടക്കാതെയാക്കും, കാലതാമസം വരുത്തും. അവസാനം ഒരു തീരുമാനം എടുക്കാതെ എങ്ങും ചെന്നെത്താതെ അടിച്ച് പിരിയും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, ആ അവസ്ഥയിൽ എത്തിച്ചേരും. ഈ മൂന്ന് രീതിയിൽ ഏതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് രാവണൻ ആ ബോൾ അവരുടെ മന്ത്രിമാരുടെ കോർട്ടിലേക്ക് ആ ഇതോടുകൂടി, വളരെ ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇട്ടു കൊടുക്കുകയാണ്. ഇപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? സാധ്യം, സാധ്യം പോസിബിൾ, അത് നടക്കുന്നതാണ്. അസാധ്യം, ഇമ്പോസിബിൾ, അത് നടക്കാനേ സാധ്യതയില്ല. ദുസ്സാധ്യം, നമ്മൾ സാധാരണ കേൾക്കാത്തൊരു വാക്കാണ്.

0: അതിനർത്ഥം പോസിബിൾ ബട്ട് ഡിഫിക്കൽട്ട്, നടത്താം പക്ഷേ അത് പ്രയാസകരമാണ്. അത് രണ്ട് രീതിയിൽ നടത്തിയെടുക്കാം. ഒന്ന് കഠിനാധ്വാനം കൊണ്ട് നടക്കാത്ത ആ കാര്യം നടത്തിയെടുക്കാം, മറ്റൊന്ന് അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചായാലും അല്ലെങ്കിൽ ചില കുറുക്ക് വഴികൾ സ്വീകരിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കാം. അതാണ് ദുസ്സാധ്യം. ഇതും രാവണൻ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ പറയൂ എന്താണ് നാം ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് രാവണൻ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായമായി അവരിൽ നിന്നറിഞ്ഞ് അത് നടപ്പാക്കാനാണ് രാവണൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ അഭിപ്രായം മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരണം എന്നാണ് ആ രാവണന്റെ ആ തന്ത്രത്തിന്റെ അർത്ഥം. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ഇപ്പോൾ ഒരു തീരുമാനവും അദ്ദേഹം അടിച്ചേൽപ്പിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നാൻ ആഗ്രഹിക്കുന്നില്ലെന്നേ ഉള്ളൂ, ആ അഭിപ്രായം തന്നെ നടക്കണം. അപ്പൊ ഇതാണ് ലീഡർഷിപ്പിന്റെ വളരെ അടിസ്ഥാനപരമായ നിയമം. അപ്പൊ രാവണനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് രാവണൻ എന്ന് നമുക്കറിയാം. ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതിനകത്ത് അദ്ദേഹത്തെ ഒരു മാനേജ്മെന്റ് വിദഗ്ധനായി കൂടി നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയാണ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണൻ ഒരു കാര്യവിചാര യോഗം തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ആമുഖമായി അവതരിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ രാവണന്റെ മന്ത്രിമാർ ചില അമിത ആവേശമാണ് ഈ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. അവർ ഇപ്രകാരം പറയുന്നു, നന്ന് എത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും വൈകിയെങ്കിലും നന്നായി. ചിലപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് വളരെ വൈകിയ ശേഷമാണ് അങ്ങ് ഇത്തരം ഒരു കൂടിയാലോചനയ്ക്ക് മുതിർന്നത് എന്നുള്ളത് ഇരിക്കട്ടെ, എങ്കിലും അത് നന്നായി. അല്പം വൈകിയായാലും അത് നന്നായി. ഇങ്ങനൊരു കാര്യവിചാരം ആവശ്യമായിരുന്നു, ഇങ്ങനൊരു ചർച്ച ആവശ്യമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും ഒരു കൂടിയാലോചനയും ഒക്കെ ഉണ്ടായല്ലോ എന്ന് ചെറിയ ഒരു കുത്തുവാക്ക് മന്ത്രിമാരവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ എത്രമാത്രം പ്രശംസിക്കാമോ അത്രമാത്രം പ്രശംസ കൊണ്ട് രാവണനെ മൂടുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത്. അവരുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് അവിടെ ബഹിർസ്ഫുരണം, അതിന്റെ ബഹിർസ്ഫുരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരു ആകുലം എന്ത് ഭവിച്ചത് മാനസേ, മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ മഹാനാണ് അങ്ങ് രാവണ. ഇപ്പോൾ എന്താണ് ഈ മൂന്ന് ലോകങ്ങളെയും ജയിച്ച അങ്ങക്ക് എന്താണ് ഒരു ആകുലത, എന്താണ് ഒരു ദുഃഖം? മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വെറും ഒരു മനുഷ്യനാണ് ഈ രാമൻ എന്ന് പറയുന്നത്, അവന് എന്തിന് ഇങ്ങനെ അങ്ങ് ഭയക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത്ഭുതം തന്നെ, മൂന്ന് ലോകങ്ങളും ജയിച്ച രാവണൻ, ഒരു സാധാരണ മനുഷ്യനായ രാമന് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക മാത്രമല്ല, ബന്ധനസ്ഥനാക്കി ലങ്കയിൽ കൊണ്ടുവന്ന് പ്രശസ്തി നേടിയത് അങ്ങയുടെ മകൻ മേഘനാഥനല്ലേ, അങ്ങ് മറന്നുപോയോ? അതേപോലെ തന്നെ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം തന്നെ കൈക്കലാക്കി ഇവിടെ ഈ ലങ്കയിൽ കൊണ്ടുവന്നത് അങ്ങല്ലേ, രാവണനല്ലേ, അത് അങ്ങ് മറന്നുപോയോ? അങ്ങക്ക് മരണത്തെ ഭയമാണോ? അതെങ്ങനെ വരും? മരണത്തിന്റെ ദേവതയായ യമനെ, യമദേവനെ, കാലനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് അങ്ങ്, അതൊക്കെ മറന്നുപോയോ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ എന്നാണ് ചോദിക്കുന്നത്. മാത്രമോ? കുറച്ചു മറ്റു ചില ഉദാഹരണങ്ങളും കൂടെ ഭൂതകാലത്തെ കാര്യങ്ങൾ അദ്ദേഹം രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹുങ്കാര മാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. സങ്കരം എന്ന് പറഞ്ഞ യുദ്ധം, യുദ്ധത്തിൽ ജയിച്ചതാണ് വരുണനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങ് ജയിച്ചതാണ്. അത് അങ്ങക്ക് വലിയ പ്രയാസമൊന്നും വേണ്ടി വന്നില്ല. എന്നൊരു ഹുങ്കാരം കൊണ്ട് തന്നെ വരുണൻ അടിപെട്ടു പോയി, കീഴ്പ്പെട്ടു പോയി അങ്ങക്ക് മുമ്പിൽ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ വരുണന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റു ഞാൻ പറഞ്ഞ കുബേരന്റെ അവസ്ഥ ഇതാണെങ്കിൽ, യമദേവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റല്ലർ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുക്കൾ. ആര് മറ്റുള്ളത് ചൊല്ലു നീ? ഇന്ദ്രനെയും കാലനെയും വരുണനെയും തോൽപ്പിച്ചത് മാത്രമേ ഞങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ, മറ്റുള്ളവരാരും പറയുന്നില്ല. ഇനി പറയും, ഇവരെക്കാളൊക്കെ ഏത് വലിയ ശത്രുവാണ്, ഇവരെക്കാളൊക്കെ വലിയ ഏത് ശത്രുവാണ് അങ്ങ് എതിരിടാൻ വരുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെറും ഒരു മനുഷ്യനായ രാമനെ പറ്റിയാണോ ഈ പറയുന്നത്? വേണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇത്രയും പറഞ്ഞത് കൂടാതെ മന്ത്രിമാർ പറയുകയാണ്, പിന്നെ മയനാ മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ? മയൻ എന്ന പേരുള്ള മഹാസുരൻ അദ്ദേഹം അങ്ങേ പേടിച്ച് അങ്ങേ ഭയന്ന് അങ്ങ് ആരെ ആഗ്രഹിച്ചോ ആ കന്യകാരത്നത്തെ അങ്ങേക്ക് തന്നെ തന്നില്ലേ, നൽകിയില്ലേ? ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങേക്ക് കരം തന്നിട്ട് നികുതി കൊടുത്തിട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഇവിടെ കഴിയുകയാണ്. എന്താണോ ആജ്ഞ, ആ ആജ്ഞ ശിരസാ വഹിക്കാനായിട്ട് വളരെ ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങയുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഈ ലങ്കയിൽ കഴിയുകയാണ്. പിന്നെയാണോ വെറും ഒരു മനുഷ്യൻ, ഒന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, അങ്ങ് കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളാണ്, കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളല്ലേ രാവണൻ. അങ്ങനെ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയപ്പോഴല്ലേ സാക്ഷാൽ ശ്രീ പരമശിവൻ അങ്ങേക്ക് ചന്ദ്രഹാസത്തെ നൽകിയത്. അങ്ങ് മറന്നുപോയോ ഇതൊക്കെ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലം ആലോക്യ ഭീതി കലർന്നും മരുവുന്നു. അങ്ങയിവിടെ ഒരു മനുഷ്യനെ ഭയക്കുന്നു, പക്ഷെ അങ്ങേ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവർ, അങ്ങയുടെ ശക്തിയെപ്പറ്റി അറിയാവുന്നവർ, അത് നല്ലപോലെ അറിയാവുന്നവർ അങ്ങേ ഭയന്ന് ജീവിക്കുന്നു. അത് അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ച് ഭയന്ന് ജീവിക്കുന്നു. അപ്പോഴാണ് അങ്ങ് രാമൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ഭയക്കുന്നത്. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം, ഞങ്ങൾക്ക് നാണം തോന്നും. മാരുതി ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്, നാണം തോന്നുകയാണ്. സ്വയം വീരന്മാർ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമുക്ക് നാണം തോന്നും. പക്ഷേ ഏറ്റവും ലജ്ജാകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ ഒന്നുണ്ട്, അത് സംഭവിച്ചത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഉപേക്ഷ കൊണ്ടാണ്, നമ്മുടെ നെഗ്ലിജൻസ് ഇല്ലേ. അവൻ ഇത്രയൊക്കെ ചെയ്ത ശേഷം ഒരു കുഴപ്പമില്ലാതല്ലേ തിരിച്ചുപോയത്? അതാണ് ഞങ്ങൾക്ക് ഓർക്കും തോറും ലജ്ജ തോന്നുന്ന കാര്യം. ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലയോ. ഞങ്ങളാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവനീ ലങ്കയിൽ നിന്ന് ജീവനോടെ പോകുകയില്ലായിരുന്നു. അത് രാവണൻ ഇട്ടൊരു ചെറിയൊരു കുത്തുവാക്കാണ്. അന്ന് ഹനുമാൻ വന്നപ്പോൾ, മാരുതി വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂടിയാലോചനയും ചർച്ചയും ഒക്കെ ഉണ്ടായ അവലോകനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളെയൊക്കെ ഒന്ന് വിശ്വാസത്തിൽ എടുത്തിരുന്നെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കഴിവിനെ മാനിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ അത്ര എളുപ്പത്തിൽ ഈ മാരുതി ഹനുമാൻ ഇവിടെ വേണ്ട രീതിയിൽ ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഹനുമാൻ ലങ്കയിൽ നിന്നും ജീവനോടെ തിരിച്ചു പോയില്ലായിരുന്നു. ഞങ്ങൾ അറിയാതെ പോയി. ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ ചെറുതായിട്ട് അവരൊന്ന് വിഷമിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ എന്തായാലും ഇത്രയൊക്കെ കഴിഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണ് ആ പ്രതിജ്ഞ? ഞങ്ങളിൽ ആർക്ക് ഞങ്ങൾ ഇത്രയധികം പേരുണ്ട്, ഞങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അങ്ങേക്ക് ചുമതല നൽകാം, ഉത്തരവാദിത്വം നൽകാം. ആർക്ക് തന്നാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം തയ്യാറാണ്. അങ്ങനെ ചെയ്താൽ ആക്രമിക്കാൻ വരുന്നത് മനുഷ്യനാകട്ടെ വാനരനാകട്ടെ ആരോ ആയിക്കോട്ടെ, ഒറ്റ ഒരെണ്ണത്തിനെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കില്ല. ഇത് സത്യം സത്യം സത്യം ഇങ്ങനെ സത്യം ചെയ്യുകയാണ് ഇതിനൊക്കെ. എന്നിട്ട് അവർ പറയുന്നു, ഇതിനൊക്കെ ഇത്ര നിസ്സാരമായ കാര്യം എന്ന് പറയില്ലേ, എത്ര നിസ്സാരമായ കാര്യത്തിലാണോ അങ്ങേക്ക് മഹാനായ രാവണന് രാക്ഷസ രാജാവായ അങ്ങേക്ക് മൂന്ന് ലോകങ്ങളെയും കീഴടക്കി അങ്ങേക്ക് ഇങ്ങനെ ഒരു കാര്യവിചാര യോഗം ഒരു മീറ്റിംഗ് ഒരു കൂടിയാലോചന നടത്തേണ്ടി വന്നത്, അങ്ങനെ നടത്തേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാർ നിർത്തുന്നു.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: ഇവിടെ കുംഭകർണൻ, രാവണന്റെ സഹോദരനായ കുംഭകർണൻ രംഗപ്രവേശം ചെയ്യുകയാണ്. നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുണ്ട് കുംഭകർണനെ കുറിച്ച്. പക്ഷെ ഈ എപ്പിസോഡ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നാം ആരും കരുതിയ ആളല്ല കുംഭകർണൻ. നമുക്കത് വഴിയേ മനസ്സിലാകും. അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരികയാണ്. ഇതേവരെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഉറക്കത്തിലായിരുന്ന അദ്ദേഹം അറിഞ്ഞിരുന്നതേയില്ല. ഇപ്പോൾ നടക്കുന്ന എന്താണ്, ഇങ്ങനൊരു കാര്യ വിചാരണ കാര്യാലോചന യോഗം നടക്കുകയാണ്, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഇതേക്കുറിച്ചില്ല. നിദ്രയും കൈവിട്ട് കുംഭകർണൻ, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജ്യേഷ്ഠനെ തൊഴുത് നമസ്കരിച്ചു. ജ്യേഷ്ഠനോ ഗാഢഗാഢം പുണർന്നു, കെട്ടിപ്പിടിച്ചു, ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഊഢമോദം, ഊഢമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷത്തോടെ. നിജ പീഠം അതിന്മേൽ ഇരുത്തി ദശാസ്യനും, ദശാസ്യൻ രാവണൻ നിജപീഠം ഒരു പ്രത്യേക പീഠത്തിൽ തന്നെ ആസനത്തിൽ തന്നെ കുംഭകർണനെ ഇരുത്തി ആദരിച്ചു അങ്ങേറ്റത്തെ സ്നേഹ വാത്സല്യങ്ങളോടുകൂടി. അങ്ങനെ ഇരുത്തിയ ശേഷം എന്താണ് പറയുന്നത്, വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ പറഞ്ഞു. അവരജൻ എന്ന് പറഞ്ഞ അനുജൻ, അനുജനായ കുംഭകർണനോട് വൃത്താന്തമെല്ലാം, വാർത്തയെല്ലാം, വിശേഷമെല്ലാം ചിത്താനുരാഗേണ എന്ന് പറഞ്ഞ സ്നേഹപൂർവ്വം, അങ്ങേറ്റ സ്നേഹം വഴിഞ്ഞൊഴുകിക്കൊണ്ട് കുംഭകർണനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഉടനെ കുംഭകർണനിൽ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്ന ഭയമാണ്, പേടിയാണ്. രാമന്റെ കയ്യാൽ വധിക്കപ്പെട്ടാൽ ദേവത്വം, മോക്ഷം ലഭിക്കുമെന്ന് കുംഭകർണൻ അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ജീവിച്ച് ഭൂമിയിൽ വാഴുക എന്നതിൽ മമ ദേവത്വമാശ കിട്ടുന്നതും നല്ലതും. ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദേവത്വം ലഭിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന് തൊളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? രാമന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് ദേവത്വം, മോക്ഷം ലഭിക്കുന്നത് തന്നെ, ദേവന്മാരോട് തുല്യമായ പദവി ലഭിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് തന്നെയാണ് അഭികാമ്യം എന്നാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് റിയാക്ഷൻ, ആദ്യത്തെ പ്രതികരണം. എന്നിട്ട് അദ്ദേഹം രാവണനോട് പറയുന്നു, ജ്യേഷ്ഠനോട് പറയുന്നു, ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്ക് തന്നെ ധരിക്ക നീ. ഇപ്പൊ താങ്കൾ ജ്യേഷ്ഠൻ ഇതുവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ജീവഹാനിക്ക്, മരണത്തിന് ധാരാളമാണ്. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവാൻ അയക്കില്ല എന്നുമേ. ഒരു കാര്യം ഉറപ്പാണ്, രാമൻ അങ്ങേ കണ്ടുമുട്ടുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ രാമനും അങ്ങയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം രാമൻ അങ്ങയെ വധിക്കും, തട്ടിക്കളയും എന്ന് തന്നെയാണ്. പിന്നെ ജീവിച്ചിരിക്കാം സുഖമായിട്ട് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. അങ്ങ് എന്ന് വരെ ജീവിച്ചിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ മറുപടി ഒരു ചോദ്യം വരുന്നു. അങ്ങ് രാവണൻ എന്ന് വരെ ജീവിച്ചിരിക്കും എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ മറുപടി ഇതാണ്: രാമൻ അങ്ങയെ കാണുന്നത് വരെ, കണ്ടു കഴിഞ്ഞാൽ വധിക്കും, ഉറപ്പാണ്, സംശയം വേണ്ട. അതുകൊണ്ട് ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. ഇനി അതല്ല, ജീവിച്ചിരിക്കാനാണോ ആഗ്രഹം? കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം, ഇതേപോലെ സുഖമായി, സന്തോഷമായി, അധികാരത്തോടും പദവിയോടുകൂടി ആ ഭരണത്തിന്റെ ശീതളച്ഛായയും സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, രാമനോട് യുദ്ധം ചെയ്യാൻ പോവുക, രാമനോട് എതിരിടുക എന്നല്ല അതിനുള്ള മാർഗം, സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. എന്നും ഭഗവാനായ ശ്രീരാമനെ സേവിക്കുക, ഭജിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം രാവണനൊരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ, അറിഞ്ഞുകൂടാ എങ്കിൽ അനുജനായിട്ടുള്ള കുംഭകർണൻ രാവണന് ആ ഒരു സത്യം പറഞ്ഞു കൊടുക്കുന്നു: രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം നാരായണൻ പരൻ. നാരായണനാണ്, സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, അദ്ദേഹം മനുഷ്യനല്ല. സീതയോ? സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അവതരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുകൂടി രാവണൻ അറിഞ്ഞുകൂടെങ്കിൽ കുംഭകർണൻ പറഞ്ഞു കൊടുക്കും. എന്താ പറയുന്നത്? ജാതയായാൽ തവ നാശം വരുത്തുവാൻ, നിന്റെ നാശം ഉറപ്പുവരുത്താനായിട്ടാണ് ലക്ഷ്മി ഭഗവതി സീതയായിട്ട് ജാതയായാൾ ജനിച്ചിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. സീത ജനിച്ചിരിക്കുന്നത് തന്നെ, അവതരിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? അങ്ങയുടെ നാശത്തിനായിട്ടാണ്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങളും കൂടി എന്നിട്ട് കുംഭകർണൻ പറയും: മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ചില മൃഗങ്ങളുണ്ട് വനത്തിലൊക്കെ, ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കും, ആ ശബ്ദങ്ങൾ കേൾക്കുന്ന ദിശയിലേക്ക് ഓടിച്ചെല്ലും, അപകടം സംഭവിക്കും, മരിക്കും. അതിനോട് കൂടി ആ ഒരു മൃഗങ്ങളുടെ ലക്ഷണത്തോടു കൂടിയിട്ടുള്ള സ്വഭാവത്തോടെയാണ് രാവണന്റെ സ്വഭാവത്തിന് ഇപ്പോഴത്തെ രീതികളെ കുംഭകർണൻ ഉപമിക്കുന്നത്. ചില ശബ്ദങ്ങൾ കേൾക്കും, വളരെ ആകർഷകമായിട്ട് തോന്നും.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും

0: സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: This is Radio Santanam 90.4 FM. Stay tuned.
6: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santanam 90.4 FM. Stay tuned.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല. പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ

0: അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.
6: കമ്മ്യൂണിറ്റി റേഡിയോ സന്തുനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: സ്വാഗതം തൂവാനം 62-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ക്രൂരമായ പീഡനങ്ങൾ നടന്ന തടവറയിലേക്ക് ഭവാനി വരുന്നതായി ഫട്കേക്ക് തോന്നുന്നു. അവളുടെ സഹായത്താൽ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അന്നു രാത്രി ഫട്കെ ജയിൽ ചാടി. മരുഭൂമിയിലേക്ക് അദ്ദേഹം രക്ഷപ്പെടുന്നു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 23-ാം ഭാഗം.

കണ്ണെത്തുവോളം സ്വർണ്ണ മണൽത്തരികൾ മാത്രം. കാറ്റ് മണൽപ്പരപ്പിൽ കവിതകൾ എഴുതിക്കൊണ്ടേയിരുന്നു. കണ്ണുമറയ്ക്കുന്ന പൊടിക്കാറ്റ്, അതടങ്ങുമ്പോൾ തെളിയുന്ന പുരാതന കവിതയിലെ മണൽ വരികൾ. മണൽക്കൂനയിൽ ചാരിയിരുന്ന് ഫുഡ് കേക്ക് ഇതച്ചു. പലായനത്തിൻ്റെ ഒരു പകലും രാത്രിയും കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ശരീരം മുറിവിലേക്കും വേദനയിലേക്കും മടങ്ങിയെത്തി. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ ഇത്രയും നേരം ശരീരം അതൊക്കെ മറന്നുപോയിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. ഭൂമിയുടെ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി, മരുഭൂമി ഭൂമിയുടെ മറവിയാണ്. വാർദ്ധക്യത്തിലെത്തുന്ന മറവി. ഓർമ്മകളുടെ കുറ്റിച്ചെടികൾ പോലും മെല്ലെ മെല്ലെ മാഞ്ഞ് ഭൂമി അഗാധമായ മറവിയിലേക്ക് പ്രവേശിക്കുന്നു. ഒറ്റവരെ പോലും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ഫട്കയിരുന്നിടത്ത് ഒരൊറ്റ മരം കിളിർപ്പിച്ചേനെ. കഴിഞ്ഞ രാത്രി ഫട്കെ ഒരു കള്ളിമുള്ളിൻ്റെ മടിയിലാണ് ഇത്തിരി നേരം ഉറങ്ങിയത്. മരുഭൂമിയിൽ അപ്രതീക്ഷിതമായി കണ്ട ആ അമ്മ

ഉള്ളെല്ലാം ഉള്ളിലേക്ക് വലിച്ച് ഉറക്കത്തിൻ്റെ തൊട്ടിൽ കൊടുത്തു. ഉറക്കം കണ്ണിൽ പിടിച്ചപ്പോൾ മണ്ണിൽ തുരങ്കം തീർത്ത് നുഴഞ്ഞെത്തിയ ഒരു വിഷപ്പാമ്പ് ആ കിടപ്പറയ്ക്കരികിൽ ഒന്നു നിന്നു. തൻ്റെ ശയാഗ്രഹം കയ്യേറിയ പഥികൻ്റെ നേരെ ആ പാമ്പിനൊരു പരിഭവമുണ്ടായില്ല. നിലാവിൽ മറ്റൊരു തണുപ്പ് തേടി അതിഴഞ്ഞു പോയി. അപ്പോൾ ദൈവം മരുഭൂമിയിൽ മഴ പെയ്യിച്ചു. അത് മതിയായിരുന്നു ആ പരോപകാരിയായ പാമ്പിന്. ഇപ്പോൾ അതുമില്ല, മറവി പരന്ന് കിടക്കുന്നു. ചുട്ടുപഴുത്ത സൂര്യൻ ശരീരം കുടിച്ചു തീർത്തിരിക്കുന്നു. പക്ഷേ മണ്ണിൽ കുഴഞ്ഞു വീണു. ആകാശത്തിൻ്റെ മേൽമൂടിയുള്ള ഒരു ശവപ്പെട്ടിയിലാണ് മണ്ണിൻ്റെ അടിപ്പലകയ്ക്ക് താഴെ പലായനം ചെയ്ത ചിലരുടെ തലയോടുകളുണ്ട്. അതിൻ്റെ അറിവിൽ കഴുകുകൾ മാത്രം വട്ടം ചുറ്റിപ്പറന്നുകൊണ്ടേയിരുന്നു. ബോധം മറയുകയാണ്. ഫട്കയുടെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോയി.

മണൽക്കൂനയ്ക്കുമപ്പുറം ദൂരെ പൊട്ടുപോലെ അവനെ തിരക്കിയിറങ്ങിയവരുടെ ഒട്ടക കൂട്ടത്തെ അപ്പോൾ കണ്ടു തുടങ്ങി. എട്ട് പൊട്ടകൾ, അവ വലുതായി വലുതായി എട്ട് മലകളായി എഴുന്നു നിന്ന കാലുകളുമായി നടന്നെടുത്തു. നനവ് തട്ടിയപ്പോഴാണ് ഫട്കെ കണ്ണു തുറന്നത്. തീക്ഷ്ണമായ സൂര്യൻ മാത്രം മെല്ലെ മെല്ലെ അത് തെളിഞ്ഞു. കഴുത്തു നീട്ടി നിൽക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് താൻ. തുകൽ പാത്രത്തിൽ നിന്നാരോ ജലം കുടയുന്നു. ഫട്കയുടെ ചുണ്ടുകൾ അനങ്ങി. കാട്ടറബിയുടെ കയ്യിലെ തുകൽപാത്രം ഒരുവൻ പിടിച്ച് മണ്ണിലെറിഞ്ഞു കളഞ്ഞു. ഒഴുകിപ്പോയ വെള്ളം അടയാളം പോലുമില്ലാതെയായി. ഓഫീസർ ആജ്ഞാപിച്ചു. രണ്ടുപേർ ചാടിയിറങ്ങി. ഫട്കയെ മറിച്ചിട്ട് കൈകൾ പുറകിലാക്കി ബന്ധിച്ചു. ഒട്ടകത്തിൻ്റെ തുകൽ ചട്ടയുമായി ഫട്കയുടെ കൂട്ടിക്കെട്ടിയ കാലുകൾ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഒട്ടക സംഘം നീങ്ങാൻ തുടങ്ങി. ഫട്കയെ മണലിൽ ഉരച്ച് അവർ വലിച്ചിഴച്ചു. ശേഷിച്ച ജീവൻ മുഴുവനും എടുത്ത് ഫട്കെ ആ മണലിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഫട്കെ ശരിക്കും അനാഥനായിരുന്നു. അവന് തണലേകാൻ ഒരു മേഘവും വന്നില്ല. ചുട്ടുപഴുത്ത മണൽ അവനെ പൊള്ളിച്ചപ്പോൾ തലോടാൻ ഒരു കാറ്റും വന്നില്ല. ആയിരം കാതം അകലെയുള്ള ഇന്ത്യൻ സ്വപ്നങ്ങളിൽ നിന്ന് അവനെ എന്നേക്കുമായി അവർ വലിച്ചിഴച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് പുലർച്ച യമനിലെ ജയിലിലേക്ക് വെളിച്ചം വന്നു തുടങ്ങിയിരുന്നില്ല. ഉറങ്ങാതിരുന്ന രുസ്തം ആ കാഴ്ച കണ്ടു. ജയിലിലെ ഇടനാഴിയിലൂടെ രണ്ടുപേർ വെള്ള പുതപ്പിച്ച ഒരു മരപ്പലക വഹിച്ചുകൊണ്ട് അകന്നകന്നു പോകുന്നു. അനാഥമായ ഒരു ശവയാത്ര. രുസ്തം അടികളിൽ മുഖമുമത്തി ഹൃദയം പൊട്ടിത്തേകി. ആ ദൃശ്യം ഒടുങ്ങി ചുറ്റും ശൂന്യത പരന്നിട്ടും അവിടെ നിന്നവൻ അനങ്ങിയതേയില്ല. അവനിപ്പോഴും ആ

0: ജി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ

0: മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ?
2: വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്.

0: ദേവിവമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം. കോണ്ടാക്ട് 9846512424.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
7: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
7: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
7: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
7: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എ വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ ദ വണ്ടർഫുൾ ലിസ്ണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് വന്ന് നിൽക്കുകയാണ്. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ ഉണ്ട്, എല്ലാവരും സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു മഴയൊക്കെ ഉള്ളൊരു ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമുക്ക്. പ്രത്യേകിച്ചും ഒരു അവധി ദിവസത്തിലേക്ക് കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ച് രാവിലെ നല്ല ചായയൊക്കെ കുടിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ആസ്വദിച്ചായിരിക്കും നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലും ആ മഴ എന്ന് പറയുന്നത് നമുക്കൊരു സുഖം തരുന്ന ഒരു ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ ലൈവ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് എല്ലാ സാങ്കേതിക സഹായങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ആദർശ് അജയ്യാണ് ഉള്ളത്. അപ്പോൾ ഗുഡ് മോർണിംഗ് പാർവതി.
1: യെസ്, ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ ഇങ്ങനെ രാവിലെ വരുമ്പോഴേ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇത് കേട്ട് കേട്ടൊരു ശീലമായിട്ടുണ്ട്.
0: അതെ അതെ അതെ. അപ്പോൾ ക്ലാസ്സിലൊക്കെ തന്നെ ഇങ്ങനെ പാട്ടുപോലെ കുട്ടികൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അങ്ങനെ വേണം, കുറച്ചുകൂടെ സ്റ്റൈലായിട്ടൊക്കെ പറയൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാലും അവർ പിറ്റേ ദിവസം വീണ്ടും പഴയതുപോലെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പാട്ട് പാടി ഇങ്ങനെ നിൽക്കും.
1: അതെ, എൻ്റെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ ചോദിക്കും എന്തിനാ ഗുഡ് മോർണിംഗ് എനിക്ക് ഇത്രയും നീട്ട് തോന്നിയത്, അതറിയില്ല.
0: പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞിലെ പറഞ്ഞ് ശീലിച്ചത് തന്നെ അങ്ങനെ അങ്ങ് ആയി പോകുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ ശ്രോതാക്കളെ എല്ലാവരെയും ഒന്ന് ജിൽജിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളുടെ പിന്നെ അർജന്റീനയുടെ കളിയൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുകയാണ്. കാരണം കേപ്പോതേ ഇന്നലെ അർജന്റീന ഇങ്ങനെ നല്ല പോലെ നല്ലൊരു ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുത്തിട്ടാണ് അർജന്റീനയ്ക്ക് ഇന്നലെ അവർ കളി വിട്ടുകൊടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോരാളികൾ എന്ന് പറയുന്നത് ഇന്നലെ കേപ്പ് ബർത്ത്ഡേ തന്നെയാണ്.

0: ആയിരുന്നു. കാരണം ആ ഒരു കളി കാണുമ്പോൾ നമുക്കറിയാം, ഒരു ചെറിയ രാജ്യത്ത് നിന്നും വന്ന ആ ഇത്രയും കരുത്തുള്ളവർ, അർജന്റീനയെ പോലെ ഒരു ടീം, മെസ്സിയെ പോലെ ഒരു നായകനെയൊക്കെ കാണുമ്പോൾ ആരായാലും ഇപ്പുറത്ത് നിൽക്കുന്നവർക്കൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭയമൊന്നുമില്ലാതെ പൊരുതാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ പോരാളികളാണ്. തീർച്ചയായിട്ടും ഇനിയും അടുത്ത ഒരു മത്സരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഞങ്ങൾ വളരെ ശക്തമായി തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജൊക്കെ തന്നിട്ടാണ് അവർ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠമുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ തകർന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ അയ്യോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആള് എന്നെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളിനോട് മത്സരിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് പോകും. ചിലപ്പോൾ അത് ജീവിതത്തിലെ വെല്ലുവിളികളാവാം, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ നമ്മുടെ മൊത്തം കരുത്തും അല്ലേ, നമ്മളുടെ ആ മൊത്തം ആത്മവിശ്വാസവും എടുത്തുകൊണ്ട് പൊരുതുക. വിജയവും പരാജയവും ഒക്കെ ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധേർഡ് ആകേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു മാച്ച് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെസൺ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പം അത്രയും വലിയ ഒരു ലോക കപ്പ് ജേതാക്കളായിട്ടുള്ളവരോട് പൊരുതിയപ്പോൾ ഒട്ടും കോൺഫിഡൻസ് കുറയാതെ ശക്തമായൊരു പോരാട്ടം നടത്തി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണികൾക്ക് ശരിക്കും ആ ഒരു മത്സരം അത്രയും മനോഹരമായിട്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെയും അല്ലെ, ഒരു വലിയ ക്യൂറിയോസിറ്റിയോടും കൂടി നമ്മൾ കാണുന്നത് തന്നെ ടൈറ്റ് ഫൈറ്റ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലേ ആ ഇന്ന ആള് ജയിക്കും എന്നുള്ളൊരു തോന്നൽ നമ്മളിങ്ങനെ അങ്ങ് ഇരുന്ന് പോകും അല്ലേ. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ ആ ഒരു മനോഹരമായ ഒരു മത്സരം ഇന്നലെ സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ കേപ്പ് വേർദി തന്നെയായിരുന്നു. അപ്പം അവർക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് ഇന്ന് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അർജന്റീന ഫാനാണ്, മെസ്സിയുടെ ഒക്കെ വലിയ ആരാധികയാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഒരാൾ നല്ലതാണെങ്കിൽ അതിനിയിപ്പോൾ നമ്മളുടെ ടീമിലുള്ള ഒരാളല്ല എങ്കിൽ പോലും ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കണം അല്ലേ. അപ്പോൾ ആരാണോ നല്ലത് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലാതെ അവരുടെ രാജ്യമോ അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ആരാധനയോ ഒന്നും അല്ല നമ്മൾ അപ്പോൾ പുറത്തെടുക്കേണ്ടുള്ളത്. ദ ബെസ്റ്റ് പേഴ്സണെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ ആ ഒരു എഫേർട്ടിന് കോൺഫിഡൻസിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണെന്ന്.
1: അതെ, നമ്മളിനി എത്ര ഗെയിമിൽ പങ്കെടുക്കും എന്ന് ജയം തോൽവിയൊക്കെ ഒരു സെക്കൻഡറി ആണ്. നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ ആത്മാർത്ഥത അതിലേക്ക് കൊടുക്കുക, അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ വരും അല്ലേ.
0: നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട അല്ലേ, അതിങ്ങനെ വന്നോളും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അല്ലേ, നമ്മൾ ആ ഒരു സക്സസിനെ പറ്റി മാത്രം ആലോചിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഹാർഡ് വർക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കുക. എപ്പോഴായാലും ആ ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം മാത്രം നമ്മൾ മനസ്സിൽ വെക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പരാജയങ്ങളായിരിക്കും, ഒരുപാട് പേരുടെ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്കതൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മളുടെ ഒരു ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഇടുക. എന്ത് ജോലി ചെയ്താലും അല്ലെ, ഒരു ചെറിയ ജോലി ആയാലും നമ്മളത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇന്നലെ അവർ തെളിയിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആരാധന തോന്നിയ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ഗാലറിയിൽ ഇരിക്കുന്ന അത്രയും ആൾക്കാർ മാത്രമുള്ള ഒരു രാജ്യത്തു നിന്ന് വന്നവരാണ്. പക്ഷേ ഇത്രയും വലിയ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. മെസ്സിയെയും ഒക്കെ കാണുമ്പോൾ പേടിച്ചൊന്നും അവർ നിന്നില്ല, അല്ലെങ്കിൽ അർജന്റീനയെ പോലെ ഒരു വലിയ പിന്നെ ടീമാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നൊന്നും അവർ കാണിക്കാതെ ദേ ഹാവ് ടേക്കൺ ദെയർ ബെസ്റ്റ്. അപ്പോൾ അതിന് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് എനിക്കൊന്നും മഴ മുന്നറിയിപ്പൊക്കെ വന്നിട്ടുണ്ടല്ലേ.
1: അതെ, മഴ മുന്നറിയിപ്പിന് മുന്നേ നമുക്ക് നമ്മുടെ അവരുടെ വിശേഷങ്ങളും കൂടെ നമുക്ക് അറിയണ്ടേ.
0: അതെ,
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785. അപ്പൊ എല്ലാരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ടീച്ചർ, നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് മഴയൊക്കെ ആയിട്ട്, എന്താണ് ഈ വീക്കെൻഡ് ആണ്, അവധിയാണ്, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പെട്ടെന്ന് അറിയിക്കുക. അതോടൊപ്പം ഇന്ന് മഴയാണ് അല്ലേ, ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചാണ് കൂടുതലും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ മാറി താമസിക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിക്കുക തന്നെ ചെയ്യണം. അല്ല, നമ്മളതിന് ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ മുൻ കാലഘട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അനുസരണക്കേട് മൂലം കുറേ അപാകതകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്.

0: അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മഴയോടൊപ്പം തന്നെ നമുക്ക് കേറി വരുന്ന കുറച്ച് ടീമുകളും കൂടെ ഉണ്ട്, പകർച്ചവ്യാധി. അപ്പോ ജില്ലയിൽ ഇന്നലെ പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തിയത് 500-ലേറെ പേരാണ്. ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്, 24 പേർക്ക് ഡെങ്കിപ്പനിയുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്. വീട്ടിലിപ്പോ നമ്മൾ വിചാരിക്കും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഡെങ്കിപ്പനിയോ ശിഖലയോ ഒന്നും വരില്ല എന്ന്. അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിക്കണം. മഴ സമയമാണ്, നല്ല സുരക്ഷിതമായിട്ടിരിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ കഴുകുക, കുളിക്കുക, ചൂടുവെള്ളം മാത്രം കുടിക്കുക, മരുന്ന് കഴിക്കുക, സ്വയചികിത്സ മാറ്റിവെക്കുക. എന്തെങ്കിലും ചെറിയ പനി ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സിറ്റി ഹോസ്പിറ്റലിലോ ഒക്കെ പോയി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക.
1: അതെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മഴ വരുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമുക്ക് ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളും കൂടെ അതിൻ്റെ കൂടെ വരാറുണ്ട്. നമ്മൾ മഴയൊക്കെ ആസ്വദിക്കും, പക്ഷെ ഒരു വശത്ത് മഴ മൂലം കെടുതികളുണ്ടാകും, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും കടൽ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ, വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെയാണ് മഴ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽത്ത് സൂക്ഷിക്കുക. ഈ പെട്ടെന്നാണ് പനിയും കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്.
0: അതേപോലെ മത്സ്യബന്ധനത്തിനും പോകരുതെന്ന് സ്ട്രിക്റ്റ് ആയ ഓർഡർ ഉണ്ട്, അപ്പൊ ആരും മത്സ്യബന്ധനത്തിന് പോകാതിരിക്കും.
1: അതെ അതെ, ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പൊ ഒരു ട്രോളിംഗ് നിരോധനമാണ്. അപ്പോൾ ഈ ചെറിയ വള്ളങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാവരും ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ പാർവതി, നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ആശങ്ക ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയും നടക്കുന്നതായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മുടെ ഈ യുവജനങ്ങളെ ബാധിക്കുന്ന കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന്. നമ്മുടെ PSC എക്സാം, കേരള PSCയുടെ പരീക്ഷ തന്നെ നമുക്കൊട്ടും വിശ്വാസ യോഗ്യമല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഈ ഇടയ്ക്കൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെയധികം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ അതിൻ്റെ കേസും ഒക്കെ കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെയായിരുന്നു നമ്മുടെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിപ്പോൾ UGC നെറ്റ് പരീക്ഷയ്ക്കും വീഴ്ചകളുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ ഇന്നലെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അപ്പോൾ എന്താണ് ഈ നടക്കുന്നത് അല്ലേ? നമ്മൾ ശരിക്കും മര്യാദയ്ക്ക് ഒരു പരീക്ഷ പോയി പഠിച്ച് എഴുതുന്ന കുട്ടികൾക്ക് ഒരു കാലത്തും എവിടെയും എത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ മത്സര പരീക്ഷകളിൽ നടക്കുന്നത്. ഒരുപാട് പണമുള്ളവരും സ്വാധീനമുള്ളവരും, പാർട്ടിയുടെ സ്വാധീനമുള്ളവരും അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ സ്വാധീനമുള്ളവർക്ക് മാത്രം കയറി പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു. നമുക്കറിയാം ഒരു PSC എക്സാം അല്ലെങ്കിൽ ഒരു നെറ്റ് എക്സാം, നീറ്റ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞത് പ്രിപ്പയർ ചെയ്ത് അതിനൊന്ന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ വലിയ ഒരു എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട് അല്ലേ. കുട്ടികളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരള PSCയിൽ ലിസ്റ്റിലൊന്ന് കയറി കൂടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വലിയ കടമ്പയാണ്. അപ്പോൾ അതിനകത്തൊക്കെ അതിനകത്ത് യോഗ്യരല്ലാത്തവർ കടന്നുകൂടുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റം വരട്ടെ. അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് എന്ന് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ശരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇപ്പം പോസ്റ്റ് ചെയ്തവരിക്കുന്നവരെ എല്ലാവരെയും താഴെ ഇറക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. ഒരു കാരണവശാലും അല്ല, അവർ ശരിക്കും അയോഗ്യരല്ല, അതിനെക്കാട്ടി യോഗ്യരായിട്ടുള്ളവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പാർട്ടിയുടെ സ്വാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടായി. തീർച്ചയായിട്ടും നമ്മളുടെ പരീക്ഷകൾക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത ഉണ്ടാകണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ ശ്രോതാക്കൾക്കും ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചോളൂ. നമുക്കതൊരു ഡിസ്കഷൻ തന്നെ ആക്കാം എന്ന് അല്ലേ. അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ്, നമ്മുടെ യുവജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്.
0: പഠിക്കുക, ജോലി വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു എല്ലാവരുടെയും ഒരു അച്ചീവ്മെന്റിന്റെ ഒരു വലിയ ഘട്ടമാണ് അല്ലേ. നമുക്കൊരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ളത്, ഇപ്പോഴും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വർഷങ്ങളോളം പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അവരൊക്കെ ലിസ്റ്റിൽ വീണിട്ടും അവർക്കൊന്നും അതിനേതായ കിട്ടുന്ന ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ഇത് അവർക്ക് കിട്ടുന്നില്ല. അത് വളരെ വിഷമമായ ഒരു കാര്യമാണ്. കാരണം അവർ പ്രയത്നിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ എഫേർട്ട് മുഴുവൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതേപോലെ അവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ എഫേർട്ടിനുള്ള ഒരു ഫലം അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ അവർക്കതിനെ എത്തിപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല.
1: അപ്പോൾ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പാർവതി പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ആ ഇലക്ഷൻ സമയത്ത് നടത്തിയ ചില പ്രസ് മീറ്റിലൊക്കെ ഒരു പെൺകുട്ടി വന്നതെന്ന് പറയുന്നത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് ആ കുട്ടിക്ക് കോളേജിലേക്ക്

0: ഉള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് പോലും പോസ്റ്റിംഗ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ എന്താണ് ഈ നടക്കുന്നത്? പി എസ് സി പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്ക് പോലും പോസ്റ്റിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല. എത്രയോ പിന്നെ വേക്കൻസീസ് ഒഴിഞ്ഞു കിടപ്പുണ്ട് കോളേജുകളിൽ. എല്ലായിടത്തും ഇതുപോലെയുള്ള ഗസ്റ്റ് ലെക്ചേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് പകരമായിട്ട് കോളേജുകളിലെ വേക്കൻസി എന്തോരം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൃത്യമായ പോസ്റ്റിംഗ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ പോലും വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അഴിമതികളാണ് നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ ഗവൺമെൻറ് അതിനൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പോൾ പാർവതി, എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി തോന്നുന്നു അല്ലേ?
1: അതെ, 10:18 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമ്മളോടൊപ്പം ഇന്ന് ടെക്നിക്കലി ഇരിക്കുന്നത് ആദർശ് അജയാണ്. ടീച്ചർ, ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം.
1: അതെ അതെ, നമുക്ക് രാവിലെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാർവതി. നമ്മുടെ ശ്രോതാക്കൾ, നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഓരോരോ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം, അതിനുശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ.
0: അതെ,
1: അപ്പോൾ അവരുടെ മെസ്സേജസ് വായിക്കുന്നത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ നാസർ നമുക്ക് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു തോട്ടൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്, ധനമായും അറിവായും ഒക്കെ നമുക്ക് നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ പലവിധമുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും എന്നും നിലനിൽക്കുന്നതുമായ ഒരേ ഒരു സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കളങ്കമില്ലാത്ത സൗഹൃദങ്ങൾ. അപ്പോൾ ആ സൗഹൃദങ്ങളെ പറ്റിയാണ് ഇന്ന് നാസർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നാസർ പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അല്ലേ, നമ്മൾക്ക് സൗഹൃദങ്ങൾ അല്ലേ, നമ്മളെ സുഹൃത്തുക്കളുടെ കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ കുടുംബാംഗങ്ങളൊക്കെ ശരിയല്ല എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. കൂടുതൽ സുഹൃത്തുക്കളോട് ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ട് അവരോടൊപ്പം ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ രസിച്ച് അല്ലേ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അല്ലേ പാർവതിക്കും അങ്ങനെ തോന്നാറില്ലേ, കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടം, കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത്.
0: വീട്ടിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫ്രണ്ട്സുമായിട്ടാണ് ഒന്ന്. ടീച്ചർ, നമുക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ സെയിം ഏജ് സർക്കിൾ ആയിരിക്കും, പിന്നെ നമ്മുടെ എല്ലാ വിശേഷങ്ങളും അവർക്കറിയാം. പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പം നമ്മുടെ മൂത്തവർ കാണും, ഇളയവർ കാണും. ഓരോ ഒക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ഡെക്കമായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പരിധിയില്ല. നമ്മൾ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് തന്നെ മാത്രമേ ഉള്ളൂ. മറ്റേടുത്താകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞിയായിരിക്കും, ചിലപ്പോൾ ചേച്ചിയായിരിക്കും. ആ ഒരു ഇത് തലക്കനം നമുക്ക് എപ്പോഴും കാണും.
1: അതെ അതെ, അപ്പോൾ അവരോടൊക്കെ നമുക്ക് ഒരു കുറച്ച് ബഹുമാനവും അല്ലെ കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ കാണിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പ് മറ്റേ നമ്മളെ ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ നമുക്ക് ഇതൊന്നുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമ്മളിങ്ങനെ അടിച്ച് പൊളിക്കും അല്ലേ പാർവതി. അപ്പോൾ നാസർ

0: താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ മെസ്സേജ്. അപ്പോൾ തുടർന്ന് നമ്മുടെ പരിപാടിയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് മെസ്സേജൊക്കെ അയക്കുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വനജ തിരുമുല്ലവാരെ എനിക്ക് കുറേ മുട്ടായിയുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സാന്ത്വനം കുടുംബത്തിനും, പരിപാടിയെല്ലാം നന്നാവുന്നു, ഒരു പ്രഭാത വന്ദനം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു വനജ. അതുപോലെ തന്നെ നമുക്ക് രതീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ ആയിരം കണ്ണുമായി എന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും രതീഷിൻ്റെ ഫേവറേറ്റ് സോങ് ഞങ്ങൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കൂ. അപ്പോൾ പാട്ട് കഴിയുമ്പോൾ നമുക്ക് തംസപ്പ് ഒക്കെ ഇടണം കേട്ടോ. അതെ അല്ല, പാട്ടും കേട്ടിട്ട് അങ്ങ് പോകരുത് അല്ലേ. അതുപോലെ തന്നെ രഘുനന്ദൻ, നമുക്ക് അദ്ദേഹം എപ്പോഴും ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്, കൊല്ലത്തെ പണി നടക്കുന്ന രാമൻകുളങ്ങര മരത്തടി റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കണം, ഇടപെടുക എന്ന് പറഞ്ഞ് രഘുനന്ദൻ തിരുമുല്ലവാരം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ പത്രത്തിലും ഒക്കെ അത് വന്നിട്ടുണ്ട്, നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണികളൊക്കെ ഒന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല, എല്ലാം ഭയങ്കര സ്ലോ ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് മഴയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനൊക്കെ ഒരു നടപടികൾ ഉണ്ടാവട്ടെ അല്ലേ. നമ്മൾ യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുമാണ് പല സ്ഥലങ്ങളിലും, അതുമാത്രമല്ല രാത്രിയിലൊക്കെയുള്ള യാത്രയിലും, അതുപോലെ ആദ്യമായിട്ടൊക്കെ ഈ വഴി വരുന്നവർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളെ കേൾക്കുന്ന അധികാരികൾ അതിനുള്ള നടപടികളൊക്കെ എടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമുക്കൊരു അനീഷ്, എൻ്റെ പേര് അനീഷ് എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ പാർവതി?
1: യെസ്, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു.
0: അപ്പം നമുക്ക് സുഖമാണ്, അപ്പം അനീഷിന് സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അനീഷ് നമുക്ക് പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പം അനീഷിന് പാട്ടൊന്നും വേണ്ടേ? അനീഷിന് പാട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ. അനീഷിന് അപ്പോൾ ഒരു ഫേവററ്റ് ആയിട്ടുള്ള സോങ്ങ് ചോദിച്ചുള്ള ഞങ്ങൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക, ഇപ്പോൾ ഓരോ ദിവസത്തെയും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിത്രാമ്മ ആശ്രാമത്തിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അതുപോലെ റേഡിയോയിൽ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്താണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ശുഭദിനമൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജസൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ അജിത് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ മെസ്സേജ് അയക്കുന്നവർ കുറച്ച് ക്ലിയറായിട്ട് അല്ലേ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പെട്ടെന്ന് അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ അയക്കുന്നതെന്ന്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മെസ്സേജ് അയക്കുന്നവർ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അജിത് അടിമാലിക്ക് നമ്മളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ് അല്ലേ.
1: അതെ.
0: ആ അപ്പോൾ നമ്മളങ്ങനെ മെസ്സേജസൊക്കെ പോരട്ടെ, നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ചോദിക്കാം, അതൊക്കെ ഞങ്ങൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം പാർവതി, ഞാൻ പാർവതി എടുത്തൊരു കാര്യം ചോദിക്കട്ടെ? സത്യസന്ധമായിട്ട് വേണം മറുപടി പറയാനായിട്ട് അല്ലേ. അപ്പം നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറില്ലേ, അപ്പം പാർവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് പറയൂ.
1: എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് റംബുട്ടാൻ ഒക്കെയാണ്. പക്ഷേ ഇന്നിപ്പോ നമുക്ക് അതല്ലല്ലോ വിശേഷം.
0: അതെ അതെ
1: അതെ,
0: ഇന്ന് നമുക്ക് ഏറ്റവും രസകരമായിട്ടും സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസവും, അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ചക്കദിനമാണ് അല്ലേ.
1: അത് കേൾക്കുമ്പോ തന്നെ ടീച്ചർ ചിരിക്കുകയാണ്. രാവിലെ മുതൽ ടീച്ചർ ഇന്ന് ചക്കദിനമാണ്, ടീച്ചർ ചിരിക്കുകയാണ്. എന്താ ടീച്ചർ?
0: അപ്പോ അതല്ല, ആ ചക്കയുടെ ഒരു പ്രാധാന്യത്തിനെ പറ്റി നമ്മളിങ്ങനെ ആലോചിക്കണം. അതായത് നമ്മൾ ആ ചക്ക ഒരു മരത്തിൽ പിടിച്ചു കിടക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. മറ്റുള്ള ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് ഈ ചക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആ പ്ലാവിൽ നോക്കുകയാണെങ്കിൽ ആ ചക്ക ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് അതിങ്ങനെ വന്ന് പിടിച്ചു കിടക്കുകയാണ്. കാരണം നല്ല ഭാരമുള്ള, ഏറ്റവും ഭാരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ പോലെയോ ഓറഞ്ച് പോലെയോ അല്ലെങ്കിൽ റംബൂട്ടാൻ പോലെയോ ഒന്നും അല്ല, നല്ല ഭാരമുള്ള ഒരെണ്ണമാണ് അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചക്ക ആ പ്ലാവിൽ നിന്ന് മടത്തി താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് പൊക്കാൻ പോലും പാടാണ് അല്ലേ. നല്ല ഭാരമുള്ള, അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരെണ്ണമല്ല, നമ്മൾ ചില പ്ലാവിലൊക്കെ നോക്കിയാൽ നിറയെ ചക്കകളാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രൂട്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു പൂവൊക്കെ വന്നിട്ട് പിന്നീടാണ് അത് കായായിട്ട് മാറുന്നത്. പക്ഷേ ചക്ക അങ്ങനെയല്ല, നേരിട്ട് ആ ഒരു ഫ്രൂട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ആ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം അങ്ങനെ ചക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ പാർവതി? ചക്ക വെച്ചിട്ടുള്ള വിഭവം ഒന്നും ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടല്ലേ. ആ അപ്പോൾ അത് കുഴപ്പമില്ല, അതൊക്കെ ഇനിയും പഠിച്ചാൽ മതി. അപ്പം പിന്നെ ഇനി വളർന്നു വരുമ്പോൾ അതൊക്കെ പഠിച്ചോളും. അപ്പം നമുക്ക് ഈ ചക്കയുടെ പ്രത്യേകതകളെന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് ഈ ചക്ക നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് ഒന്നും കളയാനില്ല എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ചക്ക ഫുള്ളായിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഭയങ്കര സുലഭമായിട്ടിരുന്നൊരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ചക്കയുടെ ഒരു പ്രാധാന്യം ഈ അടുത്ത കാലത്താണ് ഈ ലോകം മനസ്സിലാക്കിയത്. പിന്നീടാണ് അതിനെ നമ്മളൊരു സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഈ ചക്ക. അപ്പം അതിനെ അതിൻ്റെ ഒരു പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഈ ജൂലൈ 4 നമ്മൾ. അതുകൊണ്ടാണ് ഇന്ന് ദേശീയ ചക്ക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലേ.
1: അതെ.
0: അപ്പം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ചക്ക ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലേ, അവരെയൊക്കെ മെസ്സേജസ് ഒക്കെ അയക്കട്ടെ, നിങ്ങളുടെ ചക്ക വിശേഷങ്ങളൊക്കെ അറിയിക്കൂ നമ്മളെ അല്ലേ.
1: അതെ ടീച്ചർ, ഈ ചക്ക ചക്ക എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ചക്ക എന്ന വാക്ക് നമുക്ക് എവിടുന്നാ കിട്ടിയെന്ന് അറിയോ? നമ്മൾ കേരളത്തിൽ എല്ലാവരും ചക്ക എന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓരോ ഫ്രൂട്ട്സിനും ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. ചില ഇപ്പം പപ്പായ തന്നെ ആണെങ്കിൽ ഓമയ്ക്ക, കപ്പയ്ക്ക അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് ചക്കയ്ക്ക് ചക്ക എന്ന് മാത്രമേ പറയാറുള്ളൂ, വേറെ അതിനൊരു പേരുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ചക്ക എന്നുള്ളൊരു പേര് നമ്മുടെ പോർച്ചുഗീസിൽ നിന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പോർച്ചുഗീസിൽ ജാക്ക എന്നാണ് പറയുന്നത്, JACE. അതിൽ നിന്നാണ് നമുക്ക് ചക്ക എന്ന വാക്ക് കിട്ടിയത്. എത്ര നല്ല പേരാണ്.
0: അപ്പം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരത്തിൽ കായ്ക്കുന്ന പഴമെന്ന വിശേഷണമുള്ള ഈ ചക്കയ്ക്ക് അതൊരു രുചികരമായ ഭക്ഷണം മാത്രമല്ല, നാരുകൾ അതുപോലെ തന്നെ വൈറ്റമിൻസ്, പൊട്ടാസ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ വളരെ സമ്പന്നമായിട്ട് ഒരു പോഷക കലവറയാണ് ഈ ചക്ക എന്ന് പറയുന്നത്. ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ ചക്ക.
1: അതെ അതെ, ഷുഗറുകാർക്കുണ്ടല്ലോ. ഈ പഴുക്കാത്ത ചക്ക, പഴുത്ത ചക്കയല്ല, പഴുക്കാത്ത ചക്കയിൽ ഈ ഗ്ലൈക്കോമിക് ഇൻഡെക്സ് കുറവായത് കാരണം ഈ ഷുഗറുകാർക്ക് ഈ ചക്ക, അതായത് പച്ചച്ചക്കയാണേ കഴിക്കാം, പഴുത്ത ചക്ക ആരും കഴിക്കരുത്. പഴുത്ത ചക്ക നേരെ ഓപ്പോസിറ്റ് ആണ്. പച്ചച്ചക്ക കറിയൊക്കെ വെച്ച് നമുക്ക് ഈ ഗ്ലൈക്കോമിക് ഇൻഡെക്സ് കുറവായത് കാരണം നമുക്ക് ഷുഗറുകാർക്കൊക്കെ ചക്ക നന്നായിട്ട് കഴിക്കാം, അത് നല്ല ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ദേശീയ ഭക്ഷണം എന്ന് തന്നെ പറയാം. ഒരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു അടുപ്പിച്ച് 5 നമ്മൾ പറയും ഓ ഇന്ന് ഈ ആഴ്ച ഫുള്ള് ചക്കവാരമായിരിക്കും എന്ന് പറയും.
0: പിള്ളേരൊക്കെ കളിയാക്കി പറയാറുണ്ട് അല്ലേ. കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു അത്ര ഇഷ്ടമല്ല ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ജെൻസി പിള്ളേർക്കൊക്കെ ഈ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആകർഷണമൊന്നുമില്ല. കുറച്ചുകൂടെ ഒരു പഴയ ജനറേഷനിലുള്ളവരാണ് കൂടുതലായിട്ടും ചക്ക ഇഷ്ടപ്പെടുന്നത്.
1: ചക്ക എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ കോവിഡ് ടൈമില് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ ചക്ക തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചക്ക നമ്മൾ കറി വെക്കുന്നു, വറുക്കുന്നു, ചക്ക വെച്ച് അവിയൽ വെക്കുന്നു, അങ്ങനെ വിഭവമായ അതായത് ചക്കക്കുരു പോലും നമ്മൾ വെറുതെ വിട്ടില്ല, നമ്മൾ ഷേക്ക് അടിക്കുന്നു, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ കോവിഡ് കാലത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷിച്ചത് മുഴുവൻ ചക്കയിലായിരുന്നു.
0: അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെയാണ് കൂടുതൽ വിഭവങ്ങൾ, അത് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം പഴുത്ത ചക്ക നമുക്ക് നേരിട്ട് കഴിക്കാം, പച്ചച്ചക്ക കൊണ്ട് ഒരുപാട് രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കാം, നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം അല്ലേ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഹൽവ, ജാം, സ്ക്വാഷ്, അതുപോലെ തന്നെ അതിൻ്റെ പൊടി, ചക്കക്കുരുവിൻ്റെ പൊടി മാവാക്കി നമ്മൾ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല പല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ
1: ഇപ്പോൾ ഒരു പുതിയൊരു ഉൽപ്പന്നമുണ്ട് ടീച്ചർ അറിഞ്ഞായിരുന്നോ, നമ്മുടെ പഴുത്ത ചക്ക ഉണക്കി, അതായത് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണക്കി ഇപ്പം നമുക്ക് കിട്ടുമല്ലോ, അതേപോലെ പഴുത്ത ചക്ക ഉണക്കി നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ടീച്ചർ ഒരു ദിവസം ട്രൈ ചെയ്യും.
0: ആ അതെ, മഴയൊക്കെ ഒന്ന് മാറട്ടെ, ഉണക്കണ്ടേ അല്ലേ,
1: നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്.
0: ആ അപ്പം അപ്പോൾ ഈ കേരളത്തിന് നമുക്ക് ഈ ചക്കയായിട്ട് വലിയ ബന്ധമുണ്ട് അല്ലേ. നമ്മളുടെ ഒരു എന്താണ് ഇപ്പോൾ സൂപ്പർ ഫുഡാണ് ഈ ചക്ക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാലത്ത് നമ്മൾ അവഗണിക്കപ്പെട്ട് കിടന്നൊരു ഫലമായിരുന്നു ഈ ചക്ക എന്ന് പറയുന്നത് അല്ലേ. കർഷകർക്ക് മികച്ച, ഇപ്പം പക്ഷേ കർഷകർക്ക് മികച്ച വരുമാന മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ആരോഗ്യത്തെ പറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെയൊക്കെ ഒരു പ്രിയ ഭക്ഷണമായിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ തനതായ പൈതൃകത്തെയൊക്കെ ഒരുപോലെ സംരക്ഷിക്കുന്ന നമ്മളുടെ ഈ അതുല്യ ഫലത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യണം അല്ലേ.
1: അതെ, അതേപോലെ തന്നെ 2018 March നമ്മുടെ കേരള ഗവൺമെന്റ് കേരളാസ് ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫ്രൂട്ട് ആക്കിയിട്ട് നമ്മുടെ ചക്ക എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചക്കയാണ് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ട് നമ്മുടെ കേരളത്തിന്റെ ചക്കയുടെ 2018 March എടുത്തിരിക്കുന്നത്.
0: അതെ അതെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങൾ അതിൻ്റെ പ്രാധാന്യം, ഇതൊരു സൂപ്പർ ഫുഡാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാട്ടുമ്പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് പ്ലാവൊക്കെ ഉള്ളവരായിരിക്കും.

0: അപ്പൊ പലപ്പോഴും ഇത് അവിടെ കിടന്ന് കാക്ക കുത്തിയും ഒക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഇത് പലതരത്തിലും നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു സൂപ്പർ ഫുഡിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സന്തോഷ ദിനത്തിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചക്ക ദിന ആശംസകൾ നേരുന്നു അല്ലേ?
1: അതെ, നമ്മൾ നല്ല എല്ലാവരും ചക്ക കിട്ടുന്നെങ്കിൽ, ഇപ്പൊ മഴയാണ് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും, എന്നാലും ചക്ക കിട്ടുന്നെങ്കിൽ ഇന്ന് ചക്ക വേവിച്ച് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് മഴയെ തിരുന്ന് ആസ്വദിക്കുക.
0: അതെ അതെ, അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ, വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവം ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മെസ്സേജ് ആയിട്ട് അയച്ചോളൂ അല്ലേ? 8848 5785 എന്ന്
1: ഞങ്ങളുടെ റേഡിയോ സാന്ത്വനവും കൂടെ കേൾക്കുക അല്ലേ? ആ ചായയുടെയും ചക്കയുടെ രുചിയോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനവും കൂടെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക.
0: അതെ, നമ്മുടെ റേഡിയോ ഒക്കെ കേട്ട് ചക്കയൊക്കെ ആസ്വദിച്ച് പാർവതി പറഞ്ഞതുപോലെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ആകാം. അപ്പൊ മധുരം കുറച്ച് മതി, എന്നു വെച്ചാൽ നമ്മുടെ ഷുഗർ കട്ടൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ അതുകൊണ്ട് കട്ടൻ കാപ്പി എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയാണ്. കാരണം നമ്മൾ കുറച്ച് പഞ്ചസാര കൂടുതലിട്ടാലേ നമ്മുടെ കട്ടൻ കാപ്പി അങ്ങോട്ട് സുഖിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് മധുരമൊക്കെ കുറച്ചിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സനോജ് നമുക്ക് പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ് സനോജ്, സനോജ് പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. സനോജ് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രസന്റ് ടീച്ചർ എന്ന് പറയത്തില്ലേ? അതുപോലെ എന്നും സനോജ് വന്ന് ഞാൻ വന്ന ഉടനെ വന്ന് പ്രസന്റൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ ലീലാമണി കരിക്കോട് നിന്ന് നമുക്ക് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് പ്രീത ടീച്ചർ, പാർവതി, ആദർശ്, മൂന്ന് പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം നേരുന്നു. ടീച്ചറിന് ഇന്ന് സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ മോൻ ആദുക്കുട്ടൻ്റെ 2nd birthday. മോന് ആശംസകൾ പറയണേ. മോന് വേണ്ടി പുലിമുരുകൻ എന്ന സിനിമയിലെ മാനത്തെ മാരിക്കുറുമ്പേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദർശിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലീലാമണിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ട് ലീലാമണിയുടെ റിക്വസ്റ്റ് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ബാബുരാജൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ്, തേൻകുടത്തിൽ ഒറ്റക്കണ്ണൻ കടങ്കഥ, തേൻകുടത്തിൽ ഒറ്റക്കണ്ണൻ, അതാണ് ഇന്ന് സാറിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം റേഡിയോ സാന്ത്വനത്തിലെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി മെസ്സേജസ് ഒക്കെ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന് വായിക്കാം അല്ലേ?
1: അതെ, നമുക്കിപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമാണ് നമ്മുടെ ആദർശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കിന്ന് ഒരു ബ്രേക്കിലേക്ക് പോയാലോ?
0: നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്ത് അല്ലേ, എന്നിട്ട് നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. Keep listening to ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
9: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമ്മളോടൊപ്പം ഇന്ന് ടെക്നിക്കലിൽ ഇരിക്കുന്നത് ആദർശ് അജയാണ്. ടീച്ചർ, നമുക്കൊരു വിശേഷമുണ്ട്. നമ്മളിങ്ങനെ കുറേ ദിവസമായിട്ട് ഈ വിശേഷത്തിൻ്റെ പുറക്കെയാണ്. നമുക്ക് ആ വിശേഷം ഇങ്ങനെ ഓർമ്മിപ്പിക്കണം എല്ലാവരും. കാരണം ഇനി 10 ദിവസം കൂടി ഉള്ളൂ, എണ്ണപ്പെട്ട കുറച്ച് ദിവസം കൂടി ഉള്ളൂ. റേഡിയോ സാന്ത്വനവും മാളിക്കലും ചേർന്ന് നമ്മളൊരു ഫിഫ പ്രവചന മത്സരം നടത്തുകയാണ്. ഈ പ്രവചന മത്സരത്തിൽ 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവർക്ക് ബമ്പർ സമ്മാനമാണ്. അത് നറുക്കെടുപ്പിലൂടെയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പോസ്റ്റ് കാർഡിലൂടെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ ശ്രോതാക്കളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം നമ്മളത് വാട്സപ്പിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും കൂടാതെ ഉത്തരവും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ അയക്കാൻ. അപ്പം കൂടുതൽ വിശദ വിവരങ്ങൾക്കും ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റേഡിയോ സാന്ത്വനത്തിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായ 8848558785 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയക്കുക. 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവർക്ക് ബമ്പർ സമ്മാനവും ഓരോ ചോദ്യങ്ങൾക്കും സമ്മാനമുണ്ട്. അപ്പോൾ ആരാണ് ഭാഗ്യശാലി എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഇങ്ങനെ സമ്മാനം എന്ന് സമ്മാനങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ടീച്ചർ, എന്താണ്, ആരാണ് ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ നന്നായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റില്ല, ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് മാത്രമാണെന്ന്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നമ്മൾ 14-ാം തീയതിയാണ് നമ്മുടെ മത്സരത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ്.
1: അപ്പോൾ എല്ലാവരും നമ്മളുടെ പ്രവചന മത്സരത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്കൊന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജായിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, അല്ലേ?
0: അതെ.
1: അപ്പോൾ പാർവതി, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേക്കാരൻ വന്നിട്ടുണ്ട്. നമ്മുടെ രമേശ് കെ ജിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, 4th July. അപ്പം രമേശ് നമുക്ക് മെസ്സേജും ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം ജൂലൈ എന്നുള്ള മാസത്തിന് ഒരു ആ ജൂലൈ എന്നുള്ള പേരിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. പാർവതിക്ക് അറിയാവോ ജൂലൈ എന്ന്? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ജൂലൈ 1st ഇരുന്നപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ജസ്റ്റ് ലവ് യുവർ സെൽഫ് എന്നാണ്. അപ്പൊ ജൂലൈ മാസം ടീച്ചർ നൽകിയ അറിവൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം 12 പേരോളം കൂടെ പഠിച്ചവരുണ്ട്, ആൺകുട്ടികൾ. 3 പേർ നഷ്ടമായി, ഒരേ പ്രായക്കാർ. ഇന്ന് രാവിലെ തന്ന ഗാനം എല്ലാം പ്രിയപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചക്ക ദിവസത്തിനെ പറ്റി രമേശ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെങ്കാശിക്ക് പോകാം. എന്താണ്, ചക്ക തിന്നാൻ 50 രൂപയ്ക്ക് 5 ചുള കിട്ടും. പിന്നെ പളനി പോയപ്പോൾ ചക്ക തിന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രമേശിൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് ആഘോഷിക്കൂ. ഹാപ്പി ബർത്ത്ഡേ രമേശ്. അപ്പോൾ ഇനിയത്തെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് രമേശിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാനും പറ്റുന്നൊരു വ്യക്തിയായിട്ടൊക്കെ മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എൻജോയ് യുവർ ഡേ, അല്ലേ? ഇന്ന് രമേശിൻ്റെ ഡേ ആണ്, അടിച്ചു പൊളിക്കൂ, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് മെസ്സേജ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീലാമണി ചേച്ചിക്ക് പിന്നെ അടിമാലിക്കാരുടെ ശുഭദിനം വന്നിട്ടുണ്ട്. ലീലാമണി ചേച്ചി കേൾക്കുന്നുണ്ടോ? അടിമാലി എന്നാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ അടിമാലിക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലീലാമണി ചേച്ചിയായിട്ടൊക്കെ അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വഴിയാണ് അവർ കമ്പനി കൂടിയതെങ്കിലും നമ്മളെയൊന്നും അവർ ശ്രദ്ധിക്കാതെയാണ് ലീലാമണി ചേച്ചിക്ക് ഒരു ശുഭദിനമൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ കൊടുക്കട്ടെ കൊടുക്കട്ടെ, അല്ലേ?
0: അപ്പോൾ അങ്ങനെ പോകട്ടെ.
1: അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയണം എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ക്വസ്റ്റ്യൻ. തേൻ കുടത്തിൽ ഒറ്റക്കണ്ണൻ എന്നാണ് കടങ്കഥ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഗാനമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിറകുടം എന്ന പഴയ സിനിമയിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ദാസേട്ടൻ പാടിയ മനോഹരമായ ഗാനം പ്ലേ ചെയ്ത് തരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാബുരാജൻ സാറിന് ഇന്ന് എന്തായാലും ആ പാട്ട് കേൾക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ പോരട്ടെ. 8848558785 എന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, അല്ലേ? മഴയൊക്കെ അല്ലേ, എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ?
0: ഒരു
1: ഫോണൊക്കെ എടുത്തു വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ, വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
0: ഒരുപാട് അവധിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു മഴയൊക്കെ പിടിച്ച് മൂടി പൊതിച്ച് ഇങ്ങനെ കിടക്കുവാണെന്ന്. എല്ലാവരും എണീക്കും, എണീറ്റ് ചക്കയൊക്കെ വെട്ടി കറിയൊക്കെ വെക്കും.
1: അപ്പോൾ നമ്മുടെ ബിനീഷ് അടിമാലിത രമേശിന് ജന്മദിന ആശംസകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രമേശ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ എന്ന് വെച്ചാൽ ആയിക്കോ അല്ലേ, ഞാൻ മെസ്സേജൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ രമേശിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടക്കുകയാണ്. അപ്പോൾ പാർവതി, നമ്മൾ പത്രത്തിൽ വായിച്ചൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളിപ്പോൾ ഒരുപാട് തെറ്റായ ശീലങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു സമയമാണ്.

0: പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു അവര് ഈ കുറച്ച് മറ്റേന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് കൂടുതൽ കളിക്കുക, അല്ലെ, ഫ്രീ ആയിട്ട് ചിന്തിക്കുക, അപ്പോൾ അങ്ങനെ അവർ മിംഗിൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ പണ്ടത്തെ കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു കൾച്ചറൊക്കെ വന്നതിന് ശേഷം കുട്ടികൾ അതിനകത്ത് കയറിയിരുന്നാൽ, ഒരു കൂട് പോലൊരു സാധനത്തിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആരുമായിട്ടും വലിയ കണക്ഷനൊന്നുമില്ല. അവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മൊബൈൽ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് അവരുടെ ആ ഒരു അവരിങ്ങനെ ഭയങ്കര ഇങ്ങനെ സെൽഫിഷായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പലപ്പോഴും അവരുടെ വിഷമങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല, പേരൻസും ബിസിയാണ്, അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ തെറ്റായ ശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു പിന്തുണയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികളുടെ തന്നെ പവർ ബ്രിഗേഡ് എന്ന് പറയുന്നൊരു പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ തെറ്റായ ശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ മാനസിക പിന്തുണ നൽകാനും ഉൾപ്പെടെ ലക്ഷ്യമിട്ടിട്ടാണ്. അപ്പം ആൻറ്റി ഡ്രഗ് സേഫ്റ്റി, ഡിജിറ്റൽ വെൽനെസ്, റോഡ് സേഫ്റ്റി, മെൻറ്ററിങ് എന്നീ 5 ബ്രിഗേഡുകളാണ് രൂപീകരിക്കുക. അപ്പോൾ ഓരോ ജില്ലയിലും 10 സ്കൂൾ എന്ന നിലയിൽ സംസ്ഥാനത്തെ 140 സ്കൂളിലാണ് ഈ പൈലറ്റ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. അതുപോലെ തന്നെ അഭിമുഖത്തിലൂടെയും അഭിരുചി പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ പ്ലസ് വണ്ണിലെ 25 കുട്ടികളെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. അപ്പോൾ കുട്ടികളെ തന്നെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർ തന്നെ മറ്റുള്ള കുട്ടികളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുക. അല്ലാതെ കുട്ടികളെല്ലാം നമ്മളിങ്ങനെ ചുമ്മാ പിടിച്ചിരുത്തി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലേ. നമുക്കറിയാം പിള്ളേരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതും കൂട്ടുമായിട്ടും ഒക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നതായിട്ട് ഒരു രസകരമായിട്ടല്ല എങ്കിൽ, അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എങ്കിൽ ഒരിക്കലും അവർ അതൊന്നും മനസ്സിലേക്ക് എടുക്കത്തില്ല. അപ്പം ഓരോ ബ്രിഗേഡിലും 5 അംഗങ്ങൾ ഉണ്ടാകും. വരും വർഷങ്ങളിൽ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും വ്യാപിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റായി പോകുന്നവർ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, നമുക്കറിയാം ഇപ്പം പേരൻസൊക്കെ തമ്മിൽ തല്ലുന്നവരൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ കുട്ടികളെ അത് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും. ചെറിയ കുട്ടികളെ നിസ്സഹായരായിട്ട് അവരിരുന്ന് പോകും. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ അത് അവർക്ക് തുറന്ന് പറയാനും അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താനും അതുപോലെ തന്നെ പഠനത്തിലൊക്കെ കുറച്ച് പുറകോട്ട് പോകുന്നത്, ഇപ്പോൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ പഠിത്തം കുറച്ചും കൂടി കട്ടിക്ക് കുറച്ചും കൂടി ഹാർഡായി മാറും. അപ്പം ചിലപ്പോൾ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോകും, അപ്പോൾ അവനെ ചിലപ്പം ക്ലാസ്സിലുള്ള ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ വഴക്ക് പറയും. അങ്ങനെ വരുമ്പോൾ അവൻ മാനസികമായി തകർന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണ്, അവൻ എവിടെയാണ് ഒരു കറക്ഷൻ കൊടുക്കേണ്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റി, അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാനൊരു ടീച്ചറായിരുന്നതുകൊണ്ട് എനിക്കറിയാം, ഇപ്പോൾ ക്ലാസ്സിൽ പലപ്പോഴും ചില കുട്ടികൾ സ്ഥിരമായിട്ട് പഠിക്കാതെ വരുന്ന കുട്ടികളുണ്ട്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ മിക്ക പ്രാവശ്യവും അവർ എഴുതാതിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആബ്സെൻ്റ് ആവുക, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് വന്നാൽ പോലും അത് ഇച്ചിരി എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പിന്നെ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം അതിൽ പല കുട്ടികളോടും പലപ്പോഴും ചോദിക്കുമ്പം അവർ അവരുടെ ഒരു കുട്ടി ഓരോ കുട്ടികളൊക്കെ പറയുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മളിവരെ വഴക്ക് പറഞ്ഞല്ലോ, എങ്ങനെയാണ് മിസ്സേ ഞാൻ ഇങ്ങനെ ഈ ഒരു വീട്ടിലിരുന്ന് ഞാൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചൊരു കുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞ കഥയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളാണ് ഈ കുട്ടി വൈകിട്ട് ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെ പഠിക്കും, എനിക്ക് എങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും കുട്ടികളെ നമ്മൾ വഴക്ക് പറയുകയും കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ലാതെ കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഓരോ വഴിയിലേക്ക് തിരിച്ചു വിടുകയും വേണം. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, അല്ലേ. ദൈവം അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ല ചായക്കട നടത്തിയാലും സുഖമായിട്ട് ജീവിക്കാം, അല്ലേ. ഇപ്പം പിന്നെ നമ്മുടെ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ വാങ്ങിക്കുന്ന ശമ്പളത്തിനെക്കാട്ടി കൂടുതൽ ഒരു ചെറിയ ബിസിനസ് ചെയ്താൽ ഉണ്ടാക്കാവുന്നൊരു കാലമാണ്. അപ്പോൾ അവൻ്റെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി അവനെ ആ വഴിക്കോട്ട് തിരിച്ചു വിടുക, അവനെ അങ്ങനെ മാനസികമായിട്ട് അവനതിനൊരു ധൈര്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിയായിട്ട് നമുക്കത് വായിച്ചപ്പോൾ തോന്നി.
1: അതെ, കൂടുതലും കുട്ടികൾക്ക് കുട്ടികളോട് തന്നെ ആയിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക.
0: അപ്പോൾ
1: നമ്മളിനി എത്ര സ്നേഹമുള്ള ടീച്ചറാണ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാഫാണ് എന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ ഒരു പേടി ഉണ്ടാവും. ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരോടെങ്കിലും ഷെയർ ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺ പേടിയൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. കുട്ടികൾ തന്നെ ഡീൽ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് മനസ്സിലാവാനും അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുമ്പോൾ എന്താണ് അവർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കാനും കൂടുതൽ പറ്റും. അതോടൊപ്പം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്ന കുട്ടികളും കുറേ കൂടിയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കില്ലേ. അവരും ഡെയിലി ഓരോ കഥകൾ കേൾക്കും, എന്താണ് ഇതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ള

0: പഠിക്കുക, പഠിത്തം വേണം. നമുക്കൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായും വേണ്ടുന്ന കാര്യമാണ്. അതിൽ ഉപരി അവർക്ക് എന്താണ് കഴിവെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനമൊക്കെ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ അത് എത്താൻ വളരെയധികം ഉപകാരപ്പെടും. അതോടൊപ്പം ഇപ്പം നമ്മൾ തൂഫാൻ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ യങ് ജനറേഷൻ ആയിട്ടുള്ള കുട്ടികളാണ് പിടിക്കപ്പെടുന്നതെല്ലാം. നമുക്ക് പത്രം എടുക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവരൊക്കെ ഒരു മയക്കുമരുന്നൻ അല്ലെങ്കിൽ ഒരു ലഹരി അടിമയായി പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഏജ് എന്ന് പറയാൻ നമുക്കൊരു സ്കൂളിൽ നിന്ന് തന്നെ ഇതൊക്കെ ഒരു റെഡിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നല്ല വളർച്ചയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് കൂടുതൽ വീട്ടിലായിരിക്കും അവർക്കൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് ഇതേപോലുള്ള ഒരു സംവിധാനമൊക്കെ തുടങ്ങുമ്പോൾ അവർ മെല്ലെ മെല്ലെ അത് ഇതിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങും. എനിക്കിങ്ങനെ വീട്ടിൽ പറ്റുന്നില്ല, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ ടീച്ചറിനോട് ഒരു ഓപ്പൺ ആയിട്ട് ഒരു കുട്ടിക്ക് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ടീച്ചർ അത്രയും ഓപ്പൺ ആയിട്ട് കുട്ടികളോട് നിൽക്കുന്നുണ്ടായിരിക്കും. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആവണമെന്നില്ല.
1: അല്ല, അങ്ങനല്ല, നമ്മളിപ്പോൾ എത്ര ഓപ്പൺ ആയാലും ചില കുട്ടികൾ നമ്മളോട് വന്നത് പറയാൻ അവർ മടിക്കും. ഇത് ഞാനത് പുറത്ത് പറഞ്ഞാൽ മോശമല്ലേ, ഇത് ടീച്ചർ അറിഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചർ ഇനി ഇത് വേറെ ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. ഇപ്പം നമ്മൾ അവരോട് എത്ര ഫ്രണ്ട്ലി ആയിട്ട് നിന്നാലും പറയാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയല്ലാതെ നമ്മളവരെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, കുട്ടികളെ നമ്മൾ പഠിക്കാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് അവർക്ക് പിന്നെ ഇതുപോലെയുള്ള വലിയ എന്താണ് മാർക്ക് വാങ്ങിക്കണം, എല്ലാത്തിനും എ പ്ലസ് വാങ്ങിക്കണം എന്നൊക്കെ ഒന്നുമുള്ളതല്ല. അപ്പോൾ എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ചവരൊന്നും അല്ല ഈ ലോകത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫുൾ എ പ്ലസ് മേടിച്ചവരൊക്കെ ഇങ്ങനെ താഴെ കിടക്കുകയാണ് അല്ലേ. നമ്മളുടെ ഒരു സ്കില്ല്, നമ്മുടെ ഒരു കഴിവ്, നമ്മളുടെ ഒരു പാഷൻ, ഇതാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. ഏത് കാര്യത്തിൽ, ഒരു ചെറിയ കാര്യത്തിലായാലും ഇപ്പം നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരെ പറ്റി നമ്മളിപ്പം കേൾക്കാറില്ലേ, പലതരത്തിലുള്ള ബിസിനസ്സുകൾ. ഒരു ചെറിയൊരു കാര്യം പോലും, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതാണ്, ഈ വെക്കേഷൻ സമയത്ത് വാട്ടർ ടാങ്ക് കഴുകാനായിട്ടൊരു കുട്ടി പോയി അല്ലേ, ഒത്തിരി നമ്മളെ ശ്രദ്ധ നേടി, അവൻ്റെ റീൽസൊക്കെ വൈറലായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവൻ വീട്ടിലിരുന്നപ്പോൾ അവൻ ആലോചിച്ചതാണ്, ഞാൻ ഈ വെറുതെ ഈ വെക്കേഷൻ സമയത്ത് വീട്ടിലിരുന്ന് ഈ റീലും നോക്കി ഇങ്ങനെ ഇരുന്ന് എൻ്റെ സമയം കളയാതെ എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ജോലികൾ പോയി ചെയ്യുക. ഒന്നും വേണ്ടെങ്കിൽ ഏതെങ്കിലും വീട് വൃത്തിയാക്കി കൊടുക്കുന്നൊരു ചെറിയൊരു ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വാട്ടർ ടാങ്ക്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് പലപ്പോഴും നമ്മളൊരാളിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും, ആരും അതിന് വന്ന് തയ്യാറാവില്ല, നമ്മുടെ വീട്ടിലുള്ളവരത് ചെയ്യുന്നതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സിൻ്റെ ഐഡിയാസൊക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കുട്ടികളെ തിരിച്ചുവിടാം. അല്ലാതെ ഇപ്പോൾ എല്ലാവരും പഠിച്ച് എ പ്ലസ് വാങ്ങിക്കണം എന്നൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മേഖല എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അവരെ അതിലേക്ക് വിടുക എന്നുള്ളത് തന്നെ ആയിരിക്കണം പേരൻസും ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത്.
0: അങ്ങനെയാണെങ്കിൽ ബിസിനസ്സൊക്കെ നടത്താൻ വളരെ എളുപ്പമാണ്. മുമ്പാണ് നമ്മളൊരു സംരംഭം തുടങ്ങണം, അത് ആൾക്കാരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എന്താണ് അതിന് കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഒക്കെ ഉള്ള പണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ അത്രയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇപ്പം നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ്. പല തരത്തിലുള്ള ബിസിനസ്സാണ്, ടീച്ചർ പറഞ്ഞ പോലെ വാട്ടർ ടാങ്ക് കഴുകുന്ന ഇതായാലും അല്ലെങ്കിൽ നാപ്കിൻ്റെ ബിസിനസ് നടത്തുന്ന രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്കിപ്പം ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നല്ല, ഒരുപാട് പേര് ഇപ്പൊ ചായ് ചായ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോൾ ഒരുപാട് എടുത്ത് നമുക്ക് ഇങ്ങനെ കാണാം,
1: ചെറിയ ചെറിയ
0: ചെറിയ ചെറിയ ഒരു കടകൾ. ഒരു ബിടെക്കുകാരന്റെ ഐഡിയ ആണ്, അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയ ഒരു ഐഡിയയാണ് ഈ ചായ് ചായ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന്, അല്ല, നമുക്ക് ബിസിനസ് നടത്താനെങ്കിൽ ബിസിനസ് നടത്താം. ഇന്ന് ഒരു തരത്തിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളും ഇന്ന് നമുക്ക് ചെയ്യാം.
1: അതെ അതെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ, അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം കണ്ടെത്തുക എന്നുള്ളതിലാണ് നമ്മളുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുട്ടികൾക്കുള്ള ആ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറി അവർ നല്ല രീതിയിലേക്ക് ഇങ്ങോട്ട് വരട്ടെ, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര മിടുക്കുള്ള കുട്ടികളാണ്, പക്ഷെ പലപ്പോഴും അവരെ ആ നേർവഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു പോരായ്മയാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പാർവതി, നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. അതായത് നമ്മൾ ട്രഷറിയിൽ ചെക്ക് മാറാനായിട്ട് പുതിയ ചില നിബന്ധനകൾ വന്നിട്ടുണ്ട്. ട്രഷറിയിൽ ചെക്ക് സമർപ്പിക്കുമ്പോൾ പേ ടു എന്ന് ആർക്കാണോ കൊടുക്കുന്നത് എന്ന സ്ഥാനത്ത് സെൽഫ് എന്നോ സ്വന്തം പേരോ ഒക്കെ എഴുതി ഇരുവശങ്ങളിലും ഒപ്പ് രേഖപ്പെടുത്തുകയും വേണമെന്നതടക്കം പുതിയ നിർദ്ദേശങ്ങൾ നമ്മുടെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെക്ക് മാറാൻ നമ്മളിപ്പോൾ മറ്റൊരാളിനെ ചുമതലപ്പെടുത്തുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പ്രായമായവർക്ക് ട്രഷറിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പം വേറൊരാളുടെ കയ്യിൽ ചെക്ക് കൊടുത്തു വിടും. അപ്പം

0: പിന്നെ നമ്മൾ മറ്റൊരാളിനെ ചുമതലപ്പെടുത്തിയാൽ പേ ടു എന്ന ഭാഗത്ത് എത്തുന്ന വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടുള്ളത്. അപ്പം നമ്മൾ ആരാണോ ചെക്ക് മാറാൻ പോകുന്നത് ആ ആളിൻ്റെ പേര് വേണം എഴുതാനായിട്ട്. എന്നിട്ട് ചെക്കുമായി എത്തുന്ന വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തി അക്കൗണ്ട് ഉടമയും ചെക്കിൻ്റെ പിന്നിൽ ഒപ്പിടുകയും വേണം. അപ്പോൾ അതുപോലെ തന്നെ ചെക്കുമായി എത്തുന്ന ആൾ ട്രഷറി ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഒപ്പിടണം. അപ്പോൾ അവിടെ അയാൾ വീണ്ടും ഒപ്പിടണം. രണ്ടൊപ്പുകളും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ തുക നൽകൂ. അതുപോലെ ചെക്ക് മാറാൻ എത്തുന്നയാൾ ആവശ്യമെങ്കിൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപ്പോൾ മറ്റൊരാളിൻ്റെ ചെക്കാണ് നമ്മൾ മാറാൻ പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഒരു തിരിച്ചറിയൽ രേഖ കൂടി കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ പുതിയ നിബന്ധന ട്രഷറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രഷറിയിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത് നമ്മുടെ ശ്രോതാക്കളെ അറിയിച്ചത്. പറഞ്ഞ് നമുക്കൊരു ബ്രേക്കിൻ്റെ സമയമായി തോന്നുന്നു അല്ലേ?
1: നമുക്ക് 11 മണി കഴിഞ്ഞു, 11:05 നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി.
0: അപ്പോൾ നമുക്ക് പാട്ടുകളുടെ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്ക് റിക്വസ്റ്റ് വന്ന ഒരു പാട്ട് ഈ ഒരു ബ്രേക്ക് സമയത്ത് നമുക്ക് കേൾക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളുമായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമ്മളോടൊപ്പം ആദർശ് അജയാണ്.
3: അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്ന് രമേശ് നമ്മളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രഷറിയിലെ കാര്യം പറഞ്ഞപ്പോൾ അതൊന്നുകൂടി പറഞ്ഞു കൊടുക്കണേ, നല്ലപോലെ കേട്ടില്ല എന്നുള്ളതാണ്. പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ രമേശ് അത് കണ്ടിട്ടില്ലായിരിക്കും. എന്നാലും ഒന്നും കൂടി പറയുകയാണ്, നമ്മൾ ട്രഷറിയിൽ ചെക്ക് സമർപ്പിക്കുമ്പോൾ പേ ടു എന്ന ഒരു വാചകം ഇതിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ എന്ന സ്ഥാനത്ത് സെൽഫ് എന്നോ സ്വന്തം പേരോ എഴുതുകയും അതുപോലെ തന്നെ ഇരുവശങ്ങളിലും ഒപ്പ് രേഖപ്പെടുത്തുകയും വേണമെന്ന് നടക്കം പുതിയ നിർദ്ദേശങ്ങൾ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെക്ക് മാറാൻ നമ്മൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയാൽ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ, ഇപ്പോൾ പ്രായമായവർ, പെൻഷനൊക്കെ വാങ്ങിക്കുന്നവർ ചിലപ്പോൾ ചെക്ക് വഴിയായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് പോകാൻ പറ്റത്തില്ല എങ്കിൽ നമ്മൾ വേറൊരാളുടെ കയ്യിൽ ചെക്ക് കൊടുത്തു വിടുകയാണ്. ഇപ്പം മക്കളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വസ്തരായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുമതലപ്പെടുത്തിയാൽ പേ ടു എന്ന ഭാഗത്ത് എത്തുന്ന വ്യക്തിയുടെ പേരെഴുതണം. ഇപ്പോൾ രമേശിന് ചെക്ക് മാറണം, രമേശിന് പോകാൻ പറ്റുന്നില്ല, രമേശിൻ്റെ മകനോ മകളോ ആണ് പോകുന്നതെങ്കിൽ അവരുടെ പേര് അവിടെ എഴുതണം. ചെക്കുമായി എത്തുന്ന വ്യക്തിയും അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തി അക്കൗണ്ട് ഉടമയും ചെക്കിൻ്റെ പിന്നിൽ ഒപ്പിടണം. അതായത് ഇപ്പം രമേശാണ് ചെക്ക് കൊടുത്ത് വിടുന്നതെങ്കിൽ രമേശും ബാക്കിൽ ഒപ്പിടണം, പോകുന്നത് ആരാണോ ആ ആളും അതിൻ്റെ പുറകിൽ ഒപ്പിടണം. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് ഈ കൊടുത്തു വിടുന്ന വ്യക്തി ഈ ആളിൻ്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെക്കുമായി എത്തുന്ന ആൾ ട്രഷറി ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഒപ്പിടണം. അപ്പോൾ ആ പുറകിലിട്ടിരിക്കുന്ന ഒപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ആ ചെക്കിൻ്റെ ബാക്കിൽ ഒപ്പിടണം. എന്നിട്ട് രണ്ടൊപ്പും പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ ചെക്ക് ഇനി മാറാൻ പറ്റൂ. അപ്പം അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ തിരിച്ചറിയൽ രേഖ കൂടി ഹാജരാക്കുക. അപ്പോൾ എന്തായാലും അവരത് ആവശ്യപ്പെടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും കൈ വെച്ചേക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം എനിക്കൊന്ന് രമേശിന് മനസ്സിലായി കാണുമെന്ന്. കാരണം നമ്മൾ ട്രഷറിയിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നവരാണ്. അപ്പോൾ പുതിയതായിട്ട് വന്നൊരു നിബന്ധന, നമ്മൾ July 1 മുതൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ എനിക്ക് തോന്നുന്നു, ഇന്നലെ മേനെ ഞാൻ നോക്കെ നമ്മളുടെ റേഡിയോയിലെ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ട്രെയിനിലെ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താലുള്ള കാര്യത്തിനെ പറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ അപ്ഡേറ്റ് നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരാളിൻ്റെ ചെക്കുമായിട്ട് ട്രഷറിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെ ചെക്കാണോ ആ ആളും ബാക്കിൽ ഒപ്പിടണം, കൊണ്ടുപോകുന്ന ആളും ഒപ്പിടുക. ഈ കൊണ്ട് ചെല്ലുന്ന ആൾ വീണ്ടും ട്രഷറി ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ആ ഒപ്പിടണം. അപ്പോൾ ഈ രണ്ടും ഒപ്പും ഒന്ന് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് പണം മാറിത്തരൂ. അതുപോലെ ഒരു തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പിന്നെ IDയും കൂടെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും രമേശിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. നമ്മുടെ ബർത്ത്ഡേ ബോയ് അല്ലേ ഇന്നത്തെ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ബോയ് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളൊന്നും കൂടി പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ
4: ടീച്ചർ നമുക്ക് നമ്പർ പറഞ്ഞില്ല, നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ.
3: അതെ അതെ
4: അതെ. അപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8588785. അപ്പൊ ടീച്ചർ ഞാൻ ആ വിശേഷങ്ങളിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. നമ്മളുടെ 11 ദിവസം കൂടെ ഉള്ളൂ ഇനി പ്രവചന മത്സരത്തിന്. അപ്പൊ എല്ലാവരും ഇങ്ങനെ മെസ്സേജസ് അയക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് നോക്കുക, അതോടൊപ്പം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നവർക്ക് നിങ്ങൾക്ക് ബമ്പർ ഒരു സമ്മാനമുണ്ട്. 5 ചോദ്യങ്ങൾ ശരി ഉത്തരമാണെങ്കിൽ ബമ്പർ ഒരു സമ്മാനമുണ്ട്.
3: സമ്മാനം എന്താണെന്ന് പറയാൻ പറ്റുമോ?
4: പറയാൻ പറ്റത്തില്ല ടീച്ചർ.
3: പങ്കെടുക്കണോ വേണ്ടേന്ന് ആലോചിക്കാനാണ്.
4: ഒരിക്കലും പറ്റില്ല, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
3: നമ്മളാരും
4: പങ്കെടുക്കാൻ പാടില്ല എന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തേനെ. ഞാൻ പറഞ്ഞു ടീച്ചർ നമുക്ക് കള്ളപ്പേരിലെങ്കിലും ഒക്കെ തുടങ്ങാൻ പറഞ്ഞപ്പോ പറ്റത്തില്ല പാർവതി, ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രമാണ് ഉള്ളത്. അതേപോലെ ഓരോ ചോദ്യങ്ങൾക്കും സമ്മാനമുണ്ട്. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അയക്കുക. ഇനി 10 ദിവസം കൂടി ഉള്ളൂ. 14-ാം തീയതിയാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണെന്നുള്ളത് ആ ടീമിനെ നിങ്ങൾ പ്രവചിച്ച് ഇന്ന ടീം കപ്പടിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി വാട്സപ്പിലോ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിലൂടെ ഒന്ന് മെസ്സേജ് അയക്കും. അടിച്ചാ പിന്നെ ലോട്ടറി മാളിക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട് കൂടാൻ ഞങ്ങൾ റേഡിയോ സാന്ത്വനവും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരായിരിക്കും ടീച്ചർ ആ ഭാഗ്യശാലി? ടീച്ചറിന് വല്ല ഐഡിയ ഉണ്ടോ?
3: ഭാഗ്യമുള്ളവർക്ക് കിട്ടും. നമുക്ക് എന്തായാലും ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഭാഗ്യം. ഇപ്പം നമ്മൾ ലോട്ടറിയൊക്കെ അടിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു ഭാഗ്യശാലി എവിടെയോ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ ഭാഗ്യം ഒരു ലക്ക് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന വലിയൊരു വരം തന്നെയാണ്. ഒരു ചില ആൾക്കാരില്ലേ ലക്കി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ വലിയൊരു എഫേർട്ടൊന്നും ഇടാതെ തന്നെ അവരിങ്ങനെ ഇങ്ങനെ അങ്ങനെ ലക്കിനെ പിടിച്ച് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ.
4: ആ ഭാഗ്യശാലിയിൽ നമ്മളില്ല ടീച്ചർ,
3: അങ്ങനെ വിഷമിക്കരുത്. നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഞാനും ഒരു ലക്കി പേഴ്സൺ ആണ്, ദൈവം എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് എന്ന് ദിവസേന ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ദൈവം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പൊ അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക.
4: മാളിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ആരാണ് ആ ഭാഗ്യശാലി തരുന്നത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് 8848585 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിശദ വിവരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്.
3: അപ്പോൾ ഇന്ന് നമുക്ക് രാജൻ വയനാട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടീച്ചറെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രാജൻ. വയനാട്ടിലൊക്കെ നല്ല മഴയായിരിക്കും അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് വയനാട് എന്നൊക്കെ പറയുന്നത് അല്ലേ?
4: നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വയനാട്.
3: അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. അത്രയും നല്ല മനോഹരമായിട്ടുള്ള നല്ല പ്രകൃതിയും നല്ല വായുവും നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം മോശമൊന്നും അല്ല കേട്ടോ, നമ്മൾ കൊല്ലക്കാരെന്ന് പറഞ്ഞാൽ പൊളിയാണല്ലേ.
4: അതെ.
3: അപ്പം നമ്മളെ പറ്റി ഇങ്ങനെ ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ട് പപ്പടത്തിനടി കൂടുന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഈ പായസത്തിലൊക്കെ നമുക്ക് പപ്പടം ഇട്ട് തിന്നുന്നത് നമ്മുടെ ഒരു ശീലമാണ് പാർവതി അല്ലേ. അപ്പം നമുക്ക് സമയത്ത് നമുക്ക് പപ്പടം കിട്ടണം, കിട്ടില്ലേ നമ്മൾ അടി ഉണ്ടാക്കും അല്ലേ. അതൊക്കെ നമ്മുടെ ഒരു രസമാണ് അതൊക്കെ. അപ്പം അന്നുള്ളതല്ലാതെ നമ്മളൊരു കുഴപ്പക്കാരൊന്നും അല്ല കേട്ടോ, നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്.
4: കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്തിന് 77 വർഷമായല്ലോ. അപ്പൊ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തപ്പോ ഒരു ശ്രോതാവ് പറയുന്നു, അയ്യോ ഞങ്ങൾക്ക് പേടിയാണ് കൊല്ലം എന്ന് കേൾക്കുമ്പോൾ. ഒരിക്കലും അല്ല, ഞങ്ങളൊക്കെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരാണ്.
3: എല്ലാ സ്ഥലത്തും നല്ല ആളുകളും കുറച്ച് ഇച്ചിരി കണ്ണിങ് ആയിട്ടുള്ളവരും സെൽഫിഷ് ആയിട്ടുള്ളവരും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അല്ലാതെ ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലം എന്നൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടെലിവിഷനിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെയാണ് എന്തെങ്കിലും ഒരു കാര്യം നടന്ന ഉടനെ കൊല്ലത്തൊരു സംഭവം, കൊല്ലത്ത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ചിലപ്പോൾ ഇച്ചിരി മോശക്കാരൊക്കെ ആക്കുന്നത്. നമുക്കതൊന്നും ഒരു വിഷയമൊന്നുമല്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മളിങ്ങനെ കൊല്ലക്കാരൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് പിന്നെ കല ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പോസ്റ്റ് കാർഡിൽ അയക്കണം, നമ്മുടെ പ്രവചന മത്സരം എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് കാർഡ് കിട്ടാനില്ല, 2 ആഴ്ചയായി തിരക്കി നടക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ.
4: നമ്മളത് നമ്മുടെ ശ്രോതാക്കളുടെ ബുദ്ധിമുട്ട് കാരണം നമ്മളത് വാട്സപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. 8848585 എന്ന നമ്പറിൽ നിങ്ങളുടെ ആ പ്രവചനം ഒന്ന് എഴുതി നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് അയച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മളിങ്ങനെ പുറകെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡിലൂടെയും വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.
3: അപ്പോൾ കലയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ് കാർഡ് തിരക്കി നടക്കേണ്ട, വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവചനം നടത്താവുന്നതാണ്. അപ്പോൾ പാർവതി, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രോതാക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്, സ്ത്രീകൾക്കായി രാത്രികാല പിങ്ക് ബസ്സുകൾ തുടങ്ങും എന്നുള്ള കാര്യം. അപ്പോൾ ഗതാഗത വകുപ്പ് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പം ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കുകയും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തയ്യാറാക്കും. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും ഫീഡ്ബാക്ക് സംവിധാനവും ഒക്കെ നടപ്പാക്കും. ഓരോ മാസവും മികച്ച കണ്ടക്ടർ ഡ്രൈവർ പുരസ്കാരങ്ങൾ നൽകും. അതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങാനുള്ള പദ്ധതിയും ഒക്കെ നടപ്പാക്കും. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള വളരെ മികച്ച മാറ്റങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് അല്ലേ. അപ്പോൾ രാത്രിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും എറണാകുളത്തു നിന്നൊക്കെ കൊല്ലത്തേക്ക് വന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ചൊരു രാത്രി ഇപ്പോൾ ഒരു 9:30 ഒക്കെ ആവുന്ന സമയത്താവുമ്പോഴത്തേക്കിന് ബസ്സിനകത്ത് സ്ത്രീകൾ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം നമ്മൾ കൊല്ലത്തേക്ക് അടുത്തടുത്ത് എത്തുമ്പോഴത്തേക്കിന് അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പുറകിലത്തെ ഒരു സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില അനുഭവങ്ങളൊക്കെ, ചിലപ്പോൾ ഒരു മദ്യപിച്ചൊരു വ്യക്തി കയറി വന്ന് ചിലപ്പോൾ നമ്മുടെ സീറ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും രാത്രികാലം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പിങ്ക് ബസ്സുകൾ ഏർപ്പെടുത്താനുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പുരുഷന്മാരൊക്കെ പിണങ്ങുമോ എന്ന് അറിഞ്ഞൂടല്ലേ പാർവതി. നമുക്കിപ്പോൾ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് പിങ്ക് ബസ് അപ്പോൾ എന്താ ഞങ്ങൾ പുരുഷന്മാരെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലേ എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്, നമ്മുടെ പുരുഷന്മാരെയും കൂടിയൊക്കെ കൺസിഡർ ചെയ്യൂ അല്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തു കൊടുക്കൂ, ഇനി അവർ പിണങ്ങി പോകണ്ട അല്ലേ.
4: അതെ, ഇപ്പം തന്നെ അവർക്കൊക്കെ ഒരു ചെറിയ ചെറിയ പിണക്കമുണ്ട്. അതൊന്നും നമ്മൾ ഈ നാട്ടിലുള്ളവരല്ലേ ഈ ഇക്വാലിറ്റി സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇക്വാലിറ്റി. അത് ഒരു കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ എന്താ ആർക്കും ഒരു ഇക്വാലിറ്റി ഇല്ലാത്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല. നമ്മൾ നമ്മുടെ പുരുഷന്മാരെയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം ഗവൺമെൻറ്, നമ്മളത് അഭ്യർത്ഥിക്കുകയാണ്.
3: അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പുരുഷന്മാരെയും കൂടി നമ്മുടെ ഗവൺമെൻറ് പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ.
4: അതെ.
3: അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഒരു കടങ്കഥ, തേൻകുടത്തിൽ ഒറ്റക്കണ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം, അതായിരുന്നു. അപ്പോൾ കുറേ പേര് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാബുരാജൻ സാറിൻ്റെ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആദർശ് അജയിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആദർശ് അതെല്ലാം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇന്ന് ആ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്.
4: അതെ. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി ടീച്ചർ. സമയം 11:20. അപ്പം എല്ലാവരും ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 എഫ്എം. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, നമ്മളോടൊപ്പം ആദർശ് അജയാണ്. അപ്പൊ ടീച്ചർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾക്ക് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കടങ്കഥയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആ കടങ്കഥ തേൻകുടത്തിൽ ഒറ്റക്കണ്ണൻ എന്നുള്ള ഒരു കടങ്കഥയാണ് ഇന്ന് നമുക്ക് ബാബുരാജൻ സാർ അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ കുറേ പേര് പിന്നെ നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ ബാബുരാജൻ സാറും അതിൻ്റെ ഒരു ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചക്കച്ചുള, അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് രാജമുഖത്തിൽ ഇന്ന് എന്തായാലും ഫസ്റ്റിൽ തന്നെ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ലീലാമണി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസർ കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആരാണ്, നമ്മുടെ ദൃഷ്ടിദുംനൻ അല്ലേ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ശരിക്കും പേരെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. എന്താ, നിങ്ങൾ വേറെ പേരിട്ട് വിളിക്കാറുണ്ടോ?
0: ഉണ്ണിന്നാണ്.
1: അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുരുഷന്മാർ എപ്പോഴും വലിയ പരാതികൾക്കൊന്നും പോകാത്തവരാണ്. ഉള്ളിൽ എത്ര സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാലും അതൊക്കെ പുറത്ത് കാണിക്കാതെ കൂടെയുള്ളവർക്ക് വേണ്ടി എല്ലാം സഹിക്കുന്നവരാണവർ. ശരിക്കും വലിയൊരു വിശാല മനസ്സിന് ഉടമകളായ സാധുക്കളാണ് പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് വാവൊത്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അല്ലേ. വിശാല മനസ്സുള്ളവരാണ്, നല്ല പരാതി പറയാത്തവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചത് അല്ലേ. സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യ യാത്ര, പിങ്ക് ബസ് വരാൻ പോകുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ പാവം പുരുഷന്മാർ പിണങ്ങുമല്ലോ, വിഷമിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ അധികാരികളൊക്കെ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഫെമിനിസ്റ്റുകളൊന്നും അല്ല, നമ്മൾ പുരുഷന്മാരുടെ നല്ല കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. കാരണം നമ്മുടെയും വീട്ടിൽ പുരുഷന്മാരൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അടിപൊളിയാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. എന്തായാലും പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ ഒരാളെങ്കിലും ഇറങ്ങിയല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ.
0: അതെ.
1: അപ്പം അതുപോലെ തന്നെ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രീത ടീച്ചർ, പാർവതി, ഇവിടെ കുഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയുടെ കുളിർമയും അതുപോലെ തന്നെ ലൈവ് സംസാരത്തിനിടയിലുള്ള ആദർശിൻ്റെ നല്ല പാട്ടുകളും ചേർന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. വളരെ ലളിതമായ രീതിയിൽ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന എത്ര എത്ര നല്ല അറിവുകളാണ് നിങ്ങൾ

0: പകർന്നു തരുന്നത്. മനോഹരമായ അവതരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്നൊക്കെ പറഞ്ഞ് സനോജ് സ്നേഹത്തോടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്. കണ്ടോ, നല്ല കുട്ടികളൊക്കെ നല്ല നല്ല മെസ്സേജൊക്കെ അയക്കുന്നത്. അങ്ങനെയാണ്, എൻ്റെ കുട്ടികളൊക്കെ നല്ല പിള്ളേരാണ്. അപ്പോൾ പാർവതിക്ക് ചെറിയ അസൂയൊക്കെ വരുന്നുണ്ട്.
1: ചെറുതായിട്ട്, കാരണം ടീച്ചർ വരുന്ന ദിവസങ്ങളിൽ ആ മെസ്സേജ് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും.
0: ആണോ,
1: നമ്മളൊക്കെ വരുമ്പോൾ ആ മെസ്സേജ് അങ്ങനെ വരുന്നില്ല.
0: അതൊക്കെ വന്നോളും, അത് താമസിയാതെ. നല്ല നല്ല കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് പിന്നെ ഈ മെസ്സേജസ് വായിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ മെസ്സേജസ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കാറുണ്ട്, അവരയക്കുന്ന മെസ്സേജസ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിന്ന് പാട്ട് ചോദിച്ച ഒരുപാട് പേരുണ്ട്. രതീഷ് അടിമാലിയൊക്കെ നമുക്ക് പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും റേഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ആതിരയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആൽബം സോങ്സ്, നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ആൽബം സോങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ആതിരയോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ആതിര ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ട്യൂൺ ചെയ്ത് നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ആൽബം സോങ്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആതിര അത് പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറെടുത്ത് ഇപ്പോഴേ ഇരിപ്പുണ്ട് അല്ലേ.
1: അതെ, ആതിര ഇങ്ങനെ പറയുകയാണ് നമ്മളോട്, ഞാൻ വൈകിട്ട് വരുമെന്ന് നമ്മുടെ ശ്രോതാക്കളോടൊന്ന് പറയൂ, ഞാൻ വൈകിട്ട് 4 മണിക്ക് വരുമെന്ന്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആതിര മ്യൂസിക് ബീറ്റ്സുമായിട്ട് എത്തുന്നതാണ്. അപ്പം എല്ലാവരും ട്യൂൺ ചെയ്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൽബം സോങ് ഒക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ കരുതി ഇങ്ങനെ വെച്ചോളൂ. ആതിര അതൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് 4 മണിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് പോകാനുള്ള സമയമായി ടീച്ചർ.
0: അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് നമ്മളോട് മെസ്സേജസൊക്കെ അയച്ച് ഒരുപാട് പേര് നമ്മളോട് കട്ട സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ശ്രോതാക്കൾ ഇങ്ങനെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറഞ്ഞ് നമ്മളുടെ റേഡിയോ അല്ലേ, നമ്മളുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും രാവിലെ 10 മണി മുതൽ 11:30 വരെ നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാം കേൾക്കാം. തുടർന്നും ഉള്ള പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നാളെ ഞായറാഴ്ച, നാളെയും പ്രത്യേകം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ റേഡിയോ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും, ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം ഒക്കെ അറിയിച്ചുകൊണ്ട് മഴയിൽ കുതിർന്ന ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഞാൻ പ്രീത, എന്നോടൊപ്പം
1: പാർവതിയാണ്.
0: നമ്മളോടൊപ്പം പാട്ട് പ്ലേ ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആദർശ് അജയ്യാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Freekick 90.4 FM 2026.
6: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
7: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
6: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
7: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
6: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
7: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
6: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
7: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
6: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമല വാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ഉം ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന

0: സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04 7

0: 4 2 7 9 3 7 1 4 മൊബൈൽ 9 4 4 6 2 0 2 7 6 0 നമ്പർ ഒരിക്കൽ കൂടി 0 4 7 4 2 7 9 3 7 1 4 മൊബൈൽ 9 4 4 6 2 0 2 7 6 0
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള

0: MAS Engineering College, Chathanur.
1: Free Kick 90.4 FM 2026.
2: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
3: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
2: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
3: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
2: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
3: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
2: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
3: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
2: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഈ ചെറുകുടലിനെയും വൻകുടലിനെയും സാധാരണയായി ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
5: അതിൽ ആദ്യം നമുക്ക് പറയാവുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും,
4: ഐ ബി എസ്.
5: അത് ആമാശയത്തെയും വൻകുടലിനെയും ബാധിക്കുന്ന, വൻകുടലിനെയും ചെറുകുടലിനെയും ബാധിക്കുന്ന ഒരു ദഹന പ്രശ്നമാണ് IBS. പ്രധാനമായിട്ടും ഗട്ട് ബ്രെയിൻ ആക്സസ് ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് മെയിനായിട്ടും IBSന്റെ കാരണം. അത് കാരണം ഫംഗ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒരു സ്ട്രക്ചറൽ ഡിസ്റ്റർബൻസ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഫംഗ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമുള്ളത് കൊണ്ട് പല ഇൻവെസ്റ്റിഗേഷനിലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഈ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത വയറുവേദന, പെരിസ്റ്റാൾസിസ് കുറഞ്ഞു വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അതൊരു ഒരു രീതിയിലുള്ള IBS. ചിലപ്പം കൂടും, അപ്പം ഡയറിയയും മ്യൂക്കസ് ഇൻ സ്റ്റൂളും കാണും. ഇത് രണ്ടുമല്ലാതെ ചിലപ്പം ഇത് രണ്ടും കൂടെ മാറി മാറി വരും. ഇതാണ് സാധാരണയായി കാണുന്ന IBSന്റെ സിംറ്റങ്ങൾ. ഇത് കൂടാതെ ഇത് വൻകുടലിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ഒരു ഗ്യാസ് ബ്ലോട്ടിംഗ് ഫീലിംഗ് കാണും. പിന്നെ ഈ ഗട്ട് മൈക്രോബയോമ അല്ലെങ്കിൽ ഈ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ഫ്ലോറ, വൻകുടലിന്റെ ഫ്ലോറ തെറ്റുന്നത് കൊണ്ട്, സിറട്ടോണിന്റെ മെക്കാനിസം തെറ്റുന്നത് കൊണ്ട് ഇവരിൽ മിക്കവരിലും ഡിപ്രഷൻ IBSന്റെ കൂടെ ചേർന്ന് കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, കാരണം ഇവർ അസുഖങ്ങളെക്കാട്ടിയും കൂടുതൽ മാനസികമായിട്ട് തളർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മാനസിക സമ്മർദ്ദം കൊണ്ട് ഇതുണ്ടാവാം. പിന്നെ ഫുഡ് അലർജി ഉണ്ട്. ഈ ഫുഡ് അലർജി എന്ന് പറയുമ്പം ഏത് ഫുഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഫുഡായിരിക്കും അലർജി. അത് നമ്മൾ തന്നെ തന്നെ കണ്ടുപിടിക്കണം. ചിലർക്ക് പാലായിരിക്കും, ചിലപ്പോൾ വെച്ചേറെ ചില പ്രോട്ടീൻ ആയിരിക്കും. ഈ ഫുഡ് അലർജി കൊണ്ടും IBS വരാം. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, അത് ആ വ്യക്തികൾ തന്നെ, ഡോക്ടറെ കാട്ടിയും ഒരു വ്യക്തിക്കായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്,
4: ഫുഡ് മാറ്റി നിർത്തണം.
5: പിന്നെ ഈ ബാക്ടീരിയൽ ഫ്ലോറ നമുക്ക് ഗുണമുള്ളതാണല്ലോ, വയറിലുള്ളത്. ചിലപ്പം ഈ ഫ്ലോറ മാറ്റിയിട്ട് ഈ ദോഷമായ ബാക്ടീരിയ ഇവിടെ കയറി വരും, അതും ഈ IBSന് കാരണമാവാറുണ്ട്.
4: ഡോക്ടർ, ഇതെങ്ങനെ മാനേജ് ചെയ്യും?
5: അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡയറ്ററി ചേഞ്ച്, ആദ്യമേ ഫുഡ് അലർജി എന്തിനുണ്ടോ അത് കംപ്ലീറ്റ് മാറ്റി നിർത്തുക,
4: അത് കണ്ടുപിടിച്ച്
5: മാറ്റുന്നത്. പിന്നെ മെഡിക്കൽ തെറാപ്പി ഉണ്ട്. കൂടാതെ ഏതൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നൊരു ലിസ്റ്റ്, ഒരു ഡയറ്റ് പ്ലാൻ എപ്പോഴും സൂക്ഷിക്കണം, ഒരു ഡയറി തന്നെ സൂക്ഷിക്കണം. അലർജി ഉള്ളവര് നമുക്ക് അലർജി ഉണ്ടാവുന്ന അസുഖമായി ഡയറിയിൽ എഴുതി വെക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്ത് കഴിക്കാം എന്ത് കഴിക്കണ്ടെന്ന്. പിന്നെ പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ മൈക്രോ ഫ്ലോറ ഇല്ലേ, അതുപോലുള്ള അതിന് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബാക്ടീരിയകളുള്ള ലാക്ടോബാസിലസും ഈസ്റ്റൊക്കെ ഇല്ലേ, അത് ഉള്ള ഫെർമെന്റഡ് ഫുഡ് നമുക്ക് കഴിക്കാം, അതാണ് പ്രോബയോട്ടിക്സ്. ഫെർമെന്റഡ് ഫുഡും യോഗേർട്ട്, തൈര് ഇതൊക്കെയാണ്, ഇത് നമുക്ക് നന്നായി കഴിക്കാം, അത് ഫ്ലോറയെ സഹായിക്കും. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഒറിജിൻ ആണ്, ഇത് ഇതിന്റെ വളർച്ചയെ സഹായിക്കും. ഇപ്പം വെളുത്തുള്ളി, ഉള്ളി, നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ കഴിക്കുന്നൊക്കെ

0: പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും പറയുന്നത് നമ്മുടെ നോർമൽ ഫുഡ് ഈ അല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന ഫുഡല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളെല്ലാം ഇത് അടങ്ങിയതാണ്. പ്രീബയോട്ടിക് നമ്മൾ ഓരോന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ ഇത് പ്രീബയോട്ടിക് ആണ് ഇത് പ്രോബയോട്ടിക് ആണെന്നുള്ളത്. ഇവ കൂടാതെ പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ള ഭക്ഷണം അത് ഉൾപ്പെടുത്തണം. പിന്നെ ഫ്രൂട്ട്സ്, റെഗുലർ എക്സർസൈസ്, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം നമ്മുടെ മൂവ്മെന്റ് ഒക്കെ പെരിസ്റ്റാൾസിസ് ഒക്കെ കൂട്ടാനും, അതുപോലെ തന്നെ സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ചെടികളെ നോക്കിയാൽ മതി. സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ചെടി പൂക്കില്ല, കായ്ക്കില്ല. അതുപോലെയാണ് മനുഷ്യന്റെ ശരീരം, അതിന് അത്യാവശ്യമാണ് സൂര്യപ്രകാശം. ഇപ്പോഴത്തെ യു വി റേഡിയേഷനുള്ള സൂര്യപ്രകാശമല്ല, ഇളം വെയില്, രാവിലത്തെ ഇളം വെയില്, ചൂടില്ലാത്ത വെയില് ശരീരത്തിന് കിട്ടിയിരിക്കണം. അപ്പൊ അതിന് പറ്റിയ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയോ ആ സമയത്ത് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയേറെ നല്ലതാണ്. ഹോമിയോ മെഡിസിൻസ് ഒരുപാട് തന്നെ ഐ ബി എസിന് നല്ല ഗുണകരമായി ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ മെന്റൽ ഡിപ്രഷൻ ഉള്ള, അതിനും ഹോമിയോപതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. മെന്റൽ ഡിപ്രഷൻ ഉള്ളതിന് ഒരു അത്യാവശ്യം വേണമെങ്കിൽ ഒരു സൈക്കോതെറാപ്പിയും കൂടെ അതിന്റെ കൂടെ കൊടുക്കാം. അടുത്തതായി വരുന്നത് സീലിയാക് ഡിസീസ് ആണ്. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. ഇതിനകത്ത് ഗ്ലട്ടനായിട്ടുള്ള അലർജിയാണ് വരുന്നത്. ഗ്ലട്ടൻ ഫ്രീ ഡയറ്റാണ് ഇതിനുള്ള ഏക മാർഗം. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ഇതിനകത്തുനിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഗ്ലട്ടൻ ഉള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഗോതമ്പ്, റൈ എന്നുള്ള ധാന്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതങ്ങ് ഒഴിവാക്കിയാൽ മതി നമുക്ക്. എന്റെ ചികിത്സ അത് മാത്രമേ ഉള്ളൂ. അടുത്തതായി വരുന്ന ഡൈവർട്ടിക്കുലമാണ്, മിക്കിൾസ് ഡൈവർട്ടിക്കുലം എന്ന് പറയും. സഞ്ചി പോലെ ഒരു കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ സാധനം ജനിച്ചു കഴിഞ്ഞ് മാറാതെ അവിടെ നിൽക്കുന്നതാണ്. ചില മിക്കവാറും ഇത് സിംറ്റം ഇല്ലാതെ പോകും. സിംറ്റം വരുവാണെങ്കിൽ വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ വരും. അതാണ് അടുത്ത കണ്ടീഷൻ. പിന്നെ വരുന്നത് കോൺസ് കൺട്രീഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ട്. നമ്മൾ മുമ്പേ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം ആണ്
1: ക്രോൺസ് ഡിസീസ്.
0: ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണ് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും. ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് വയറിൽ ഉടനീളം കാണുന്ന ഒരു ഡിസീസാണ്. അപ്പൊ ക്രോൺസ് ഡിസീസിനെ കുറിച്ച് പറയാം. ഇപ്പൊ അതിനകത്ത് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച മാത്രമല്ല അൾസറുകൾ ഉണ്ടാവും. അത് കൂടുതലായി കാണുന്നത് വൻകുടലിലും ചെറുകുടലിലും ആണ്. എന്നാൽ വയറിന്റെ ഈസോഫാജിയൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെയും വരാറുണ്ട്. അതേപോലെ തന്നെ പൈലോറിക് ജംഗ്ഷനിലും ഇത് വരാറുണ്ട്. ഈ സ്ഥലങ്ങളിലാണ് ക്രോൺസ് ഡിസീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ വയറുവേദന, സ്റ്റൂള് അല്ലെങ്കിൽ മലത്തിൽ നിറച്ച് മ്യൂക്കസും ബ്ലഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാൽന്യൂട്രീഷൻ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. കൂടാതെ തന്നെ സ്കിൻ കണ്ടീഷൻസ് ഒരുപാട് ഇതിന്റെ കൂടെ കയറി വരും. സ്കിൻ എന്ന് പറയുമ്പോൾ ഇച്ചി റാഷസ് മുതൽ, ഭയങ്കര ഇച്ചിങ് മുതൽ, അൾസേഴ്സ് മുതൽ, എരിത്തീമ നോഡോസും വരെ ഇതിന്റെ കൂടെ കയറി വരാറുണ്ട്. ചിലപ്പോൾ ജോയിന്റ് പെയിനും ജോയിന്റ്സിന് നീരും വരാറുണ്ട്. ഇതെല്ലാം കൂടെ കയറി വരാറുണ്ട്. ഇത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഏർലി സ്റ്റേജില്. ഇത് വരാൻ കാരണം കൂടുതലും ജെനറ്റിക് ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. ഗട്ട് എക്കോസിസ്റ്റത്തിന്റെ മാറ്റവും വരാം, ആൾക്കഹോളിസം എല്ലാം ഇതിനെ എൻഹാൻസ് ചെയ്യിക്കാം. പക്ഷെ ജെനറ്റിക് ഫാക്ടറാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കോസ്.
1: ഈ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്?
0: ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കാരണം നോർമലി ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിനകത്തുള്ള വേരിയേഷൻ അനീമിക് ആയിരിക്കും. ഇത്രയും സ്ഥലത്ത് വ്രണങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റൂള് പോകുന്നുണ്ട്, ബ്ലഡ് പോകുന്നുണ്ട് സ്റ്റൂളിൽ. പിന്നെ സ്റ്റൂൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യും, അതിനകത്തുമുള്ള വ്യത്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബേരിയം എക്സ്റേ, അൾട്രാസൗണ്ടും എം ആർ ഐയും സി ടി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ പറ്റും. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ കോളൻ ക്യാൻസർ ആണ് ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ അതുപോലെ തന്നെ ഫിസ്റ്റുല ഉണ്ടാവും. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഏനസിന്റെ അടുത്തും ഫിസ്റ്റുല വരാം. ഈ അകത്ത് വ്രണം കണക്ട് ചെയ്ത് വെളിയിലോട്ട് വരും. വയറിന്റെ ഭാഗത്തും ഫിസ്റ്റുല വരാം. ഏനൽ ഫിഷർ വരാം. ഏനൽ ഫിഷർ എന്ന് പറയുമ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടാവും ഏനസിന്റെ അടുത്ത്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്കും ഇത് പോകാറുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് രക്തത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോളനെയും ചെറുകുടലിനെയും ഒന്നും ബാധിക്കത്തില്ല. അതേസമയം തന്നെ വല്ല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അൾസേഴ്സ് ആണ് കാണുന്നത്. സിംറ്റം ഒക്കെ ഇതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത് സ്റ്റൂളിൽ. പെയിൻ, ക്ഷീണം, പിന്നെ അനീമിയ, അത് ബ്ലഡ് ലോസ് വരുന്നുണ്ട്. അനീമിയ അതൊക്കെ തന്നെയാണ്. ഡയറ്ററി മാനേജ്മെന്റ് എല്ലാം ഇതിന്റെ പോലെ തന്നെയാണ്. ക്രോൺസ് ഡിസീസിന്റെ പോലെ തന്നെ ഡയറ്ററി മാനേജ്മെന്റും ചെയ്യാം. അതിന്റെയും കോംപ്ലിക്കേഷൻ വരുന്നത് ഫിഷർ ഇന്നേനസ്, ഫിസ്റ്റുല ഇന്നേനസ് ഒക്കെയാണ് അതിന്റെയും കോംപ്ലിക്കേഷൻ വരാറുള്ളത്.
1: ഇതിന്റെ മാനേജ്മെന്റ്
0: ഡയറ്ററി മാനേജ്മെന്റ് ആണ്. പക്ഷെ ആദ്യമേ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് കൊടുക്കണം. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യമേ ഫെർമെന്റഡ് ഫുഡും ഭയങ്കര ഫൈബർ ഫുഡും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ
1: റിഫൈൻഡ്
0: ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു
1: ആഹാരങ്ങൾ
0: ഈസിലി ഇടുക. അത് ക്രോണിക് അത് മാറി വരുന്നതനുസരിച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ മാറ്റി ഡയറ്ററി ഫൈബർ കൂട്ടണം. സോളബിൾ ഫൈബർ, സോളബിൾ ഫൈബർ കൂട്ടണം. ഈ പ്രീബയോട്ടിക് പ്രൊബയോട്ടിക് ഫുഡൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ കൂടാതെ മരുന്നുകൂടെ ചേരും.

0: ഇത് മാനേജ് ചെയ്ത് വരാം. അതെ, മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ എല്ലാം അവസാന പത്രം എന്നാണ് രീതി ക്യാൻസറിലേക്ക് അത് പോകും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ എം എസ്. ഫുഡ് പോയിസണിങ്, അതൊരു കോമൺ കണ്ടീഷൻ അല്ലേ?
0: ഇതാണ്, അത് ഫുഡ് പോയിസണിങ്. ഇതാണ് ഒരു ഇൻഫ്ലമേഷൻ ഓഫ് എൻഡറൈറ്റിസിന് കാരണം. ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട്, പനികളും ഉണ്ട് എൻഡറൈറ്റിസ് ഉണ്ടാക്കുന്നത്. സാൽമോനെല്ല ടൈഫ് വെച്ച് ടൈഫോയിഡ് ഫീവർ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാ ഫുഡ് പോയിസണിങ്ങും ഇതിനകത്ത് വരും. കൊളറ ആണെങ്കിലും, ഷിഗെല്ല, എല്ലാ ഫുഡ് പോയിസണിങ് വൈറലാണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും വരും. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ് വരുന്നത്. പല സമയത്തും നമുക്കിവിടെ എപ്പിഡമിക് ആയിട്ട് പല സ്ഥലങ്ങളിലും കൊളറയും ഇതെല്ലാം വന്നിട്ടുമുണ്ട്. പക്ഷെ ഇതിനെല്ലാം പ്രതിവിധി എന്നുള്ളത് തിളപ്പിച്ച വെള്ളം, ഭക്ഷണങ്ങളെല്ലാം തിളപ്പിച്ച് കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്ന് ഉള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന പ്രതിവിധി. ഇപ്പം ആ സമയത്ത് വെളിയിൽ നിന്ന് ജ്യൂസുകൾ അങ്ങനത്തെ എല്ലാം ഒഴിവാക്കണം. പച്ചക്ക് തിന്നുന്ന എല്ലാം, സാലഡ്സ് പോലും അത്ര സേഫ് അല്ല. അങ്ങനെ ശരിക്കും കഴുകി വൃത്തിയാക്കിയ സാലഡ്സേ കഴിക്കാവൂ. മണ്ണിനടി വളരുന്ന വസ്തുക്കളെല്ലാം ചൂടാക്കി തന്നെ കഴിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ രക്ഷ തരണം.
1: പൈൽസ് അഥവാ ഹെമറോയിഡ്സ്, മൂലക്കുരു എന്ന് പറയും അല്ലെ, ഫിഷർ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകളെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം?
0: ഇത് സ്ഥിരമായി നിൽക്കുന്ന കോൺസ്റ്റിപേഷൻ കൊണ്ട് വരാം. കോൺസ്റ്റിപേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലബന്ധം. മലബന്ധം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പോകണം മലം. നമ്മളെ പക്ഷേ ഇന്ത്യക്കാർക്ക് എല്ലാ ദിവസവും പോകുന്നതാണ് ഏറ്റവും, കാരണം നമ്മുടെ ഫുഡ് ഫൈബർ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫൈബർ ഫുഡ് ആയതുകൊണ്ട് എന്നും പോകുന്നതാണ് നമുക്ക് മിക്കവാറും. നമ്മുടെ ശീലം അതാണ്. അപ്പൊ 3 ദിവസമെങ്കിലും പോകാതെ ഇരുന്നാൽ അത് കോൺസ്റ്റിപേഷൻ ആവും. കോൺസ്റ്റിപേഷൻ ആവുമ്പോൾ മലം കട്ടിയാവും. വെള്ളം കൂടി കുറഞ്ഞാലും കോൺസ്റ്റിപേഷൻ വരാം. അത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഈ ഫുൾ അലിമെന്ററി കനാല് നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയുള്ള ഏക മാർഗം വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളത്. അത് മേളിൽ മുതൽ താഴെ വരെ. അപ്പം കോൺസ്റ്റിപേഷൻ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. അല്ല, ആദ്യത്തെ കാരണമാണ് ഇത്. രണ്ടാമത്തെ കാരണം ഹോർമോണൽ സാധനം കൊണ്ടും കോൺസ്റ്റിപേഷൻ വരും. ഹൈപ്പോതൈറോയിഡിസം വന്നാലും വേറെ ഒരുപാട് അസുഖത്തിന്റെ കൂടെ ചേർന്നും കോൺസ്റ്റിപേഷൻ വരാം. അപ്പം കാരണം വെച്ചാണ് കോൺസ്റ്റിപേഷൻ ചികിത്സിക്കേണ്ടത്. നോർമലായിട്ട് കാണുന്നത് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക, ഒരുപാട് ഫൈബ്രസ് ഫുഡ് കഴിക്കുക. അപ്പം അത് കുറയുമ്പോൾ അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് പൈൽസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് വരും. ഈ ബ്ലഡ് ഫ്ലോയ്ക്കുള്ള ബ്ലോക്ക് വരും. നമ്മൾ സിറോസിന്റെ കൂടെ ഒക്കെ പറഞ്ഞായിരുന്നു. അല്ലാതെ പ്രഗ്നൻസിയിൽ വരും. അങ്ങനെ വേറെ പല കാരണങ്ങളും കൊണ്ട് പൈൽസ് വരും. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ സ്പിഞ്ചർ എന്ന് പറയുന്ന ഒരു ബോഡി അവസാനിക്കുന്ന ഭാഗമാണ്. അവിടുത്തെ വെയിൻ എല്ലാം ഇങ്ങനെ അനാസ്റ്റമോസിസ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ അതിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷനും മിൽക്കമാണ് പൈൽസ് എന്ന് പറയുന്നത്. അത് 3 ഗ്രേഡിൽ വരും. ഇന്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ്, അങ്ങനെ 3 ഗ്രേഡിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ചികിത്സിക്കാൻ പൈൽസിന് നല്ല അതിവേറ്റ കാരണം. പിന്നെ ഇത് ഇതിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നല്ല മെഡിസിൻസ് നമുക്ക് തന്നെ ഉണ്ട്. അത് മെഡിസിൻ കൊടുത്ത് കൊടുക്കും. പിന്നെ ഈ ഫിഷറിന്റെ ഏറ്റവും പ്രധാന കാരണം കോൺസ്റ്റിപേഷനാണ്. കട്ടിയായി മലം പോവുകയും
1: പ്രഷറൈസ്
0: ചെയ്ത് അത് വീണ്ടും കീറാൻ തുടങ്ങും. വീണ്ടും വീണ്ടും പോകുമ്പോൾ അത് ഹീൽ ചെയ്യാതാവും. അങ്ങനെയാണ് ഫിഷർ വരുന്നത്. അതല്ലാതെ പലതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടും ഫിഷർ വരാറുണ്ട്. ഫിസ്റ്റുല അകത്തൊരു പഴുപ്പും ഒരു ഒറിജിൻ, ഒരു ഫസ്റ്റുലാർ ഒറിജിൻ വന്നിട്ട് അത് പുറത്തേക്ക് തള്ളി സ്കിന്നിലേക്ക് ഒരു ചാനൽ ഉണ്ടാക്കുന്നതാണ്.

0: അത് മെഡിസിൻ വഴി മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഈ ദഹന വ്യവസ്ഥ അലിമെന്ററി സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
0: ആദ്യം വരുന്നത് ഒരു ഹെൽത്തിയായ ഡയറ്റാണ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൊടിക്കുഞ്ഞിനെ എടുത്താൽ അതിന് ആറാമത്തെ മാസം വരെ കമ്പൽസറി ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരിക്കണം. ബ്രസ്റ്റ് മിൽക്ക് കഴിഞ്ഞ ആറുമാസം മുതലാണ് ബാക്കിയുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫുഡിൻ്റേക്ക് വരുവാണെങ്കിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നല്ല ഫൈബർ അടങ്ങിയ നാരടങ്ങിയ ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഫ്രൂട്ട്സുകളെല്ലാം നമ്മുടെ അലർജി ഇല്ലാത്ത ഫുഡ് നോക്കി കഴിക്കണം.
1: അതൊരു
0: പ്രധാനമാണ്. നമ്മൾ IBS പറഞ്ഞ കണക്ക് ഇതെല്ലാം നമ്മുടെ നല്ല പ്രോട്ടീൻസ്, ലീൻ പ്രോട്ടീൻസ്, ലെന്റിൽസ്, ലെന്റിൽസ് എന്ന് പറയുമ്പോൾ ലെൻസ് പോലുള്ള മുതിര,
1: പരന്ന
0: പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ചിക്ക് പീസ് എല്ലാം നമ്മുടെ ഇതിൽ, കടല എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ നല്ല ഫാറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. ഈ ട്രാൻസ് ഫാറ്റുകളെല്ലാം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കി വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം നല്ലതായിട്ട്. അതേപോലെ തന്നെ ഈ പ്രീബയോട്ടിക്സ്, ഞാൻ പറഞ്ഞ പ്രീബയോട്ടിക്സ് എന്താണെന്ന്, പ്രോബയോട്ടിക്സ് നമ്മുടെ ഫുഡിൽ കേട് എല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ നല്ലൊരു പ്ലാന്റ് ഡയറ്റ് നമ്മൾ കൊണ്ടുപോകണം. നന്നായി വെള്ളം കുടിക്കണം. പിന്നെ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൽക്കഹോൾ ഒഴിവാക്കണം. പുകയില്ല, മുറുക്കാൻ ഇതെല്ലാം ഒഴിവാക്കണം. സ്മോക്കിംഗ് ഒഴിവാക്കണം. ഇങ്ങനത്തെ എല്ലാ ഈ ഇങ്ങനത്തെ ഡ്രഗ് അഡിക്ഷൻ മുതലെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ഡ്രഗും ആൽക്കഹോളിന്റെയും കാര്യം പറയുമ്പോൾ സത്യത്തിൽ ഇത് സ്കൂൾ തലത്തിൽ നമുക്ക് നല്ല ശീലം ശീലിപ്പിക്കാൻ പറ്റുന്നത് കൊച്ചുകുട്ടികളിലാണ്. അഡോളസൻസ് എത്തുന്നതിന് മുമ്പേ ഇത് ചീത്ത, ഇത് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബോധം ഉണ്ടാവും, ഇതെന്തുകൊണ്ട് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം ആ ഫുഡിന്റെ അവയർനെസ് ആണെങ്കിലും ഫുഡിന്റെ ശീലമാണെങ്കിലും ബാക്കി ദുശീലങ്ങളാണെങ്കിലും കൊച്ചിലേ മുതൽ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ അതൊരു നോർമൽ ആവും, കുട്ടികൾ അങ്ങനെ തന്നെ പോവും. വളരുമ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്ത് ഡയറ്റ് എല്ലാ വീട്ടിലും പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. അപ്പം നല്ലൊരു ദഹന വ്യവസ്ഥയുള്ള ബോഡി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഈവൻ മെന്റലി പോലും നമ്മൾ ഭയങ്കര ഫിറ്റായ ഒരു ബോഡിയായിട്ട് നമുക്ക് പോകാൻ പറ്റും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ MSമായുള്ള അഭിമുഖം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായും വളരെ വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ ദീപ MSനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ സ്നേഹം അറിയിക്കുന്നു.
0: എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് 90.4 FM റേഡിയോ സാന്ത്വനത്തിന് ഞാൻ നന്ദി പറയുന്നു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വാർത്തകളോട് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്കെത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 200,000 യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദെയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിലെ 8 6 അമേരിക്കയിലും ഓരോന്നി വിധം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൌണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ 28 സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത്, ചോല, പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം

0: കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അഞ്ചുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മൂന്നുപേർ നീന്തിക്കയറിയെങ്കിലും രണ്ടുപേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യലാണോ നോൺ റെസിഡൻഷ്യലാണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടൂ വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

കേട്ടാ. ഈ പകൽ ഒരു കാര്യമില്ല, അത് കത്തിയിക്കണ സൂര്യനേക്കാൾ നല്ലത്. രാത്രി നമുക്ക് ഇത്രയെങ്കിലും വെളിച്ചം തരുന്ന ചന്ദ്രനല്ലേ അപ്പ അശോകേട്ടൻ ചന്ദ്രനാ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്ത. ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച്

0: കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരുരാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായ ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും പങ്കെടുത്തു. ഫെബ്രുവരി 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 പേരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ 1,07,600 രൂപയും ഗ്രാമിന് 13,450 രൂപയുമാണ് ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ

0: ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.

0: സമർപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 July 1 to 30 രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടു വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പറും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു

കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ

0: സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-3-7-1-4, മൊബൈൽ 9-4-4-6-20-27-6-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-3-7-1-4, മൊബൈൽ 9-4-4-6-20-27-6-0.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999-444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പറഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
8: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഈ കാർസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതുന്നു നെക്സ്റ്റ് എപ്പിസോഡ് കൂടി നമുക്ക് ഇവി കാർസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും, ഇവി കാർസ് മാത്രമല്ല മറ്റ് പല സംഭവങ്ങളും, അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലെ തന്നെ ഇവി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തും എന്ന് ശ്രോതാക്കൾക്ക് പ്രോമിസ് തരുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് വൈകിക്കാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് വിവോ എക്സ് ഫോൾഡ് 6 ബാറ്ററിയും ഡ്യൂറബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കുറച്ച് ലീക്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ?
1: തീർച്ചയായിട്ടും June 26 ലോഞ്ച് ചൈനയില്, ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ടാവും. പക്ഷെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് കൃത്യമായിട്ട് കമ്പനി പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്കൊരു ജൂലൈയിലൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം അത് സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു കഴിഞ്ഞ എക്സ് ഫോൾഡ് 5 നമുക്ക് ലോഞ്ച് ആയത്. ഏകദേശം ആ സമയത്തോടുകൂടി ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഈ ലോഞ്ചിനോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കുറച്ച് ടീസുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, കുറെ ലീക്കുകളാണ്. അപ്പൊ അതിൽ അവർ പറഞ്ഞേക്കുന്ന വെച്ചാൽ കൂടുതലായിട്ടും അവൈലബിലിറ്റി ആണ്. ആദ്യത്തെ മെയിൻ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ 26 തൊട്ട് ചൈനയിൽ, June 26 തൊട്ട് ചൈനയിൽ റെഡ്ലി അവൈലബിൾ ആണ്.
0: ഈ മാസം 26 മുതൽ ചൈനയിൽ അവൈലബിൾ ആയിട്ട്.
1: അതെ അതെ. പിന്നെ അവിടെ അതിന് 20,000 രൂപ വരെ വരുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവോയുടെ ചൈന വെബ്സൈറ്റ് വഴി സാധനമെല്ലാം ലഭ്യമാവും. അപ്പൊ ആരെങ്കിലും ചൈനയിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൈനയിൽ പോകുന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അവിടുന്ന് നേരിട്ട് മേടിക്കാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 7000 mAh ബ്ലൂ ഏഷ്യൻ ബാറ്ററി എന്ന് പറയുന്നത്, ബ്ലൂ ഓഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജിയിൽ അവർ ഡെവലപ്പ് ചെയ്തേക്കുന്ന ബാറ്ററിയാണ്. വിവോ ക്ലെയിം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടുള്ള 5th generation സിലിക്കോൺ ആനോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ബാറ്ററിയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.8 hours വരെ ബാറ്ററി ലൈഫ്, ഹെവി ലോഡ് ആയിട്ടുള്ള നമ്മൾ ഗെയിംസ് കളിച്ചാലും ഗ്രാഫിക്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്താലും നമുക്ക് 9.8 hours ബാറ്ററി ലൈഫ് അവർ ഉറപ്പ് വരുന്നുണ്ട് കമ്പനി. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ എക്സ് ഫോൾഡ് 5 ബാറ്ററിയേക്കാൾ 30% പെർഫോമൻസ് അപ്ഗ്രേഡും ഈ ബാറ്ററിക്ക് ഉണ്ട്. പിന്നെ ഇത് -20°C പോലും, നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തണുത്ത രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ, വളരെ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ റഷ്യയിലൊക്കെ അലാസ്കയിൽ അല്ലെങ്കിൽ റഷ്യയിലൊക്കെ സൈബീരിയയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ -20°C താഴെയായിരിക്കും. അപ്പൊ ആ -20°C വരെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ബാറ്ററി ലൈഫ് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് തന്നെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റഡ് ആണ്, വിവോ അത് പറയുന്നുണ്ട്. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ IP68 ഉം 69 ഉം ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് ആണ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഹിഞ്ചിന്റെ കാര്യത്തിൽ, നമ്മൾ സാംസങ്ങിന്റെ പല ഹിഞ്ചിനെ കുറിച്ച് പലതവണ നമ്മൾ അതെ, ഇത് ലൈറ്റ് വെയ്റ്റ് ഹിഞ്ചാണ്, ക്രീസ് കുറച്ചുകൊണ്ട് അവര് സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് നിർത്താതെ തന്നെ ഫോൾഡ് ചെയ്താൽ പോലും ക്രീസ് വരാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റ്
0: ഹിഞ്ച്.
1: സെയിം ടെക്നോളജി തന്നെയാണ്. അപ്പൊ ഇത് അത് മാത്രമല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഒരു അലോയ് മെറ്റൽ അലോയ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്.
0: അപ്പൊ
1: അങ്ങനത്തെ ഒരു ഹിഞ്ച് സിസ്റ്റം ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും കുറച്ച് മാറ്റങ്ങൾ അവർ വന്നിട്ടുണ്ട്. ഒരു അപ്ഗ്രേഡഡ് യൂണിവേഴ്സൽ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ സിസ്റ്റം 3 version 3 എന്ന് പറയുന്ന സാധനം അവർ അതിന്റെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ തന്നെ സെൽഫ്, വിവോ തന്നെ സെൽഫായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു 1+4 ചിപ്സെറ്റ് ആണ്. അതിൽ ഒരു സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ചിപ്പും ഉണ്ട്. അത് മാത്രമല്ല, അത് 4 വൈഫൈ വാൾ പെനിട്രേറ്റിംഗ് ചിപ്സും ഉണ്ട്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ വൈഫൈ ആയാലും സിഗ്നൽ ആയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ വൈഫൈയുടെ ഇന്റർഫിയറൻസ് നമുക്ക് ബാധകമായി വരത്തില്ല, കാരണം വാൾ പെനിട്രേഷൻ, അതായത് സാധാരണ അത് മെഷ് നെറ്റ്വർക്ക്, അതായത് മെഷ് വൈഫൈ റൗട്ടേഴ്സ് ഉണ്ട്, പുതിയൊരു ടെക്നോളജിയാണ്. നമുക്ക് ഇപ്പൊ വീടിനകത്തോ അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിനകത്തോ ഒരു സ്ഥലത്തും നമുക്ക് വൈഫൈ സിഗ്നൽ ലോസ് ഇല്ലാതെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് മെഷ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. മെഷ് എനേബിൾഡ് വൈഫൈ റൗട്ടേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൾ പെനിട്രേഷൻ എനേബിൾ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാളിന്റെ ഒക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും.
0: രണ്ട് നിലയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ താഴെയാണ് മോഡം, മോളിൽ കിട്ടാൻ.
1: അതെ, ചിലവർക്ക് ഇപ്പൊ മോഡം ഫ്രണ്ടിലായിരിക്കും, മേളത്തെ നിലയിൽ മുകളിലായിരിക്കും, താഴെ അടുക്കള നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടുന്നു വരത്തില്ല, ചിലപ്പോൾ ബെഡ്റൂമിൽ കിട്ടില്ല.
0: അപ്പൊ
1: ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാൾ പെനിട്രേഷൻ നെറ്റ്വർക്ക്സ് മെഷ് ഒക്കെ വരുന്നത്. അതേ സെയിം ടെക്നോളജി തന്നെ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാലും നമുക്ക് നെറ്റ്വർക്ക് കിട്ടത്തക്ക രീതിയിലാണ് അവർ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഒരു 1+4 ചിപ്സെറ്റ് ആണ് അവർ, ഒന്ന് സിഗ്നൽ ആംപ്ലിഫിക്കേഷനും ഒന്ന് വാൾ പെനിട്രേഷനും, വൈഫൈ വാൾ പെനിട്രേഷനും. അപ്പൊ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ബെറ്റർ റിസപ്ഷൻ
0: ടെക്നോളജി പറയുന്ന പേരാണ് ഈ മെഷ്.
1: അപ്പൊ ഇത് അവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലും എലിവേറ്റേഴ്സിലും ഹൈവേസിലും ഒക്കെ എവിടെ പോയാലും നമുക്ക് സിഗ്നൽ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കണക്ടിവിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള ജനറൽ സ്പെക് എന്ന് പറയുന്നത് ഇത് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി ആണ്, സ്നാപ് ഡ്രാഗൺ അല്ല, 3NM ആണ്, 9500 ആണ് അതിന്റെ മോഡൽ, സൂപ്പർ എഡിഷൻ ചിപ് സെറ്റ് ആണ്. പിന്നെ 200 MP ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ്. നമുക്ക് കിട്ടുന്ന 200 MP ഒരു സെൻസറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക്

0: വരുന്ന ദിവസങ്ങൾ അറിയാം.
1: നാല് ക്യാമറ വരുന്നുണ്ട്,
0: നാല് ക്യാമറ വരുന്നുണ്ട്, നാല് കളറും ഉണ്ട്. ബ്ലാക്ക് ഗോൾഡ്, ബ്ലൂ ഹോൾ, പോളാർ നൈറ്റ്, സാൾട്ട് ലേക്ക് എന്ന് പറയുന്നത്, അങ്ങനെ നാല് കളറുകളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരിക. ഇത്രയാണ് നമുക്കിപ്പം വിവോ എക്സ്പോൾ സിക്സിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇപ്പൊ ജൂൺ 26-ാം തീയതി നമുക്ക് ലോഞ്ച് ആകുമ്പോഴത്തേക്ക് വെബ്സൈറ്റിലെല്ലാം അത് അവൈലബിൾ ആയി തുടങ്ങും. പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ കിട്ടും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം.
1: ശരി, എനിക്കൊന്ന് ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇൻഫോർമേഷൻ കൂടെ കിട്ടേണ്ട ആവശ്യമില്ല.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും,
0: അതെ അതെ അതെ, കാരണം ക്യാമറയ്ക്കകത്ത് അവർ കുറെ പെരിസ്കോപ്പ് ഒക്കെ ആഡ് ചെയ്യത്തക്ക, കാരണം വിവോ ഓൾറെഡി അവർക്ക് സീസിന്റെ മറ്റേ പെരിസ്കോപ്പ് ലെൻസ് ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് വരുന്നതെന്നാണ് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കേസിൽ നമുക്ക് റെയിൻലാൻഡിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഐ പ്രൊട്ടക്ഷന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് അത് നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സോഡ് സിക്സിന്. അപ്പൊ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും 26-ന് ലോഞ്ച് ആകുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും.
1: അപ്പൊ ഇത്രയാണ് നമുക്ക് വിവോ എക്സ്പോൾഡ് 6 റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് കിട്ടുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും വിവോ എക്സ്പോൾഡിനെ സിക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ ഈ എപ്പിസോഡിലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളൂ. എന്തായാലും ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഫോൺ ലോഞ്ച് ചെയ്തുണ്ട്, അപ്പൊ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വരുന്ന ഒരു പുതിയ ലോഞ്ച് എന്ന് വെച്ചാൽ ഒപ്പോടെ റെനോ 15 സീരീസ് ഫോണുകൾ പലതായിട്ട് നമുക്ക് ഇറങ്ങിയിരുന്നു. റെനോ 15, 15 മിനി, 15 പ്രോ ഒക്കെ ഇറങ്ങിയിരുന്നു. ഇപ്പൊ അവരെ പുതിയ ഒരു ഫോണും കൂടെ അവർ അതിലേക്ക് ആ ഒരു ആഡ് ചെയ്യുവാണ്, റെനോ 15A എന്ന് പറയുന്ന ഒരു മോഡൽ.
0: അപ്പൊ
1: അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ തണ്ടക്പേറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ബനുവേട്ട, ഒപ്പോടെ റെനോ 15 സീരീസിൽ കുറെ ഫോണുകൾ ഇപ്പോ നമുക്ക് റീസെന്റ് ആണ് ഇറങ്ങിയത്. 15 ഇറങ്ങി, 15 പ്രോ ഇറങ്ങി, 15 മിനി ഇറങ്ങി അല്ലെ. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് അവരിപ്പോ പുതിയൊരു റെനോ 15A എന്ന് പറഞ്ഞൊരു പുതിയ മോഡലുകൾ കൊണ്ടുവരികയാണ്. അപ്പോ അതിന്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ സ്പെക്ക്, എസ്പെഷ്യലി ബാറ്ററിയുടെ ഡീറ്റെയിൽസ്, അതൊക്കെ നമുക്ക് എന്തൊക്കെയാണ് അറിയാൻ പറ്റുന്നത്?
2: ഇപ്പൊ 15A എന്ന് പറയുന്ന ഒരു സ്കെയിൽ ഡൗൺ വേർഷൻ ആണ്. നമുക്ക് ഓൾറെഡി ഇപ്പം ഇന്ത്യയിൽ ഓപ്പോ റെനോ 15 അവൈലബിൾ ആണ്. 15 പ്രോ അവൈലബിൾ ആണ്,
1: മിനി
2: അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ കൂടെയാണ് 15A വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ ഇത് ഉടനെ ലോഞ്ച് ആവില്ല, അടുത്ത വരുന്ന ഒരു 1-2 മാസത്തിനകത്തെ ലോഞ്ച് ആവുള്ളൂ.
1: ഇതിപ്പോ ആ സീരീസിലെ
2: ഏറ്റവും താഴെ നിൽക്കുന്ന ഫോണാണ്. ഇത് ശരിക്കും ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ജപ്പാനിലാണ്. ഈ ജപ്പാനിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന കാര്യം എന്തിനാ ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ ശ്രോതാക്കൾ
1: എത്തിക്കും.
2: അതിന്റെ അകത്ത് ആ റീജിയൻ വൈസ് ഉള്ള എന്തെങ്കിലും ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന അവൈലബിലിറ്റി, നമുക്ക് കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഇത് ലോഞ്ച് ആയത് ജപ്പാനില്. പ്രീ ഓർഡർ അവിടെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സ്, 3 കളേഴ്സ് ആണ്. ആഫ്റ്റർ ഗ്ലോ പിങ്ക്, അറോറ ബ്ലൂ, ടു ലൈറ്റ് നേവി എന്നൊക്കെ പറഞ്ഞ് 3 കളേഴ്സിലാണ്. ബ്ലൂവും ഡാർക്ക് ബ്ലൂവും പിങ്കും ആണ് ആക്ച്വലി 3 കളേഴ്സ്. പിന്നെ വേരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസ് വേരിയന്റ് 8GB 128GB ആണ്. റഫ്ലി നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ 38,000 രൂപയാണ് അതിന്റെ വില. ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 12GB 256GB ആണ്. അതിന്റെ ഏകദേശം നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ നോക്കുമ്പോൾ 45,000 രൂപ വരും. ഡിസ്പ്ലേ വന്നിട്ട് 6.6 inch ആണ്, ഫുൾ എച്ച് ഡി, 10-bit AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 240Hz ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 1400 nits ആണ്, അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ ആണ്. 1.07 billion കളേഴ്സ് നോർമലി DCI-P3. പിന്നെ 92.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതായത് നമുക്ക് ഫുൾ സ്ക്രീൻ ഏകദേശം 93% ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊഡക്ഷനും ഉണ്ട്. ഇത്രയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗന്റെ 6th generation 1 ആണ്, പ്രോസസർ ഒക്ടാ കോർ പ്രോസസർ ആണ്. ഇച്ചിരി ബാക്കിലോട്ട് നിൽക്കുകയാണ്. അതെ, അഡ്രനോ 710 GPU, അതുകൊണ്ടാണ് ഇത് പെർഫോമൻസ് അതിച്ചിരി ഏറ്റവും ലാസ്റ്റ് സീരീസിലേക്ക് അവർ
1: കൊണ്ടെത്തിയിരിക്കുന്നത്.
2: അതെ, പിന്നെ അഡ്രനോ 710 ആണ് GPU. അതിന്റെ ഗ്രാഫിക് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഗ്രാഫിക് പ്രോസസർ എന്ന് പറയുന്നത് സോറി, 12GB LPDDR4 RAM ആണ്, 256GB വരെ സ്റ്റോറേജ് ഉണ്ട്. UFS 3.1

0: ആണ് സ്റ്റോറേജ്. പിന്നെ അവരുടെ കളർ വൈസ് 16 ആണ്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള അപ്ഗ്രേഡ്സ് അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിന്റെ അപ്ഗ്രേഡ്സ് എല്ലാം അവൈലബിൾ ആണ്. 5 വർഷം വരെ അവൈലബിൾ ആകും എന്നുള്ളത് കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, 50 MP ഒരു മെയിൻ ഷൂട്ടർ ഉണ്ട്, 8 MP അൾട്രാ വൈഡ്, ഒരു 2 MP മാക്രോ. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 50 MP ആണ്. അതിലെല്ലാം നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡിംഗും പോസിബിൾ ആണ്. ഇതാണ് ക്യാമറയുടെ. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലാർജ് 7000 mAh ബാറ്ററി കൊടുക്കുന്നുണ്ട്, 80 W വയർഡും 50 W വയർലെസ് ചാർജിങ്ങും. ഡ്യൂറബിലിറ്റി ഞാൻ നേരത്തെ
1: 6500
0: ബേസ് ആണ്. പിന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന ബാറ്ററിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഈ ഹോൾഡിംഗ് കപ്പാസിറ്റിക്കകത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അപ്പൊ ഈ സിലിക്കോൺ ആനോഡ് അങ്ങനത്തെ കുറെ പുതിയ പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പൊ 9.8 hours നമുക്ക് ഫുൾ സ്വിംഗില് നമ്മൾ യൂസ് ചെയ്ത ഒരു ഫോണിന് ബാറ്ററി കിട്ടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു വലിയ ഫോണിന് വിവോടെ ഒക്കെ ഫോൾഡിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പണ്ട് നമുക്ക് അത്രയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. വലിയ ഫോം സീരീസ് ഉള്ള പിന്നെ ഫോണിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 5 hours ഒക്കെ മാക്സിമം കമ്പനി പറഞ്ഞാൽ പോലും നമ്മൾ 5-6 hours കഴിയുമ്പോൾ കുത്തിയിടുന്നു. ഇപ്പൊ നമുക്കൊരു ഫുൾ ഡേ കിട്ടുക, അത്രയും കപ്പാസിറ്റി ബാറ്ററിക്ക് വന്നിട്ടുണ്ട്. ബാറ്ററിക്കകത്ത് ഒരുപാട് ആ ടെക്നോളജി ഭയങ്കരമായിട്ട്, കാരണം ഇപ്പൊ ഇ വി ഒക്കെ വന്നതിന് ശേഷം ബാറ്ററി ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു.
1: ഡേ ബൈ ഡേ എനിക്ക് ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ നടക്കുന്ന ഒരു സംഭവം
0: തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമുക്ക് ഹെഡ്ഫോൺസിന്റെ അകത്ത്, അത് ഏറ്റവും ചെറിയ സാധനമാണ്, ഹെഡ്ഫോൺസിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി തന്നെ നമുക്ക് ലോങ് ഡേയ്സ് നമുക്ക് ചെയ്യാൻ പറ്റും.
1: 50 മണിക്കൂർ 100 മണിക്കൂർ ഒക്കെയാണ് ചില
0: വാച്ചില്, വാച്ചില്, സ്മാർട്ട് വാച്ചിന്റെ അകത്ത്. അതിപ്പോ അങ്ങനത്തെ നമുക്ക്, അത് കാരണം ബാറ്ററി എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ശരിക്കും ഒരു എക്സ്പ്ലോഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതാണ് സംഭവം. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഡ്യൂറബിലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും IP68 ഉം 69 ഉം ഉണ്ട്. 202 grams ആണ് എന്റെ വെയിറ്റ്. കണക്ടിവിറ്റിക്ക് അകത്ത് ഡ്യുവൽ സിം ആണ്, 5G 4G LTE, ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് Wi-Fi 5.1, USB Type-C, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ GPS ഉണ്ട്, ഗ്ലോനാസ് ഉണ്ട്, ഗലീലിയോ. ബെയ്ദു ഒന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് സെൻസർ സ്യൂട്ട് അല്ല അതിന്റെ അകത്തുണ്ട്, ടെമ്പറേച്ചറിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇത്രയാണ് നമുക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് കിട്ടുന്ന ഡീറ്റെയിൽസ് അറിയാനെ കുറിച്ച്. ഇപ്പം ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു 2 മാസത്തിനകത്ത് തന്നെ സംഭവിക്കും. അതെ, കമ്പനി ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് ചൈനയിലല്ല, ഇപ്പൊ ജപ്പാനിലാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ചൈന ലോഞ്ച് കഴിഞ്ഞിട്ട് ഇന്ത്യ ലോഞ്ച്
1: ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചിപ്സെറ്റിന്റെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 അതിന്റെ ഒരു പോരായ്മയും, പിന്നെ ക്യാമറ മെയിൻ ക്യാമറ വരുമ്പോഴത്തേക്ക് 50 MP മെയിൻ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഡീഗ്രേഡ് ആയിട്ടുള്ള.
0: അതെ, ഓപ്പോ റെനോയുടെ ഒരു ബിഗിനർ സീരീസ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം.
1: അതെ,
0: 15A എന്ന് പേരിട്ടിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും.
1: എനിക്ക് തോന്നുന്നു ഈ പ്രൈസിംഗ് ഒക്കെ ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് ആ ഒരു ഫോൺ ഇല്ലാതിരിക്കാനുള്ള രീതിയിൽ അങ്ങ് ലോഞ്ച്
0: ചെയ്യുന്നതായിരിക്കും. അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ അത്രയാണ് നമുക്ക് ഒപ്പോ റെനോ 15A എന്ന് പറയുന്ന ആ ഒരു ഫോണിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. 15 സീരീസിലേക്ക് അവർ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഫോണാണത്. അപ്പോ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് എനിക്ക് തോന്നുന്നു ഇന്ത്യ ലോഞ്ച്
0: ചെയ്യുമ്പോഴത്തേക്ക്
1: കൺസിഡറബിളി ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രൈസ് ഇത്തിരി കൂടുതൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അത് എല്ലാ ഫോണുകൾക്കും അത് തന്നെയാണ് ഇപ്പൊ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ റെസ്പെക്റ്റിലേക്ക് വരുമ്പോൾ എല്ലാ ഫോണുകൾക്കും ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോ എന്തായാലും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലോഞ്ച് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിവോയുടെ തന്നെ പുതിയൊരു മോഡലാണ്, വിവോ Y6E എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ. അപ്പോ അതിന്റെയും ബാറ്ററി ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു 6500 mAh ആണെന്ന്
0: തോന്നുന്നില്ലേ.
1: അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ചന്ദ്രൻ 90.4 FM.

0: ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919

0: 9144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷീൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
7: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
9: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400078900 9447560336.
7: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: തിരികെ എത്താൻ ടെക് മേച്ചിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വതന്ത്രൻ 90.4 FM. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വിവോടെ തന്നെ ഒരു ഫോൾഡ് സിക്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനിയിപ്പോ വിവോടെ തന്നെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോണു. എനിക്ക് ഒരു ബഡ്ജറ്റ് എൻട്രിയിൽ വരുന്ന ഫോണാന്ന്
1: തോന്നുന്നു.
0: അപ്പൊ ബഡ്ജറ്റ് എൻട്രിയിലേക്ക് വരുന്ന ഫോണാണ് ആക്ച്വലി ഇപ്പോ പ്രൈസിംഗിൽ ഏറ്റവും ടോപ്പിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ വിവോ Y6e എന്ന് പറയുന്ന ഫോണിന്റെ സ്പെക്കിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്, അതിന്റെ പ്രൈസിംഗ് ലോഞ്ച് ഡേറ്റ് ഒക്കെ?
1: അതെ, ഈ Y6 Y സീരീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു എൻട്രി ലെവൽ ഫോൺ സീരീസ് ആണ്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. ഇതിന്റെ പ്രൈസിംഗ് വന്നിട്ട് ശരിക്കും നമ്മുടെ ഇന്ത്യൻ മണി 22,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സിംഗിൾ വേരിയന്റ് ആണ് ഇപ്പൊ അവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, 22,000 ആണ്. അതിന്റെ സ്പെക്ക് 6 GB റാമും

0: 50 GB സ്റ്റോറേജ് വേരിയന്റ് ആയിട്ടാണ് അവിടെ ലോഞ്ച് അയക്കുന്നത്. മൂന്ന് കളേഴ്സ് ഉണ്ട്, ഫ്ലോയിങ് ക്ലൗഡ് വൈറ്റ്, സൺസെറ്റ് ബ്ലൂ, ടു ലൈറ്റ് ബ്ലാക്ക്. അപ്പൊ വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാറ്ററിയുടെ കേസ് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ 6500 mAh ബാറ്ററിയാണ് സ്റ്റാൻഡേർഡ് സൈസ്. സപ്പോ പിന്നെ 15 watts വരെ വയർ ചാർജിംഗ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ വന്നിട്ട് 6.74 inch ആണ്. LCD ആണ്, LCD ടച്ച് സ്ക്രീൻ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. 1200 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. LCD ആയിട്ട് പോലും 260 PPI.
1: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
0: ഞാൻ പറയാം, ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90.4% ആണ്. തലക്കേടില്ലാത്ത ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. ഇനി പ്രോസസറിലേക്ക് വരുമ്പോഴത്തേക്കും 4 nm ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 4 ആണ്. ഞാനത് വായിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം അതാ, കാരണം ഈ പ്രോസസറൊക്കെ ഇപ്പൊ ഇപ്പോഴും അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പിന്നെ ഗ്രാഫിക്സ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Adreno 613 GPU ആണ്. റാം വന്നിട്ട് 6 GB, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 GB LPDDR4 ആണ്. 256 GB UFS 3.1 സ്റ്റോറേജ് ഉണ്ട്, അത് തരക്കേടില്ല. പക്ഷെ ആ പ്രോസസറിന്റെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എൻട്രി ലെവലിൽ നമുക്ക് ഇത് ശരിക്കും മറ്റേ ഓപ്പോ റെനോ 15 യേക്കാൾ താഴെയാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒറ്റ ലെൻസ് വെച്ചിട്ടാണ്, 13 MP റിയർ ക്യാമറ സെൻസർ ആണ് അവർ യൂസ് ചെയ്യുന്നത്.
1: 13 MP
0: അപ്പൊ അത്
1: ഭയങ്കര.
0: അതെ, പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 5 MP ആണ്. ഈ രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ OS 6 ആണ്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തോണ്ടുള്ള എന്റെ OS എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി IP65 മാത്രമേ ഉള്ളൂ, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 209 grams ആണ്. പിന്നെ കണക്ടിവിറ്റി ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ 15 AC പോലെ തന്നെ എല്ലാം ഉണ്ട്. 5G ഉണ്ട്, 4G LTE, ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.1, USB Type-C, GPS, ഗ്ലോനാസ് എല്ലാം ഉണ്ട്. ഗലീലിയോ ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ബെയ്ദും QS 35 ഒന്നും നമുക്ക് QSS 5 ഒന്നും നമുക്ക് ഇവിടെ
1: ബെയ്ദൊക്കെ
0: സെർച്ച് പിന്നെ മാപ്പിന്റെ അകത്തും സെർച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അത് കാരണം ചൈനീസ് ആണ്. പിന്നെ IR Blaster ഉണ്ട്, പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, നമ്മള് റെഡ്മിയിലൊക്കെ വരുന്ന പോലെ. സെൻസേഴ്സ്, ഗ്രാവിറ്റി സെൻസർ ഉണ്ട്, ആംബിയന്റ് ലൈറ്റ് സെൻസർ ഉണ്ട്, പ്രോക്സിമിറ്റി, ഇ കോമ്പസ്, ഇതെല്ലാം ഉണ്ട്. ഇത്രയാണ് നമുക്ക് Y Series Y6E കുറിച്ച് നമുക്ക് പറയാനുള്ള അഭിപ്രായം.
1: ഞാൻ എന്റെ ഒരു സംശയം, നമ്മൾ ഈ സ്നാപ്ഡ്രാഗൺ 4 ചിപ്സെറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പൊ ഇപ്പൊ ഈ ഫോണുകൾക്ക് വേണ്ടിയിട്ട് സ്നാപ്ഡ്രാഗൺ ഈ ചിപ്സെറ്റ് ഇറക്കുന്നതായിരിക്കും അതോ ബാക്ക് സ്റ്റോക്ക് ഉള്ള സാധനമായി?
0: ബാക്ക് സ്റ്റോക്ക് ഉള്ള, കാരണം ഇപ്പൊ പ്രൈസിംഗ് നമുക്കിപ്പം ഈ ഡിമാൻഡ് ചിപ്സെറ്റിന്റെ അകത്തുള്ള അവൈലബിലിറ്റി പ്രശ്നം ഉള്ളത് കൊണ്ട് പഴയ ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു റേസ് ആയിരുന്നു. കാരണം സ്നാപ്ഡ്രാഗൺ 8 സ്നാപ്ഡ്രാഗൺ Gen 5 എല്ലാരും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഡിമാൻഡ് വന്നത്. അപ്പൊ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടേജ് വന്നു, അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും മീഡിയ ടെക്കിലേക്ക്
1: പോകുന്നത്.
0: മീഡിയ ടെക്കിലേക്ക് പോകുന്നത്. അപ്പം മറ്റേത് ബാക്കിൽ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ എല്ലാം ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരുന്ന എല്ലാം ഇപ്പൊ അവർ ഓരോന്നായിട്ട് എടുത്ത് ഓരോ ഫോണിന് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് ഇത് 3rd ഫോണാന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഓരോ മോഡൽസിന്റെ കാര്യത്തിന്റെ അത്
1: റെഡ്മിയുടെ ഒരു കേസ്
0: സ്നാപ്ഡ്രാഗൺ.
1: ആക്ച്വലി ശ്രോതാക്കളും പലരും ആ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാര്യം ഇപ്പൊ ഇത്രയും, കാരണം പ്രൈസ് ഇപ്പൊ ഇതിന്റെ പ്രൈസിംഗ് എത്രയാണ് നമുക്ക് വരുന്നത്?
0: ഇതിപ്പോ ശരിക്കും പറഞ്ഞ 22,000 ആണ്, റഫ്ലി 22,000. അപ്പൊ ഒരു 23,000, 24,000, 25,000 വരെയൊക്കെ നമുക്ക് ഇവിടെ ഇന്ത്യൻ മണി പ്രതീക്ഷിക്കും.
1: അപ്പൊ ഇത്രയും പ്രൈസിംഗിൽ പോകുന്ന ഫോണിൽ ഇത്രയും ചെറിയ സ്പെക്കുകൾ വരുമ്പോഴത്തേക്ക് നമ്മളത് എന്താണ്, ശ്രോതാക്കള് അല്ലെങ്കിൽ ഫോൺ വാങ്ങാൻ ചെല്ലുന്ന ഒരു കസ്റ്റമർ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഫോണിലേക്ക് പോകണോ, വലിയ ഫോണിലേക്ക് പോകണോ, അത് എന്ത് നമുക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും?
0: തീർച്ചയായിട്ടും ഇതിപ്പോ ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 22,000 മുടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആവുള്ള, ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഫോൺ മേടിക്കാം, പുതിയൊരു ഫോൺ വേണ്ടി നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ അറിയാവുന്ന നല്ലൊരു ആരെങ്കിലും നമ്മളുടെ കൂട്ട പരിചയത്തിൽ ആരെങ്കിലും വളരെ സ്പെയറിംഗ്ലി യൂസ് ചെയ്യുന്ന നല്ല ഫോണുകൾ നമുക്ക് ആ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്
1: ബൂം
0: ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാല്യൂ, കാരണം 22,000 രൂപ നമ്മൾ അങ്ങനെ ഒരു ഫോൺ മേടിക്കുന്നത് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഫോൺ കിട്ടുന്നത്
1: നല്ലതായിരിക്കും.
0: അത് പിന്നെ നത്തിങ്ങിന്റെ ഒക്കെ ഫോണിന് നമുക്ക് ഒരു 20,000 കിട്ടുകയാണെങ്കിൽ നല്ല ഇതാണ്. കാരണം സ്നാപ്ഡ്രാഗൺ 7 ഉണ്ട്, Gen 3, Gen 4, Gen 2 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ എന്തിനു പറയുന്നു, നമുക്ക് 1+ നല്ല ഫോണുകൾ കിട്ടും. 1+ 13 തന്നെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നമുക്ക് ഒരു 20,000, 25,000, 30,000 നമുക്ക് കിട്ടും. അപ്പൊ അത്
1: പക്ഷേ താഴേക്ക് നിൽക്കുവാണെങ്കിലും ബാക്കി പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ഫോൺ എപ്പോഴും നല്ല രീതിയിൽ
0: നല്ല അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾ അത് കമ്പയർ ചെയ്തിട്ട് എടുക്കുക.
1: നമ്മൾ അപ്ഡേറ്റ് നോക്കി ഒരു പുതിയ ഫോൺ എടുക്കണമെങ്കിൽ ഈ ഫോണിനൊക്കെ മാക്സിമം ഒരു 3 ഇയർ അപ്ഡേറ്റിൽ കൂടുതൽ
0: കിട്ടത്തില്ല. അത് മാത്രമല്ല ഇതൊക്കെ പയ്യെ കൊണ്ട് പിന്നെ കോഡ്രോട്ടൊക്കെ വന്നിട്ട് സ്ലോ ഡൗൺ
1: ആവും ചെയ്യും. അപ്പോ ശ്രോതാക്കൾ പലരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ വാട്സ്ആപ്പിൽ ഇങ്ങനെ വെച്ചാൽ അവിടെ ഇവിടെയും തൊടാതെ ചില ഡൗട്ടുകൾ ചിലർ ചോദിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഡൗട്ടുകൾ ഒന്നാണ് ഇത്. ഇപ്പൊ ഇത്രയും പ്രൈസ് കൂടിക്കൊണ്ട് വളരെ കുഞ്ഞു സ്പെക്കിൽ ചെറിയ സ്പെക്കുകളിൽ ഫോൺ ഇറക്കുന്നു.
0: തീർച്ചയായും.
1: അപ്പൊ അതെടുക്കുന്നത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരിക്കും, അതോ ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് എടുക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പൈസ എങ്ങനെ കൂട്ടിയിട്ട് ഒരു കുറച്ചുകൂടെ നല്ലൊരു ഫോൺ എടുക്കണോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്.
0: പിന്നെ ഇപ്പൊ EMI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, പലർക്കും എല്ലാ നല്ല ഫോണുകൾ എടുക്കാൻ പറ്റും. ചെറിയ എമൗണ്ട് നമ്മൾ മന്ത്ലി സ്പെൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ.
1: ശരി ശരി ശരി,
0: അതുകൊണ്ട് അങ്ങനെ എടുക്കാം.
1: അപ്പോ അത്രയാണ് നമുക്ക് വിവോ Y6E എന്ന് പറയുന്ന മോഡലിനെ പറ്റി. കാരണം അതൊരു എൻട്രി ലെവൽ ഫോൺ അല്ലെങ്കിൽ ഒരു ബേസ് എൻഡ് ഫോൺ ആയിട്ട് തന്നെ നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രൈസിംഗിൽ നമുക്ക് അങ്ങനെ കരുതാനും പറ്റത്തില്ല. അപ്പോ ശ്രോതാക്കൾ എന്തായാലും നിങ്ങൾ നല്ലതായിട്ട് വിലയിരുത്തി നിങ്ങളുടെ ആവശ്യം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുക. ഇനി നമുക്ക് വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ iPhone Air 2 അതിന്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ.
0: ലോഞ്ചിന്റെ അല്ല, അത് ഇപ്പൊ 2027 ലോഞ്ച് ആകുന്നുള്ളു. പക്ഷേ അതിന്റെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്,
1: ലീക്സ്
0: കിട്ടി തുടങ്ങി.
1: അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ലോകത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താൻ ടെക് ബേച്ചിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനപിട, നമുക്ക് ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഐഫോൺ 18 പ്രോയും അൾട്രാ അല്ലെങ്കിൽ ഫോൾഡ് മോഡൽ ഇറങ്ങുമായിരിക്കാം. നോർമൽ മോഡൽസ് അടുത്ത വർഷം മാർച്ചിലേക്കോ ഏപ്രിലേക്കോ ആണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഈ വർഷം ഇറങ്ങിയ ഐഫോൺ എയറിന്റെ നെക്സ്റ്റ് പതിപ്പായ ഐഫോൺ എയർ 2 കൂടെ ഇറങ്ങുന്നത്. പക്ഷെ നമുക്കിപ്പോ അതിന്റെ കുറച്ച് ലീക്സും കാര്യങ്ങളും അതിന്റെ സ്പെക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ?
2: അത് തീർച്ചയായിട്ടും ഇതിപ്പം എയർ 2 എന്ന് പറയുന്നത് നമുക്കിപ്പം കുറെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു ഫോണാണ്. കാരണം അതിന്റെ ക്യാമറ ബമ്പും സിംഗിൾ ക്യാമറയൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പെർഫോമൻസ് വൈസും കുറച്ച് പ്രശ്നമായിരുന്നു.
1: പിന്നെ പ്രൈസ്
2: ഭയങ്കര ഭീകരമായിരുന്നു. അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഫോണാണ്. എന്നാൽ കൂടി ഐഫോൺ ഇപ്പം ശരിക്കും ആപ്പിള് എയർ 2 എന്ന് പറയുന്ന ഒരു മോഡലുമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് 2027 മിക്കവാറും ലോഞ്ച് ആകുക. ക്യാമറയുടെ ബാറ്ററി അപ്ഗ്രേഡ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അതിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പൊ റിപ്പോർട്ട് അനുസരിച്ചിട്ട് സെക്കൻഡ് ജനറേഷൻ ഐഫോൺ എയർ ആണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ കോഡ് നെയിം V62 എന്ന ഒരു മോഡൽ നെയിം
1: അവരിട്ടിരിക്കുന്നത്.
2: അത് ഇന്റേർണൽ ടെസ്റ്റിംഗിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്റേർണൽ ടെസ്റ്റിംഗ് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉടനെ തന്നെ റിലീസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന്റെ ലോഞ്ച് ആപ്പിൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് Spring 2027 ആണ്. സ്പ്രിംഗ് അവിടെ US ബേസ്ഡ് ലോഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാരണം ആപ്പിൾ ലോഞ്ച് ചെയ്യുന്ന US-ലാണല്ലോ. അപ്പൊ ആ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് അത് മാർച്ച് തൊട്ട് മേ വരെയാണ്. അപ്പൊ അവരുടെ ഇപ്പൊ റീവാമ്പ് ചെയ്ത ഈ ലോഞ്ചിങ് സീസൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ടു മൂന്ന് സ്പ്ലിറ്റ് ചെയ്ത സീസൺസ് ആണ്.
1: അതെ,
2: അതിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 18 മാസത്തിന് ശേഷമാണ് പുതിയൊരു മോഡൽ വരുന്നത്, ഏറ്റവും അപ്ഗ്രേഡഡ് മോഡൽ വരുന്നത്. പിന്നെ എന്തൊക്കെയാ അപ്ഗ്രേഡ് വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് റിയർ ക്യാമറ സെറ്റപ്പ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഒരു അൾട്രാ വൈഡ് സെൻസർ കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേത് സിംഗിൾ ക്യാമറ ആയിരുന്നല്ലോ. അപ്പം ഈ അത് കാരണം ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് തന്നെയാണ്, സിംഗിൾ ക്യാമറയ്ക്ക് അകത്തുള്ള കംപ്ലൈന്റ് തന്നെയാണ്. അപ്പൊ അൾട്രാ വൈഡ് ക്യാമറയും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ബാറ്ററി ലൈഫ് ഒരു അവരൊരു വലിയൊരു ഫീച്ചറായിട്ട് അവർ കാണുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. കാരണം ഒരു ലാർജർ ബാറ്ററി അതിന്റെ തിങ്ക് ചെയ്യാൻ സ്ലിം ബിൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഒരു ലാർജർ ബാറ്ററി കൊണ്ടുവരുമോ, അല്ലെങ്കിൽ എഫിഷ്യൻസി ഗെയിൻസ് ആണോ, സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള എഫിഷ്യൻസി ഗെയിൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു ഇംപ്രൂവ്ഡ് ബാറ്ററി ലൈഫ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്ലിം ഡിസൈൻ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത. അത് കാരണം ആ സ്ലിം പ്രൊഫൈൽ ഒന്നെങ്കിൽ കുറച്ചും കൂടെ തിണറാക്കാനോ, അല്ലെങ്കിൽ ആ സെയിം പ്രൊഫൈൽ തന്നെ കീപ്പ് ചെയ്യാനോ ആയിരിക്കും ചാൻസ് കൂടുതൽ. കാരണം വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ എന്നുള്ള എന്റെ ഇത് പ്രസക്തി ഇല്ലാതായും.
1: പക്ഷെ കുറച്ചുപേരെ ഫാൻസ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം ഒരു നെഗറ്റീവ് ഇതൊക്കെ കിട്ടിയെങ്കിലും പിന്നെ കുറച്ചുപേർ എടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു.
2: അതെ അതെ അതെ. കാരണം അല്ല, ഇത് ശരിക്കും September 2025 ഫസ്റ്റ് ലോഞ്ച് വന്നത് കഴിഞ്ഞ വർഷം. അപ്പം അന്ന് ഇത് ശരിക്കും ഈ പിന്നെ മിനിയും പ്ലസ് മോഡൽസിനെയും റീപ്ലേസ് ചെയ്തിട്ട് ഈ മോഡൽ വന്നത്. ഈവൻ ദോ ഇത് ആപ്പിളിന്റെ ബെസ്റ്റ് സെല്ലിംഗ് ഫോണുകളിൽ ഒന്നും അല്ലാത്തത് ആണെങ്കിൽ പോലും മറ്റാ മിനിയും പ്ലസും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫോൺ വിറ്റിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം. തുടക്കത്തിലല്ല ആ ഗ്രാഫ് പയ്യെ ഗ്രാജുവൽ ആയിട്ട് പിന്നെ ഇത് ആപ്പിള് ഇറക്കാൻ കാരണം ആപ്പിളിന്റെ ഫീഡ്ബാക്ക് ആപ്പിളിന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഇറക്കി എന്നുള്ളതാണ് അന്ന് ടിം കുക്ക് പറഞ്ഞത്. കാരണം എല്ലാവർക്കും ഒരു തിന്നർ ഫോം ഫാക്ടർ വേണ്ട ആവശ്യമുള്ള ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇറക്കിയതാണെന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഇത്. നമ്മള് ഇനി ആപ്പിളിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിന്റെ ഈ

0: ലോഞ്ച് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ശരിക്കും ഇപ്പം മെയിൻ ഫോണുകളെല്ലാം ഒരു അവരുടെ ലോഞ്ച് നടക്കുന്ന ഓട്ടം സീസണിലാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ യു എസിൽ ശരിക്കും സെപ്റ്റംബർ തൊട്ട് നവംബറിന്റെ തുടക്കം വരെയാണ്. അപ്പൊ ആ സമയത്താണ് മെയിൻ മോഡൽസ് എല്ലാം ഇറക്കുന്നത്, ഐഫോണിന്റെയും മാക്ബുക്കിന്റെയൊക്കെ. സ്പ്രിംഗില് ശരിക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അതിന്റെ ബേസ് മോഡൽസ്, അതായത് എൻട്രി ലെവൽ മോഡൽസ് അവർ ഇറക്കും.
1: ഇപ്പൊ സെപ്റ്റംബർ നമ്മൾ 18 പ്രോ സീരീസ് ഇറക്കുകയാണെങ്കിൽ മാർച്ചിൽ അവർ ഇറക്കുന്നത് 18 സീരീസും
0: പിന്നെ ഐഫോൺ എയർ
1: ആയിരിക്കും.
0: പിന്നെ ഓട്ടം 27, അതായത് പിന്നെയും അടുത്ത സീസൺ വരുന്ന സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയുള്ള അടുത്ത, അത് ശരിക്കും ഈ വരുന്ന 2027 അവരുടെ 20-ാമത്തെ വർഷത്തിന്റെ ആനിവേഴ്സറി ആണ്. പല പുതിയ പ്രൊഡക്ട്സ് നമ്മള് ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മളത് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാരും ലോകം ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നതാണ്. അപ്പം ഈ സെക്കൻഡ് ജെൻ ഫോൾഡബിൾ ഒക്കെ ചിലപ്പോൾ ഒരു വിഷയം വരാൻ ചാൻസസ് ഉണ്ട്.
1: അപ്പൊ
0: ഇതാണ് ഇവരുടെ ലോഞ്ച് സ്ട്രാറ്റജി, ഓവറോൾ ചെയ്തിരിക്കുന്ന ലോഞ്ച് സ്ട്രാറ്റജി. പിന്നെ ഇത്രയാണ് നമുക്ക് എയർ ടുവിനെ കുറിച്ച് പറയാനുള്ളത്. വന്നിരിക്കുന്ന ലീക്സ് ഇത്രയാണ്. ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിവാകാൻ ചാൻസസ് ഉണ്ട്.
1: മനസ്സിലായി. അപ്പൊ എന്തായാലും ഐഫോൺ എയർ ടുവിനെ പറ്റി, കാരണം ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് നന്നായിട്ട് കേൾക്കേണ്ടി വന്ന ഫോണാണെങ്കിലും പിന്നീട് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് സെയിൽസ് നടന്നതായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ഇറങ്ങാൻ പോകുന്ന സെക്കൻഡ് ജനറേഷൻ എയർ ടുവിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ അതിനകത്ത് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നുള്ള നമുക്ക് കണ്ടറിയാം. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ വിട്ട ഒപ്പോടെ റെനോ 15 സീരീസിലേക്ക് പുതിയൊരു ഫോൺ ആഡ് ചെയ്ത്, 15A ആഡ് ചെയ്തതിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമുക്ക് 16 സീരീസിന്റെ ലോഞ്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: തിരികെ തണ്ടക് പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനവിട കഴിഞ്ഞ അതായത് ഈ വർഷം ജനുവരിയിലാണ് ഇപ്പോ റെനോ 15 സീരീസ് ഫോണുകൾ ഇറങ്ങി. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു 15A കൂടെ അവർ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇരിക്കുകയാണ് റെനോ 16 ലോഞ്ചിനെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്.
1: 16 പ്രോ ലോഞ്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു എപ്പിസോഡിൽ. ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ആയി. ഇതിപ്പോ ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത് പോവാണ്. ഇത് സംഭവിച്ചിരിക്കുന്ന ജൂലൈ 3 ഡേറ്റ്, ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിൽ ജൂലൈ 3 മലേഷ്യയിൽ ജൂലൈ 9 ഇന്ത്യയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങും.
0: എനിക്ക്
1: എവരി ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 8 മന്ത്സിന്റെ ഗ്യാപ്പിലാണ് അവരിങ്ങനെ
0: പുതിയ സീരീസ്
1: വന്നിരിക്കുന്നത്. അതെ, ഇപ്പം നമുക്ക് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും നമുക്ക് 3 മോഡൽസ് ആണ് അവൈലബിൾ. 16F, റെനോ 16 പ്രോ. ചൈനയിൽ 16 പ്രോയും മാത്രമേ ഉള്ളായിരുന്നു. അവിടെ 16F എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB 128GB രണ്ട് വേരിയൻസ് ആണുള്ളത്. 8GB 128GB 8GB 256GB. കളേഴ്സ് വന്നിട്ട് ഒരു പർപ്പിൾ ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, ഒരു വയലറ്റ് ഉണ്ട്. 3 കളേഴ്സ് ആണ്. റെനോ 16 അകത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 8GB 256GB 12GB 256GB 2 വേരിയന്റ് ആണ്. അതിൽ 3 കളറുണ്ട്, വൈറ്റും അല്ല സോറി 2 കളറുണ്ട്, ഒന്ന് വൈറ്റും പിന്നെ വയലറ്റും. 16 പ്രോയ്ക്കകത്ത് ബേസ് ഒറ്റ വേരിയന്റേ ഉള്ളൂ, അത് 12GB 256GB ആണ്. അപ്പൊ മാക്സിമം 256GB വരെ ഉള്ളൂ. കളേഴ്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റും പിന്നെ ബ്ലാക്കും ആണ്. പോപ്പ് വൈറ്റും സ്റ്റാർലൈറ്റ് ബ്ലാക്കും പറയുന്നത്. ഇത്രയാണ് കളേഴ്സിനെ കുറിച്ചുള്ള 3 മോഡൽസിന്റെ. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓപ്പോ ബബിൾ എന്ന് പറഞ്ഞ പുതിയൊരു അക്സസറി ഒക്കെ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഡിസ്പ്ലേ ആണ്, അത് അക്സസറി ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് ബാക്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെൽഫി ഫോട്ടോസ് എടുക്കാം. ബാക്ക് ക്യാമറ വെച്ച് സെൽഫി ഫോട്ടോസ് എടുക്കുമ്പോൾ അത് ബ്ലൂടൂത്ത് വഴി കണക്ട് ആയിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഓപ്പോ ബബിൾ എന്ന് പറഞ്ഞിട്ട്
0: അക്സസറി ആയിട്ട് നമുക്ക് എക്സ്ട്രാ വാങ്ങണം,
1: എക്സ്ട്രാ മേടിക്കണം.
0: അതിപ്പോ എങ്ങനെയാണ്, മാഗ്നറ്റിക്കലി അറ്റാച്ച്, എങ്ങനെ
1: മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായും അത് ശരിക്കും ഒരു പ്രാക്ടിക്കലി കൊള്ളാവുന്ന ഒരു സാധനമാണ്. ഇന്ത്യയിലെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോ ഇതിന്റെ കൂടെ ബണ്ടിലായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. മലേഷ്യയിൽ അത് ബണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ബണ്ടിലായിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഓപ്പോ എൻകോ എയർ 5 എന്ന് പറഞ്ഞ 5 ഉം 5S ഫോൺസ് അവരുടെ
0: TWS
1: ഉണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ 16 പ്രോയ്ക്കും 5800mAh ബാറ്ററി, 16F 6325mAh ബാറ്ററി. ഇതൊക്കെയാണ് ബാറ്ററിയുടെ ഒരു ഒരു ഘടന എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും എനർജി ക്ലാസ് A റേറ്റിംഗ് ഉണ്ട്, IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും റേറ്റിംഗും ഉണ്ട്. ഇത്രയാണ് നമുക്കിപ്പോ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ്. പിന്നെ ഇതിന്റെ അകത്ത് ഇന്ത്യയിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ റേറ്റിംഗ്സിന്റെ അകത്തൊക്കെ ചിലപ്പോൾ 68, 69 ഒക്കെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും.
0: മാറ്റങ്ങൾ വരാനുള്ള ചെറിയ മാറ്റങ്ങൾ വരാനുള്ള
1: 15 അകത്ത് നമുക്ക് അതെല്ലാം അവൈലബിൾ ആയിരുന്നു.
0: ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്ട്രാ ആക്സസറി അതിനകത്ത് വന്നോണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ചോദിക്കുകയാണ് ഞാൻ. അത് നമുക്ക് ഈ ഫോട്ടോ എടുക്കുക എന്നുള്ള പർപ്പസിന് മാത്രമേ പറ്റുള്ളൂ, അതോ മറ്റു പർപ്പസുകളിലോ?
1: വേറെ ഡിസ്പ്ലേക്ക് അതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം നത്തിങ്ങിന് ആ ബാക്കിൽ ഡിസ്പ്ലേ വരുന്ന പോലെ തന്നെ അവർ സെപ്പറേറ്റ് ഒരു ആക്സസറി ആയിട്ട് അതും കൊടുക്കുന്നു.
0: ഓ ശരി ശരി, ഓക്കെ.
1: അപ്പൊ അങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരുത്തേക്കാൻ വേണ്ടിട്ടാണ്.
0: അപ്പൊ പ്രൈസും അതനുസരിച്ച് കൂടി നിൽക്കാനുള്ള.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പക്ഷെ അതിനോട് വേറൊരു കാര്യം കൂടെ, നമുക്ക് ഈ 256GB ആണല്ലേ മാക്സിമം
1: 256GB
0: വരുന്നത്. അതെന്തുകൊണ്ടാണ്, സാധാരണ വൈറ്റ് ഉള്ളൊക്കെ വരേണ്ടതാണല്ലോ.
1: അല്ല പക്ഷെ ഇപ്പൊ ഇവര് നമുക്ക് ചൈനയിലുള്ളതിന്റെ അകത്തും 256GB വരെ ഉള്ളായിരുന്നു, 16 പ്രോയ്ക്ക് അകത്ത്. എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ മാർക്കറ്റ്
0: സ്റ്റോറേജ്
1: പ്രശ്നങ്ങൾ ഉണ്ടായി, ഷോർട്ടേജ് ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമുക്ക് ഓപ്പോയെ കുറിച്ച്
0: ലോഞ്ചിനെ
1: കുറിച്ച്.
0: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൊത്തത്തിൽ നമ്മൾ നെറ്റിലെല്ലാം കാണുന്ന ഒരു ന്യൂസ് ആണ് ടെലിഗ്രാമിന്റെ യൂസേജ് ഇന്ത്യയിലെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് വരുന്നുണ്ടല്ലോ.
1: ടെലിഗ്രാം യൂസ് ചെയ്യാൻ വയ്യ,
0: യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: തിരികെ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുപട്ടപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൊത്തത്തിൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസാണ് ടെലിഗ്രാം ഇന്ത്യയിലെ റെസ്ട്രിക്ട് ചെയ്യുന്നു, ടെലിഗ്രാം ബ്ലോക്ക് ചെയ്തു, ടെലിഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് പെട്ടെന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടാവാനുള്ള സാധ്യത? ഏറ്റവും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്.
1: അതെ അതെ, അല്ല ഇത് പിന്നെ ടെമ്പററി ബ്ലോക്ക് ആണ്. ഇതിപ്പം മെയ്തി, അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇത് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ആ ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അത് June 22 വരെയാണ് ബ്ലോക്ക്. പക്ഷെ June 30 വരെ നമുക്ക് ഫീച്ചേഴ്സ്, അതിന്റെ അകത്ത് ഒരു ഫീച്ചർ ഡിസേബിൾഡ് ആണ്, അതായത് മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം റിലേറ്റഡ് ഫ്രോഡ് ആണെന്നാ പറയുന്നത്. പക്ഷെ ഇത് ഇപ്പൊ ടെലഗ്രാം മാത്രം ബ്ലോക്ക് ചെയ്തതിന്റെ ചെയ്ത വികാരം മനസ്സിലാകുന്നില്ല. അത് കണ്ടുപിടിക്കണ്ടേ, ടെലഗ്രാമിലൂടെ ചോർന്നു എന്നുള്ളതാണ് അവർക്ക്. ബാക്കിയുള്ള എല്ലാ ഡോറുകളും ഓപ്പൺ ആയി കിടക്കുന്നത് സ്നാപ്ചാറ്റ് കിടപ്പുണ്ട്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്നാപ്ചാറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ചെയ്ത വികാരം മനസ്സിലാകുന്നില്ല. പിന്നെ എന്തായാലും ഇത് ബ്ലോക്ക് ചെയ്യാനെടുത്തേക്കുന്ന കാരണം എന്ന് വെച്ചാൽ Section 69A, അതായത് ഇന്ത്യൻ IT Act 2000 ഉണ്ടാക്കിയ IT Act 69A സെക്ഷൻ പ്രകാരമാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ്. ഇതിന്റെ റീസൺസ് എന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ, പ്രിവെന്റിംഗ് കോഗ്നൈസബിൾ ഒഫൻസസ്. അപ്പൊ അത് ശരിക്കും ഈ പേപ്പർ ലീക്ക് ഒഫൻസ് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവരെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം, അങ്ങനെ ബ്ലോക്ക് ചെയ്തതാണ്. ഇത് ശരിക്കും NTA ഡയറക്ഷൻസ്, അതായത് NTA ആണ് മറ്റേ എക്സാം നടത്തുന്നത്, നീറ്റ് എക്സാം നടത്തുന്നത്. NTA ഡയറക്ഷൻസ് റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കോടതിയെ സമീപിച്ചിട്ട് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള മിനിസ്ട്രിയെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ടെലഗ്രാം അതിന് ഇത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് കോടതി തള്ളി, അത് നിലനിൽക്കുമെന്നുള്ളതാണ്. ഈ ബ്ലോക്ക് നിലനിൽക്കും, ഹൈക്കോടതിയാണ് പറഞ്ഞേക്കുന്നത്, സുപ്രീംകോടതി പോകുമെന്ന് അറിഞ്ഞൂടെ. പക്ഷെ എന്നാലും ഇനിയിപ്പോ 2 ദിവസം കൂടെ ഉള്ളൂ
0: എക്സാം കഴിഞ്ഞാൽ.
1: 22 തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞാൽ 22 എനിക്ക് തോന്നുന്നു രാത്രി 12 മണിയാകുമ്പോൾ ബ്ലോക്ക് ആവുമായിരിക്കും. പക്ഷെ പ്രോക്സി യൂസ് ചെയ്തിട്ട് പലരും യൂസ് ചെയ്യുന്നതായിട്ട് പല റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഇതിന്റെ അകത്തൊക്കെ എന്ത് എഫക്റ്റീവ്നെസ് ആവുള്ളതെന്ന് അറിയില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നുള്ളതിന്റെ റീസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ റീ എക്സാമിനേഷൻ, ആ ക്വസ്റ്റ്യൻ ചോർന്നതിന് ശേഷം റീ എക്സാമിനേഷൻ June 21 ഒറിജിനൽ നടന്നത്, എക്സാം നടന്നത് May 3 അവിടെയാണ് ശരിക്കും അത്രയും പ്രശ്നങ്ങൾ ഭയങ്കര ഇഷ്യൂ ആയ ഒരു ഇഷ്യൂ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത്. അത് ടെലിഗ്രാം

ചാനലിലൂടെയാണ് ലീക്കായ നമ്മളാണ്. അപ്പോൾ ഈ ടെലഗ്രാം ചാനൽസ് ശരിക്കും അവർക്ക് പിന്നെ ഇവർ ടെമ്പറലി ഓരോ ചാനലുകളായിട്ട് പിന്നെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ടും അത് ഫലവത്തായില്ല. അതുകൊണ്ടാണ് ടെലഗ്രാം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ അവരെടുത്തത്. എന്തായാലും NTA ഈ നമുക്ക് ഇതിനകത്ത്, കാരണം ഇതിനകത്ത് ഒരുപാട് ടെലഗ്രാം യൂസ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ഫേംസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ട്രാൻസാക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. കാരണം വാട്സാപ്പിനേക്കാൾ സെക്യൂർ

0: തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് എഫക്റ്റീവ്ലി ഇത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നുമില്ല, അതിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടുമില്ല. കാരണം ഇത് എന്തുകൊണ്ട് ടെലഗ്രാം മാത്രം എന്നുള്ളതാണ്. കാരണം വാട്സാപ്പ് ഉണ്ട്,
1: വാട്സാപ്പിലൂടെ
0: ചെയ്യാൻ പറ്റും. പിന്നെ ടെലഗ്രാമിനോട് പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാ
1: രാജ്യക്കാർക്കും,
0: ചൈനീസ് അല്ല റഷ്യൻ ആപ്പാണ്, അദ്ദേഹത്തിനെ പിന്നെ ജയിലിൽ വരെ പിടിച്ചിട്ടുമല്ലോ. കാരണം ഇതിന് അത്രത്തോളം എൻക്രിപ്ഷൻ സ്ട്രോങ് ആയതുകൊണ്ടും അദ്ദേഹം ബാക്കി ഈ ഗവൺമെന്റിനൊന്നും പിടികൊടുക്കാതെ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഈ ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ കംപ്ലീറ്റ് ആ യൂസേഴ്സിന്റെ പ്രൈവസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുമാണ് പലർക്കും ഈ ടെലഗ്രാമിനോട്
1: പ്രത്യേകിച്ച്
0: അതോറിറ്റേറിയൻ ഗവൺമെന്റ്സിന്.
1: അപ്പൊ ഈ വരുന്ന രണ്ടു ദിവസത്തിനുള്ളിൽ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുള്ളതാണ്. അപ്പൊ അവർക്കെല്ലാം കുറച്ച് നാളത്തെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി.
0: അപ്പൊ
1: എന്തായാലും അത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അത് സോൾവ് ആവും. ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ റൂട്ട് കോസിന് ട്രീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ, പറ്റട്ടെ എന്ന് വിചാരിക്കാം.
0: അങ്ങനെയാണ് വേണ്ടത്.
1: അതെ അതെ, അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇവി കാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളായിട്ടൊക്കെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത മറ്റു കുറച്ച് മേഖലയിലും കൂടെ നമ്മൾ ടെക് ബൈറ്റ്സ് ന്യൂസ് കണ്ടെത്താനും ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സജഷനും ഫീഡ്ബാക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പാണ്. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവും

0: ഫലപ്രദവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: Radio Santhwanam 90.4 FM-il ippol kelkam Music Beats Live Chat Show.

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിന്റെ ഈ മനോഹരമായിട്ടുള്ള വൈകുന്നേരത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളോടൊപ്പം. ഈ ഒരു വൈകുന്നേരത്തിൽ ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ല രസമായിട്ടല്ലേ ഈ ഒരു ബീജം കേൾക്കും എന്താണ് തോന്നുന്നത്? ജൂൺ പോനാൽ ജൂലൈക്കാറ്റ്. യെസ്, അപ്പോൾ നമ്മുടെ ജൂലൈ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാസത്തെ വെൽക്കം ചെയ്യാം. ഇന്ന് ജൂലൈ 4th. അപ്പോൾ എന്തായാലും 6 months കഴിഞ്ഞു. അടുത്ത ഒരു 6 months തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളും റിഗ്രറ്റുകളും, അയ്യോ ഒന്നും ചെയ്തില്ല, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ കാണാമെങ്കിലും ഇനിയുള്ള 6 months നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മാസത്തെ കാണാം എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു സ്പെഷ്യൽ ഈവനിങ് ലൈവിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785 ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത്. ചെറിയൊരു കാറ്റഗറി ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലൈവ് പോകുന്നത്. ആൽബം സോങ്സ് ആണ് ഇവിടെ കൂടുതലും നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വൈകുന്നേരം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കേൾക്കുന്നവരെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കുറേ ആൾക്കാർ കാണും, കുറച്ച് എന്താ പറയുക വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഒന്ന് റെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ വോക്ക് ഏരിയ ആണെങ്കിൽ തന്നെ ഒരു ടീ ബ്രേക്കിൻ്റെ ടൈമാണ് അല്ലേ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ സ്മൂത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽബം സോങ്സ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോങ് സജ്ജ

ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും ജൂലൈ മാസം എന്ന് പറയുമ്പോൾ തന്നെ കർക്കിടക മാസത്തിലേക്കുള്ള ഒരു ആരംഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലേ. ചെറിയൊരു മഴ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ചെറിയൊരു മഴയൊക്കെ എല്ലാം നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആസ്വാദ്യകരമായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് കൂടി ഞാൻ പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്, ആഗ്രഹിക്കുകയാണ് അല്ലേ. അപ്പോൾ മ്യൂസിക് ബീറ്റ്സിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ വീണ ഹായ് ആതിര, ഒരു ബ്യൂട്ടിഫുൾ സോങ് വെച്ച് തരണം എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, നല്ലൊരു പാട്ട്, ഒരു വൈബ് സോങ് വെച്ച് തരണം എന്ന രീതിയിൽ വീണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വൈബ് ട്രെൻഡിൽ പിടിച്ച് നിൽക്കുന്ന ഒരു പാട്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കേട്ടാലോ. കല്യാണി എന്ന സോങ് അല്ലേ, ശ്രേയ ഘോഷലിൻ്റെ അതിമനോഹരമായിട്ടുള്ള ശബ്ദ സാന്നിധ്യത്തിൽ, അതിനൊപ്പം ദൃശ്യഭംഗിയായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ളൊരു നടിയാണ് സാനിയ അയ്യപ്പൻ അല്ലേ. അപ്പോൾ ഇവർ ഇരുവരും ചേർന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതിനു മുമ്പ് 2025 ഇറങ്ങിയിട്ടുള്ള കല്യാണി എന്ന ആൽബത്തിൻ്റെ ഒരു റീക്രിയേഷൻ അല്ലെങ്കിൽ ഒരു റീമേക്ക് എന്ന രീതിയിലാണ് ഈ ഒരു ആൽബം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ബ്ലെൻഡിങ് ആണ്. ശ്രേയ ഘോഷലിൻ്റെ ശബ്ദവും സാനിയ അയ്യപ്പൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും കൂടെ ആകുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ഒരു വൈബാണ് ആ ഒരു പാട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ ആദ്യത്തെ മ്യൂസിക് ബീറ്റ്സിലെ ഗാനം. നമുക്ക് കേട്ടെത്തിയിരിക്കാം, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സ് ആണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഈവനിങ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളി ഒരു സോങ് ആയിരുന്നു അല്ലേ, കല്യാണി എന്ന സോങ് ആയിരുന്നു. ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു സോങ്ങിൻ്റെ ട്രെൻഡിലാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. നല്ല രസമുള്ളൊരു എന്താ ഒരു റാപ്പ്, ഇന്ത്യൻ റാപ്പ് മ്യൂസിക്കാണ് അതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നത് ശ്രേയ ഘോഷലിൻ്റെ ശബ്ദവും സാനിയ അയ്യപ്പൻ്റെ ആ ഒരു നൃത്ത ചുവടുകളും ആ ഒരു സ്ക്രീൻ പ്രസൻസും തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഐ കൺ വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ക്രമത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോ ഓർഡറിലനുസരിച്ച് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അയച്ചോളൂ. മാക്സിമം നമ്മൾ ഈ ഒരു കുറച്ച് നിമിഷത്തിനുള്ളിൽ എല്ലാ പാട്ടുകളും പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് ഗായത്രിയുടെ ആണ്. ഗായത്രി പറയുന്നു, ഹായ് ആതിര, മ്യൂസിക് ബീറ്റ്സ് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഇടയ്ക്ക് എന്താണ് കേൾക്കുന്നത്, എപ്പോഴും കേൾക്കണം. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 4 മണി മുതൽ ഈ ഒരു ഈവനിങ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗായത്രി പറഞ്ഞിരിക്കുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ വരികളിൽ പിറന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹഗീതം. ആഹാ, അസാധ്യമായിട്ടുള്ളൊരു സോങ് ആണ് അല്ലേ. അപ്പോൾ ആ പാട്ടാണ് നമ്മുടെ ഗായത്രി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഒരു 2000-ൻ്റെ കാലഘട്ടത്തിലാണ് ആൽബം സോങ്സിൻ്റെ ഒരു കാറ്റഗറി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിലനിന്നിരുന്നൊരു കാലം അല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇത് ഒരു പീക്ക് ലിസ്റ്റിൽ നിലനിന്നിരുന്ന പാട്ടുകളിലൊന്നാണ് ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹഗീതം എന്ന ആൽബവും അതിലെ പാട്ടുകളെല്ലാം ഓർമ്മയ്ക്കായി എന്ന ആൽബം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സംഗീതം ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രൻ സാറാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ വരികളാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വരികൾ കൊണ്ടും ആ ഒരു സംഗീതം കൊണ്ടും പ്രണയവും ഓർമ്മകളും വിരഹവും കാത്തിരിപ്പും എല്ലാം നല്ല മനോഹരമായിട്ടാണ് അവർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോഴും ആൽബം സോങ്സിൻ്റെ ലിസ്റ്റിൽ നമുക്ക് എപ്പോഴും ഒന്ന് ഇഷ്ടത്തോടു കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ ഇന്നും നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു പാട്ടാണ് ഓർമ്മയ്ക്കായി എന്ന ഈ ഗാനം. നമ്മുടെ ആത്മാവിൽ തൊടുന്ന പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ആ ഒരു ചെറിയ ഈ ഒരു ടൈമിൽ തീർച്ചയായും ഒരു ചെറിയ കാറ്റും നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോൾ തീർച്ചയായും ഒരു ചായയോടൊപ്പം ഇങ്ങനെ കേട്ട് രസിക്കാൻ പറ്റിയ ഒരു മ്യൂസിക്കാണ്. അതുപോലെ വരികളാണ്, അതിൻ്റെ വിഷ്വൽസും അതിമനോഹരമായിട്ട് നിലനിൽക്കുന്നതാണ്. അത്രമാത്രം ആ ഒരു കാലഘട്ടം സ്വീകരിച്ചൊരു പാട്ടാണ്. ഇന്നും നമുക്ക് ആ ഒരു കാലഘട്ടത്തിന് പറയേണ്ട ആവശ്യമില്ല, കാര്യം ഇന്നും ഇന്നത്തെ എല്ലാ വ്യക്തികളും അതായത് പ്രായഭേദമന്യേ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി കാണുന്ന ആ മനോഹരമായ ഗാനമാണ് ഗായത്രി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ദാ ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാവരും ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു നമ്മുടെ ഗായത്രി ചേച്ചിയാണ് ചോദിച്ചിരുന്നത്. ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം എന്നൊരു ബ്യൂട്ടിഫുൾ സോങ്, എൻ്റെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ഗായത്രി ചേച്ചിക്ക് വേണ്ടിയും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധുരി ചേച്ചിയാണ്. ഹലോ, നമസ്കാരം, ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. എനിക്ക് അംശം എന്ന ആൽബം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് അംശം എന്ന ആൽബം, ആ ഒരു ആൽബം തന്നെയായിരിക്കും. 2026 ഏപ്രിൽ മാസത്തിലാണ് ആ ഒരു പാട്ട് റിലീസായിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായും ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന, ഇന്നും ആ ഒരു ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു മലയാളം ഇൻഡി പോപ്പ് സോങ് ആണ് അംശം എന്ന ഗാനം. അപ്പോൾ ഇത് ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൽബം സോങ്സ് കൂടിയാണ്. ഇതിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു വെസ്റ്റ് ഇൻഡീസ് ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് പ്രണയവും ആത്മബന്ധവും അങ്ങനെയുള്ള

ഇതുകളെല്ലാം വളരെ കവിതാത്മകമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പാട്ടിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടി അവരൊന്ന് ഒന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മുടെ ഭാരതീയ പുരാണത്തിലെ മന്മഥൻ എന്ന സങ്കല്പവുമായിട്ട് ചെറിയൊരു ബ്ലെൻഡ് ഈ ഒരു പാട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുന്നവർക്ക് അതിൻ്റെ ആ ഒരു അന്തരാർത്ഥങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത് മലയാളത്തിലെ ക്ലാസിക് ചിത്രമായിട്ടുള്ള ഞാൻ ഗന്ധർവൻ എന്ന ചിത്രമുണ്ട്. അപ്പോൾ ഈ രണ്ട്, മന്മഥൻ അതുപോലെ തന്നെ ഞാൻ ഗന്ധർവൻ, ഈ രണ്ടിൻ്റെ ഒരു മിക്സാണ്, ആ ഒരു പ്രണയഭാവങ്ങളാണ് ഈ ഒരു പാട്ടിൽ കൂടുതലും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഒരു സാങ്കല്പികമായ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു രീതിയിലൂടെയൊക്കെ ഈ ഒരു പാട്ടിങ്ങനെ കടന്നു പോകുന്നുണ്ട്. പലർക്കും ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് എന്താ പറയുക, ഒരുപാട് രീതിയിൽ രണ്ട് രീതിയിൽ സംസാരം വരുന്നുണ്ട്. കാര്യം ഈ പാട്ടിൽ പലർക്കും മനസ്സിലാവുന്നില്ല എന്താണിത് എന്നൊക്കെ ഉള്ള രീതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കവിതാത്മകമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരും ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. എന്തായാലും രസമുള്ളൊരു പാട്ടാണ്, കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇൻട്രസ്റ്റ്. സാധാരണ ആൽബം സോങ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്ന ഒരു പാട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഗാനം നമുക്കൊന്ന് ആസ്വദിച്ചാലോ? യെസ്, അപ്പോൾ നമ്മുടെ മാധുരി ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അംശം എന്ന ആൽബത്തിലെ ഒരു സൂപ്പർ സോങ് ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളുമായിട്ടൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഓണേഴ്സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഒരുപാട് സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുജി ചേച്ചി ഒരു നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഹായ് ആതിര, ഗുഡ് ഈവനിങ്. അപ്പൊ തീർച്ചയായും സുജി ചേച്ചി നല്ലൊരു ഗുഡ് ഈവനിങ് നേരാണ്. ഈ തണുപ്പുള്ള സായാഹ്നത്തിൽ ഈ ആൽബം സോങ് കേട്ടിരിക്കാൻ എന്ത് രസമാണ് എന്ന രീതിയിൽ നമ്മുടെ സുജി ചേച്ചി അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഓർമ്മിക്ക എന്ന ഗാനം ആണ് എന്ന രീതിയിൽ സുജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആതിരക്കുട്ടിയുടെ ശബ്ദവും അതും കൂടി ആകുമ്പോൾ സൂപ്പർ. എനിക്ക് വേണ്ട പാട്ട് നിറഞ്ഞ മിഴിയും തളർന്ന മൊഴിയും എന്ന ഗാനമാണ്. നമ്മുടെ സുജാത മാം പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ തീർച്ചയായും സുജി ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. നല്ലൊരു പാട്ടാണല്ലേ, നിറഞ്ഞ മിഴിയും. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഹൃദയസ്പർശിയായിട്ടുള്ള വരികളും വളരെ സോഫ്റ്റ് ടച്ചുള്ളൊരു സംഗീതമാണ് അതിൽ കൂടുതലും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രണയത്തിൻ്റെ തന്നെ നിശബ്ദമായിട്ടുള്ളൊരു വേദനയാണ് ആ ഒരു പാട്ടിലിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഒരു ആത്മാവ് തൊട്ട വരികൾ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള വരികളും സംഗീതമാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ആ മനോഹരമായിട്ടുള്ള ആ ഒരു മെലഡി നമുക്കൊന്ന് കേട്ടാലോ? യെസ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങൾക്ക് വേണ്ടി ആൽബം സോങ്സിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്ലേലിസ്റ്റുമായിട്ട് ഓണേഴ്സിറ്റിലിരിക്കുന്നു ഞാൻ ആതിര. അപ്പം അങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു, നമ്മുടെ സുജി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. സുജി ചേച്ചിക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു സായാഹ്നത്തിൽ, ഈ ഒരു തണുത്ത ഒരു സായാഹ്നത്തിൽ സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമുക്ക് ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് മാക്സിമം ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. അടുത്തതായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് നമ്മുടെ മണികണ്ഠനാണ് അയച്ചിരിക്കുന്നത്. ഹലോ മ്യൂസിക് ബീറ്റ്സ്, ഞാൻ മണികണ്ഠനാണ് പോളയത്തോട് നിന്ന്. 2000s സിത്താരോമയും തൂഹി എന്ന ആൽബത്തിലെ ലളിത് സെന്നും മെഹബൂബ് എന്നിവർ രചിച്ച്, ലളിത് സെൻ തന്നെ സംഗീതം ചെയ്ത്, KG യേശുദാസ് സർ പാടിയിരിക്കുന്ന ചമക്ക് ചംചം എന്ന ഗാനം, അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതുപോലെ തന്നെ അന്നും ഇന്നും എന്നും നമ്മുടെ മലയാളികൾക്കും പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ നേരത്തിൽ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്കൊന്ന് കേട്ടാലോ? യെസ്, കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൽ ആൽബം സോങ്സിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ലാസ്റ്റ് മെസ്സേജിലേക്കും ലാസ്റ്റ് സോങ്ങിലേക്കും നമ്മൾ പോകുന്നു. അപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ പേര് കറക്റ്റായിട്ട് വെളിപ്പെടുത്താത്ത നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ എന്നറിയപ്പെടുന്ന ഉണ്ണി. ഉണ്ണി അയച്ചിരിക്കുന്നു മൊഞ്ചത്തിപ്പൂവ് എന്ന ഷാഫി, അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ആണ്. അപ്പം അത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞു, നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സോങ്. അപ്പോൾ ഇനിയും സോങ് സജഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ശനിയാഴ്ചകൾ വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ അതൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയയ്ക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മനോഹര ഗാനത്തോടു കൂടി ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. Signing off, this is RJ Adira.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495249394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495249394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: എല്ലാവർക്കും പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. വായനാ മാസചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ജൂലൈ 11 രാവിലെ 10 മണിക്ക് ടൗൺ UP സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം സ്കൂളിൽ എത്തണം. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും 1-ഉം 2-ഉം സമ്മാനങ്ങൾ നേടുന്നവർക്ക് ജൂലൈ 18 നടക്കുന്ന സംസ്ഥാന തല ക്വിസ് മത്സരത്തിലും പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9496106575 നമ്പർ ഒരിക്കൽ കൂടി 9496106575. കടപ്പാക്കട സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജസ് എന്നീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്ക് 0474-2767635 നമ്പർ ഒരിക്കൽ കൂടി 0474-2767635. നാളെ രാവിലെ 9 മുതൽ കിളികല്ലൂർ കുഞ്ഞിരാമൻ മെമ്മോറിയൽ LPSൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് എൻ ഉത്തമൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കും. MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന RSP നേതാവ് AA അസീസ് അധ്യക്ഷത വഹിക്കും. വിശദ വിവരങ്ങൾക്ക് 9961008282 നമ്പർ ഒരിക്കൽ കൂടി 9961008282. ശ്രീനാരായണ വനിതാ കോളേജിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം പ്രിൻസിപ്പൽ VS നിഷ ഉദ്ഘാടനം ചെയ്തു. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ കഴിവുള്ള രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത റോക്കറ്റായ വിക്രം 1 ഈ മാസം 12 ഓഗസ്റ്റ് 4 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കും. ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസിന്റെ സഹകരണത്തോടെയുള്ള ദൌത്യത്തിന് മിഷൻ ആഗമൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എന്നീ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ 2-ാം വർഷത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. ജൂലൈ 10 ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. +2 ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, VHSE, 2 വർഷം ITE എന്നിവ കഴിഞ്ഞവർ പ്രവേശനത്തിന് 13-14 കോളേജിൽ എത്തണം. വിശദ വിവരങ്ങൾക്ക് 8547-0050083 നമ്പർ ഒരിക്കൽ കൂടി 9447-4888348. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
12: ലോട്ടറി ഒന്നും അല്ല, പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
14: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
14: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്

ഹൗസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474272

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1 സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212, അല്ലെങ്കിൽ 9400232793.
8: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
9: Radio Santhanam 90.4 FM il ippol kelkam aksharamudra ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. ഒരു കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത നിരവധി കൃതികളെയും അവയുമൊക്കെ വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ ശാഖകളെക്കുറിച്ചും അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സമഗ്രമായ വിവരണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തിൻ്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെയും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര. ഇന്നത്തെ അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും എഴുത്തിൻ്റെ ശൈലിയും അവരുടെ സാഹിത്യകൃതിയായ എൻ്റെ കഥ എന്ന കൃതിയെക്കുറിച്ചും ഒക്കെയുള്ള വിലയിരുത്തലാണ് എഴുത്തു.

ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ മാധവിക്കുട്ടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്രാനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ച് മാധവിക്കുട്ടി വാനോളം എഴുതി. പെണ്ണെഴുത്തിൻ്റെ വ്യക്തമായ തുറന്നുപറച്ചിലുകൾ കൂടിയായിരുന്നു മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ. പ്രണയത്തിൻ്റെ സങ്കല്പലോകം മാത്രമല്ല, സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആമി വരച്ചുകാട്ടി. സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒക്കെ അവർ സ്ത്രീയെ പഠിപ്പിച്ചു. ജാനുവമ്മ അല്ലെങ്കിൽ ജാനു പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിൽ ജാനുവിൻ്റെ ഭാഷയെക്കുറിച്ച് മാധവിക്കുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള, നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റെ ഭാഷ. ജാനുവിൻ്റെ ഭാഷയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് ബുക്കാക്കുന്നത്. ഈ ജാനു ആരാണെന്നറിയുമോ? മാധവിക്കുട്ടിയുടെ കൂടെ വർഷങ്ങളായി സന്തത സഹചാരിയായും മാധവിക്കുട്ടിയുടെ മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് കൂടെയുണ്ടായിരുന്ന സഹായിയായ ചിരിതേയി അമ്മ എന്ന വ്യക്തിയെ ജാനു എന്ന കഥാപാത്രമായി തൻ്റെ ഈ കഥയിൽ പുനർസൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ ഈ കൃതിയുടെ അധ്യായങ്ങൾ ഓരോന്നായി വായനക്കാരുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുകയാണ്. സാധാരണയായി അക്ഷരമുദ്രയിൽ കൃതിയുടെ പൂർണ്ണമായ ഒരു അവലോകനമാണ് പറയുന്നത്. പക്ഷേ ചില കൃതികളെ വെറുതെ നമുക്ക് അവലോകനം ചെയ്തു പോകാൻ പാടാണ്. അത് ആ ഭാഷയെ ഒന്ന് വായനക്കാരനിലേക്ക് എത്തിക്കാൻ, അതായത് ജാനുവിൻ്റെ നിഷ്കളങ്കമായ ഈ ഭാഷയുടെ പ്രത്യേകത ശ്രോതാക്കൾക്ക് ഒന്ന് അടുത്തറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ഓരോ അധ്യായങ്ങളായി ഇത് വായിച്ച് കേൾപ്പിക്കുന്നത്. 7-ാം അധ്യായമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. ഇതിൻ്റെ ഭാഷയുടെ പ്രത്യേകത വളരെ രസമാണ്. തീയത്തി ദിവസവും പേപ്പർ വായിക്കും. കേരള കോമതി, ഓൾക്ക് മനോരമയും മാതൃഭൂമിയും ഒന്നും വേണ്ടാത്രേ. ഇന്റെ സമുദായക്കാർ വായിക്കുന്ന പേപ്പർ കേരള കൗമുദിയാ. ഈ പേപ്പർ വിറ്റ കാശ് അനുഭവിക്കുന്നതും ഇന്റെ സമുദായക്കാരാ. ഇങ്ങനെയാ ഓള് പറയാറ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഓള് 4 ദിവസം മുമ്പ് രാവിലെ പേപ്പറും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ജാനുവമ്മ കേട്ടോ വർത്താനം? ഓള് ചോദിക്കുക, നമ്മുടെ പൂലൻ ദേവിയെ കൊടൂല് അവറ്റ വെടിവെച്ച് കൊന്നു. സത്യം പറയണല്ലോ, അത് കേട്ട് ദുഃഖാ തോന്നിയത്. ആള് ജഗജില്ലിയാർന്നേ. എത്ര കൊലക്കൊമ്പന്മാരെ ഓള് കൊന്നൊടുക്കണു. ദുഷ്ടന്മാരെ കൊന്ന എനിക്ക് തീരെ സങ്കടമില്ല. രാക്ഷസന്മാരെ കൊല്ലാനല്ലേ ഭദ്രകാളി ജനിച്ചത്. ഇതൊക്കെ ദൈവത്തിന്റെ നിശ്ചയ. ഓളെ കൊല്ലൂന്ന് ഒട്ടും നിരീച്ചില്ല. ഇനിയിപ്പോ പോലീസുകാർക്ക് ആരാ കൊന്നതെന്ന് പിടികിട്ടില്ല. ഡൽഹിയിലല്ലേ ആര് കൊന്നാലും പോലീസിന് ഒരു പിടിയില്ല. അത് കിശുണ്ട്. ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ആയമ്മയുടെ മൂത്ത മോനെയൊക്കെ ഡൽഹിയിൽ വെച്ചല്ലേ കൊന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നത് ഡൽഹിയിലാന്നോ? അതിക്ക് വശമില്ല. ഞാൻ പേപ്പർ വായിക്കില്ല. തീയത്തി പറയണത് കേക്കും വിശ്വസിക്കും. അത്ര തന്നെ ഞാൻ പറഞ്ഞോണ്ട് വരണത് എന്താണെന്ന് വെച്ചാ, ഡൽഹി എന്ന് പറയണ പ്രദേശത്ത് ആരെ കൊല്ല ആരും അറിയില്ല. ബാക്കിയുള്ളിടത്തൊക്കെ കൊലക്കേസാവും. ഉടൂല് ജയിലിൽ പോവും. ആര് കൊല ചെയ്തോര് മുതലുള്ളവരോച്ചാ ജയിലിൽ കയറ്റില്ല. അവറ്റ അപ്പോഴേക്കും ടിക്കറ്റ് വാങ്ങിച്ച് അങ്ങനെ അമേരിക്കയ്ക്ക് പോകും. അമേരിക്കയിലാ താമസം. നമ്മുടെ നാട്ടിലെ സ്വത്തുകാരൊക്കെ അമേരിക്കയിലാ. പരിഷ്കാരിയോള് അമേരിക്ക പോണ കുട്ടികൾക്ക് തൊയ്യം കൊടുക്കില്ല. പോയോരൊന്നും മടങ്ങി വരൂല്ല. മക്കളെ പിടിച്ച് കടലിൽ മുക്കിക്കൊല്ലണ പോലെയാ ഈ സമ്പ്രദായം. ഒടുവിലും മരിക്കാൻ കിടക്കുമ്പോൾ ഇത്തിരി വെള്ളം തൊണ്ടയിൽ ഒഴിച്ചു കൊടുക്കാൻ വഴിയിൽക്കൂടി വരണ പിച്ചക്കാരനേ ഉണ്ടാവും. മുതലുള്ളവരെ പറ്റി ഇക്കാലോചിക്കുമ്പോൾ ദുഃഖാ തോന്നണേ. മുതലുണ്ടായിട്ട് എന്താ ഫലം? ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യും. ആര്? അമേരിക്കയിലുള്ള മക്കള്. അല്ലാതാരാ? ആഴ്ചയിൽ ഒരിക്കൽ
എല്ലാ മക്കളും ഒന്നും ഫോൺ ചെയ്യില്ല. ചിലോര് കൊല്ലത്തിൽ 2 തവണ ഫോൺ ചെയ്യും, പറഞ്ഞാ കേക്കില്ല. തന്തയ്ക്കും തള്ളയ്ക്കും കേക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അവറ്റയ്ക്ക് കഞ്ഞി തന്നെ വല്ലോരും കോരിക്കൊടുക്കണ സ്ഥിതിയാ. ചിലോർക്ക് ഹോം നേഴ്സ് ഉണ്ടാവും, മാസാമാസം 1200 ഓള് തട്ടിക്കും. ബാക്കിയുള്ളതുകൊണ്ട് അരി വാങ്ങണം, മരുന്ന് വാങ്ങണം. വയസ്സായ വലിയ കഷ്ടപ്പാടാ. ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇവറ്റയൊക്കെ വിട്ട് ഞാൻ കൊച്ചി പോയി കമലൂട്ടിയമ്മയുടെ വീട്ടിൽ താമസിക്കാന്ന്. കമലൂട്ടിയമ്മയുടെ പേരല്ലേ മാറിയിട്ടുള്ളൂ. കമലൂട്ടിയമ്മ എന്നും കമലൂട്ടിയമ്മ തന്നെയാ. ഇന്നെ നോക്കും, എനിക്ക് ധന്യന്തരം തൈലവും ഇംഗ്ലീഷും മരുന്നും ഒക്കെ മേടിച്ചു തരും. വെറ്റിലെയും പുകയിലെയും ഒക്കെ വാങ്ങിത്തരും. ഞാൻ അടുക്കളയില് ഒരു മൂലയ്ക്ക് ചുരുണ്ട് കിടന്നോളാം. എന്നെ കൊണ്ട് ആർക്കും ഒരു തൊന്തരം ഉണ്ടാവില്ല. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ ചെറിയ ഒരിടവേള.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് ഇന്നത്തെ അക്ഷരമുദ്രയിൽ. പുനയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായിരുന്ന നമ്മുടെ ആമി എന്ന കമലാദാസിനെ കുറിച്ചാണ് പറയുന്നത്. മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതി. ആ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒപ്പം ജാനുവിൻ്റെ ഭാഷയുടെ പ്രത്യേകതയാണ് മാധവിക്കുട്ടി ഈ കൃതിയിൽ എടുത്തു കാട്ടുന്നത്. മലയാളത്തെ സ്നേഹിക്കുന്ന നിരവധി വായനക്കാർക്കും ശ്രോതാക്കൾക്കും ഒക്കെ ഈ കൃതി വളരെയധികം ഇഷ്ടപ്പെടും എന്നറിയാം. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയിലെ നിരവധി എപ്പിസോഡുകൾ ഞാൻ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നു. ഇന്ന് 7-ാം അധ്യായമാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കൃതി വായിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് ഇതിൽ ജാനുവമ്മയുടെ ഭാഷയുടെ പ്രത്യേകതയാണ് എടുത്തു പറയേണ്ടത്. ജാനുവമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാധവിക്കുട്ടിയുടെ ബാല്യക്കാരിയായിരുന്ന ചിരുതേയിയമ്മയാണ് ജാനുവമ്മ എന്ന പേരിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. കളങ്കം തൊട്ടു തീണ്ടാത്ത ജാനുവമ്മയുടെ ഭാഷയിലേക്ക് നമുക്കൊന്ന് പോയാലോ. കമലൂട്ടിയമ്മയുടെ കൊച്ചിയിലേക്ക് പോകുന്ന കഥയാണ് ജാനുവമ്മ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് തെറ്റിപ്പിരിഞ്ഞ് പോരണത് കമലൂട്ടിയമ്മയുടെ തെറ്റിയെന്ന് വെച്ചിട്ടാ അതി ജന്മം ഉണ്ടാവില്ല. അടുക്കളപ്പണിക്ക് നിൽക്കണരായിട്ട് ഞാൻ ഒച്ച വയ്ക്കും. അവറ്റവരുടെ പവർ കണ്ടാ തോന്നും സാമൂരിക്കോലത്തുനിന്ന് വന്ന തമ്പ്രാട്ടികളാണെന്ന്. കമലൂട്ടിയമ്മയുടെ സാരിയൊക്കെ ഇരട്ടി വിലകളാ. അവരെ അവറ്റയുടെ സാരികൾക്ക് അതിലും വിലയാ. കയ്യിലും കാതിലും കഴുത്തിലും കുറേ സ്വർണവും ഒക്കെ ചോദിക്കാൻ തോന്നും. ഇതൊക്കെ പൊന്നാ അതോ വരവോ? പൊന്നായാ എന്താ ഛേദം? മൂക്കില് പല്ലു വന്നിട്ടും സ്വയംവരം നടക്കില്ല. പൊന്നിട്ടിട്ടും ഒരൊറ്റ ആണൊരുത്തൻ ഇവറ്റയെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ശരിയാ, ഇക്ക് ഇതുപോലുള്ളവരെ കണ്ടൂടാ. കാരണം എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയണ്ടേ? കിത്തരം മൈറ്റിക്കോതോളെ ഇഷ്ടമല്ല. അടക്കം ഒതുക്കവും വേണം. അടുക്കളയിൽ പണിയിടണോർ മുടി അഴിച്ച് ചപ്രാന്ന് പറപ്പിച്ച് ചോറ് വെക്കരുത്. മുടി വിഷവാ. നീണ്ട നഖവും കണ്ടൂടാ. നഖം മുറിഞ്ഞ് സാമ്പാറിൽ വീണാലോ അവറ്റയ്ക്ക് വറക്കത്തില്ല. അത്രയല്ലേ പറയണ്ടു? നഖത്തിന്മേൽ മിന്നണ ഒരു കൂട്ടസാ തേക്കണത്. മൈലാഞ്ചിയോ? ഏയ്, അതൊന്നും ഇവറ്റ തൊടിയില്ല കേട്ടോ. മാസത്തിൽ ഒരു ദിവസം കാണാം ബ്യൂട്ടി പാർലറിലേക്ക് പോണത്. പോയാ പിന്നെ കേറി വരണത് സന്ധ്യയ്ക്ക. മോത്ത രോമം വെളുപ്പിക്കാത്രേ. പിരിയം മൊത്തം നുള്ളിക്കളയും. ഒരു ഊട്ടൊക്കെ ചെയ്ത് ചെകുത്താമാരുടെ എന്താണ്ട് അപ്പടി വെളുത്തോണ്ട് മടങ്ങി വരും. പോയ ആളല്ല മടങ്ങ. പോകുമ്പോ ലേശം ശ്രീത്തൊക്കെ ഉണ്ടാവും. മടങ്ങണോരെ കണ്ട കുട്ടിയോള് പേടിച്ച് നിലവിളിക്കും. ഓ, പറഞ്ഞു പറഞ്ഞു ഞാൻ ഭൂലൻ ദേവിയെ അപ്പടി മറന്നൂട്ടോ. ഓള് രസികത്തിയായിരുന്നേ. എന്താ ഒരു ഉശിര്. കമലൂട്ടിയമ്മയുടെ ടി വിയിൽ ഒരൂട്ടം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചെലപ്പോ പറയും കമലൂട്ടിയമ്മ, നോക്ക് ജാനുവേ, അത് ഭൂലൻ ദേവിയാ. ഭൂലൻ ദേവിയുടെ കഥ വായിച്ച് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാ ഭൂലൻ ദേവിയുടെ സിനിമ കാണാൻ പോയത്. ഹിന്ദിയിലാ. കുറച്ച് ഹിന്ദിയും വിഷമാ. ബോംബെയിൽ താമസിക്കുമ്പോ ഇന്ത്യ കൂടെ അമ്പലത്തിലേക്ക് ആരാ പോയിരുന്നെന്ന് കേക്കണ്ടേ? കരഞ്ചിയുടെ വാര്യ ഐലീൻ. കമലുട്ടിയുടെ കൂട്ടുകാരിയാ അത്. കാണാൻ അതിസുന്ദരി. പക്ഷെ ജാക്കറ്റും സാരിയും ഉടുക്കിയില്ല. ട്രൗസറും പട്ട് ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാ 36-ആരുടെ വരവ്. ചുണ്ടിലമ്മല് ചോന്ന ചായം ചെലപ്പോ തേക്കും. പക്ഷെ തേക്കാത്തപ്പോഴാ ഭംഗി. എന്റെ ചുണ്ട് എപ്പോഴും ചോപ്പ, വെറ്റില മുറുക്കൂല.
1: എന്റെ മുഖം നല്ല ഭംഗിയുണ്ടായിരുന്നു. മൂപ്പത്തിയാർ പറയണ കേട്ടിട്ടുണ്ട്, മഹസ്തുതിയാ, ഏയ് അവരൊക്കെ തറവാട്ടിയോളാ, അവരൊക്കെ സത്യമേ പറയൂ, എന്റെ കയ്യിൽ നിന്ന് അവർക്ക് അത് പറഞ്ഞിട്ട് എന്ത് നേടാനാ? മുതലുള്ള പെണ്ണുങ്ങളെ എല്ലാവർക്കും വേണം, അവറ്റയ്ക്ക് മുഖസ്തുതിയും കിട്ടും. കാക്കക്കുറത്തിയുടെ കറുത്തിട്ടായാലും ചെലോര് പറയും സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന്. കാശ് കടം വാങ്ങാനാ ഈ പ്രയോഗമൊക്കെ, കാശും കൊണ്ട് അങ്ങനെ ഒരു നടത്താ, പിന്നെ ഈ ജന്മം അവറ്റയെ കാണൂല. ഹോ, ലക്ഷ്മി എന്ന് വിളിച്ച മനുഷ്യനെ കണ്ടോന്ന് ചോദിച്ചുകൊണ്ട് ജീവിക്കും ആര്? ആ പണക്കാരി, അതിൻ്റെ കാശി പോയ എന്നെ. മുഖസ്തുതി കേട്ടാലേ നമ്മ അപ്പെണീറ്റു പോണം, അതാ ബുദ്ധി. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യ ലോകത്തിലെ ഒരു കൃതിയെ വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. ഇപ്പോൾ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. ജാനുവിൻ്റെ നിഷ്കളങ്കമായ ഭാഷയാണ് മാധവിക്കുട്ടി ഇതിലെടുത്തു പറയുന്നത്. ജാനുവമ്മ എന്നത് മാധവിക്കുട്ടിയുടെ ഒരു പുനർസൃഷ്ടിയാണ്. തൻ്റെ ബാല്യക്കാരിയായിരുന്ന ചിരിതേയി അമ്മയെ മാധവിക്കുട്ടി പുനർസൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കൃതിയിലൂടെ. ഇനി 8-ാം അധ്യായമാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിക്കുന്നത്. ഇങ്ങനെ ജാനു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജാനു എന്ന ഈ കഥാപാത്രം നമ്മിലേക്ക് വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതായി നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാകും. ഞാനിപ്പോ സിനിമ കാണാൻ പോവാറില്ല, ബസ് പിടിച്ച് കുറേ നേരം കണ്ടോരുടെ വിശർപ്പിൻ്റെ നാറ്റവും ചിലപ്പോൾ ഒരു നുള്ളുമൊക്കെയും സഹിച്ച് ഒടുവിൽ സിനിമാ തട്ടയിൽ എത്തുമ്പോൾ ഒറ്റടി മുമ്പിലേക്ക് വെക്കാൻ വയ്യാണ്ടാവും. കുട്ടികളാണെങ്കിൽ ഇക്ക് തറ സീറ്റ് വാങ്ങി തരൂല, വാൽക്കണ സീറ്റാ വാങ്ങാ, അതിനോ ഇരുട്ടിൽ തപ്പി പിടിച്ച് കയറി കയറി ഒടുവിലാ പൈനെട്ടാൻ പഠിച്ചവിട്ടുക. എൻ്റെ ഗുരുവായൂരപ്പക്ക് അപ്പോ തുടങ്ങൂലോ എൻ്റെ തണ്ടല് വേദന. എത്ര മരുന്നുകൾ സേവിച്ചു, എത്ര വഴിപാട് കഴിച്ചു, ഒന്നും ഭേദായില്ല. എല്ലിൻ്റെ അകത്ത് ചുളുചുളാന്ന് കുത്തണം. ഇനി ഞായരെയും കാണാൻ പോവില്ല, ആരുടെ ചികിത്സയ്ക്ക് വേണ്ട. എന്നെ തെക്കോട്ടെടുക്കുമ്പോഴേ ഈ വേദന മാറുള്ളൂ, അത്രയ്ക്കുണ്ട്. രോഗത്തിനല്ലേ ചികിത്സ, തലയിലെടുത്തിന് ചികിത്സയുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞത് ഇനി ഈ ജന്മയ്ക്ക് സിനിമ കാണണ്ട എന്നാണ്. ഒടുവില് കണ്ടത് ജയരാജന്റെ ശാന്തെന്ന് പേരുള്ള സിനിമയാ. കറുത്തിട്ടൊരു കുണ്ടനെ ഓന്റെ അമ്മ തൊട്ടു തലോടണു, ഓന്റെ തല തോർത്തിക്കണു, ഓന് വേണ്ടി അമ്പലത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കണു. എന്നിട്ടെന്താ, ഓനൊട്ടൊരിക്കലും നന്നാവണില്ല. തമ്മി തമ്മി തല്ലിക്കൊലാനാ ഓനും ഓന്റെ ചങ്ങായികൾക്കും പൂതി. വല്ലാത്തൊരു സിനിമ അറിഞ്ഞേ, സിനിമയ്ക്ക് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ കപ്പിയെ മീനും കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു. ഇക്ക് ഈ കരച്ചിലും പിടിച്ചിലും അശേഷം ഇഷ്ടമില്ല. ശ്രീനിവാസനും മാളയും മാമുക്കോയെ ഒക്കെയുള്ള സിനിമയാ ഇഷ്ടം. മനസ്സ് തുറന്നങ്ങട് ചിരിക്കാം. ഈ ജയരാജനെ അറിയില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറയാമായിരുന്നു, എന്റെ ജയരാജ, ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് തോനെയും ദുഃഖവും കണ്ണീരും ഒക്കെ കൊടുത്തിരിക്കണോ, ഇനി ഇങ്ങടെ വരവും ദുഃഖം കൊടുക്കണോ? എന്താ ഞാൻ പറയണത് ശരിയായില്ലേ? പണ്ടുള്ളവര് പറഞ്ഞത് എന്താ ശണ്ടോ? ഇങ്ങനെ ഈ കഥയുടെ നിരവധി വിശേഷങ്ങളാണ് അക്ഷരമുദ്ര എന്ന ഈ കൃതിയിലൂടെ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. എത്രയെത്ര പറഞ്ഞാലും മതിവരാത്ത അത്ര വിശേഷങ്ങളാണ് ജാനുവമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ വളരെ ആഴത്തിലുള്ള ഒരു ചിത്രമാണ്. അക്ഷരമുദ്രയുടെ തുടർന്നുള്ള എപ്പിസോഡുകളിലും ജാനുവമ്മ പറയുന്നത് ഇങ്ങനെ ഞാൻ ശ്രോതാക്കൾക്കായി വിവരിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേൾക്കൂ

0: റേഡിയോ സാന്ത്വനം 90.4
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763 20.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 4. ടിപ്പു സുൽത്താനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉടമ്പടി തയ്യാറാക്കിയതും കൊൽക്കത്തയിലെ പ്രശസ്തമായ വിദ്യാസാഗർ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ അന്തരിച്ചതുമൊക്കെ ഒരു ജൂലൈ 4. ജൂലൈ 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിന് മുൻപാകെ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളെ ഇന്ത്യയെന്നും രണ്ട് പരമാധികാര രാജ്യങ്ങളായി സ്വതന്ത്രമാക്കാൻ നിർദ്ദേശിച്ചു.

0: അടിയന്തര കലാപങ്ങൾക്ക് ശേഷം അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1776 ജൂലൈ 4 കൊൽക്കത്തയിലെ പ്രശസ്തമായ വിദ്യാസാഗർ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1979 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ദേശീയവും ദേശീയാന്തരീയവുമായ അംഗീകാരം നേടിയ മലയാള ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. 1941 ജൂലൈ 4 അദ്ദേഹം ജനിച്ചത്. അടൂരിന്റെ സ്വയംവരം എന്ന ആദ്യ ചലച്ചിത്രം മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച രചനയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗളി വെങ്കയ്യ അന്തരിച്ചത് 1963 ജൂലൈ 4. ജൂലൈ 4 ടിപ്പു സുൽത്താനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പേഷ്യായും നിസാമും തമ്മിൽ ഉടമ്പടി തയ്യാറാക്കിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിന് സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം

0: നമ ഹരി ഓം.
1: അർജുനന് കുരുക്ഷേത്ര യുദ്ധമധ്യേ ശ്രദ്ധയുണ്ടായി എന്ന് വേണം പറയാൻ. സേനയോർ ഉഭയോർ മധ്യേ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന സമയത്ത് അർജുനനില് ശ്രദ്ധയുണ്ടായി. എന്താ കാര്യം? നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നവൃദ്ധം രാജ്യം സുരാണാമപേക്ഷാധിപത്യം. അർജുനന് പെട്ടെന്ന് എല്ലാറ്റിന്റെയും നിസ്സാരതയെ സംബന്ധിച്ചുള്ള ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ് ഉണ്ടായി എന്നാണ്. ഞാൻ ഇതിലൊന്നിലും തന്നെ ശ്രേയസ് കാണുന്നില്ല ഭഗവാനെ. യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ, ശ്രേയസ്കരമായതിനെ കുറിച്ച് എന്നോട് പറഞ്ഞാലും എന്ന് അർജുനൻ പ്രാർത്ഥിക്കുന്നിടത്ത് അതിന്റെ പിറകിൽ ശ്രദ്ധാനുഗ്രഹമുണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. എന്താണ് ശ്രദ്ധ? വിശ്വാസം എന്ന് പറയുമ്പോ നമുക്ക് അത്രയൊരു ഗൗരവമുള്ളതായിട്ട് തോന്നില്ല. കാരണം വിശ്വാസം വിശ്വാസം എന്ന പദത്തോടൊപ്പം ധാരാളമായി പ്രയോഗിച്ച് ക്ലീഷേന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരവസ്ഥയായിട്ടുണ്ട്. അന്ധവിശ്വാസം, വിശ്വാസത്തോട് അന്ധ ശബ്ദം ചേർത്ത് പറയുന്നു. ഇത് വലിയൊരു ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കേണ്ടത് ബുദ്ധി സാമർഥ്യത്തിന്റെ നേരായ ഉപയോഗമായിട്ടാണ്. അത്രയും ഗൗരവം അതിന് കൽപ്പിക്കേണ്ടതുണ്ട്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുമ്പോൾ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ കഥിത ശ്രദ്ധ, അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നു. ശാസ്ത്രത്യ ശാസ്ത്രസ്യ ശാസ്ത്രത്തിന്റെ ഗുരുവാക്യസ്യ ഗുരുവാക്യത്തിന്റെ കാര്യത്തിലൊക്കെ സത്യബുദ്ധി അവധാരണ. സത്യബുദ്ധി അവധാരണ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ബ്ലൈൻഡ് അപ്രീസിയേഷൻ, ഇറ്റ് ഇസ് നോട്ട് ബിലീഫ്. ഇംഗ്ലീഷിൽ ബിലീഫ് എന്നും അതുപോലെ ഫെയ്ത്ത് എന്നും രണ്ട് പ്രയോഗങ്ങളുണ്ട്. അതിലിവിടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഫെയ്ത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. യുക്തി അധിഷ്ഠിതമായ വിശ്വാസം, യുക്തി അതീതമായതിൽ. യുക്തി അതീതമായതാണ് ഇവിടത്തെ പ്രമേയം, സബ്ജക്ട് മാറ്റർ. പക്ഷേ അതിനെ യുക്തിരഹിതമായ രീതിയിൽ അല്ല സമീപിക്കേണ്ടത്, പിന്നെയോ യുക്തി അധിഷ്ഠിതമായിട്ട് സമീപിക്കണം. പറയാൻ തോന്നാറുള്ള ഒരു ഉദാഹരണം, ജലത്തെ വിഘടിപ്പിക്കുകയാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെയാണ് അതിൽ രണ്ട് ആറ്റങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. രണ്ട് ഹൈഡ്രോജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ഒരു ജല തന്മാത്രയിൽ മളിക്യൂൾ അന്തർഹിതമായിട്ടുള്ളത് എന്ന് കണ്ടെത്തി. ഇത് സാധിച്ച ശേഷം വിശ്വസിക്കുന്നു, ശ്രദ്ധയുള്ളവരായിരിക്കുന്നു. ജലത്തെ വിഘടിപ്പിച്ചപ്പോൾ അത് രണ്ട് വാതകങ്ങളാണ് എന്ന് മനസ്സിലായി. അതിനെ ചൊല്ലിയുള്ള വിശ്വാസം എന്താണ്? രണ്ട് ഹൈഡ്രോജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂട്ടിച്ചേർത്താൽ ജലമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസം അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് എന്നും വ്യാഖ്യാനിക്കും. ക്ഷമ എന്ന് പറഞ്ഞാൽ ബോധ്യമുണ്ട്. ഉദാഹരണമായിട്ട് ശാസ്ത്ര പഠനവും മനനവും നിധിധ്യാസനവും മറ്റ് സാധനാനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടും എന്തേ എനിക്ക് തിരിച്ചറിവുണ്ടാവുന്നില്ല, സാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല, അവിടെ വി ഹാവ് ടു വെയിറ്റ്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്, ഒരു കുളത്തിൽ ധാരാളം മത്സ്യങ്ങൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്, വലിയ കുളമാണ് അല്ലെങ്കിൽ ഒരു പുഴയായിക്കോട്ടെ,

ധാരാളം മത്സ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അനവധി പേര് അതിൽ നിന്ന് മത്സ്യം പിടിച്ച് പോണതും കണ്ടിട്ടുണ്ട്. നിങ്ങള് ഒരു ചൂണ്ടയിട്ട് കാത്തിരിക്കുകയാണ്, ഒറ്റ എണ്ണം കൊത്തിയില്ല. പക്ഷേ അതിനർത്ഥം ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട്, കിട്ടില്ല എന്നല്ല, അനവധി പേര് പിടിച്ചു കൊണ്ടുപോകുന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലെറ്റ് മീ വെയിറ്റ്. ഈ ഒരു പക്വതയ്ക്കും ശ്രദ്ധ എന്ന് പറയും. ശങ്കരാചാര്യർ കഠോപനിഷത്തിൽ നചികേതസിന്റെ ശ്രദ്ധയെ വ്യാഖ്യാനിക്കുമ്പോൾ ആസ്തിക്യ ബുദ്ധി എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആസ്തിക്യ ബുദ്ധി, എന്താ ആസ്തിക്യ ബുദ്ധി എന്ന് പറഞ്ഞാല് ഉണ്ട് എന്ന ബോധ്യം. അസ്തിത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീതതി. ഉപനിഷത്തിൽ തന്നെ, പിന്നീട് കഠോപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, അസ്തി ഇതി, ഉണ്ട് എന്ന് ഉറപ്പിച്ച് ആരംഭിക്കുന്നവർക്കേ അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ എന്താ അർത്ഥമാക്കുന്നത്? വൈവിധ്യമാർന്ന ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. ഇത് കാണുമ്പോൾ ഇതിനാധാരമായി ഇതൊക്കെ റിലേറ്റീവാണ്, ദേശകാല സ്വാധീനത്തിൽ പെട്ടതാണ്, നിശ്ചയമായിട്ടും ഇതിന് അതീതമായി, ദേശകാലാതീതമായ ഒരു സത്യം തത്വം ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വിശ്വാസം, അതാണ് ശ്രദ്ധ. ശ്രദ്ധയുടെ മറുവശം എന്താണ്? ശ്രദ്ധയുടെ മറുവശത്തെ അസൂയ എന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ തുടക്കത്തിൽ അനസൂയവേ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അർജുനനെ, അസൂയയില്ലാത്തവനെ എന്ന്. പിന്നെ വരുന്നത് അശ്രദ്ധദാനൻ എന്നാണ്. അസൂയാരഹിതൻ ശ്രദ്ധാവാനായിരിക്കും, അസൂയായുക്തൻ അശ്രദ്ധാലുവായിരിക്കും. കേട്ടില്ലേ? എന്താ അശ്രദ്ധയുടെ പ്രത്യേകത? അശ്രദ്ധയുടെ പ്രകൃതം എന്താണ്? ഒന്നിനെയും സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. ഇന്നത്തെ കുട്ടികളുടെ ഒരു ശൈലിയില്ലേ, ഐ ഡോണ്ട് നോ. ഈ ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോ അതൊരറിവില്ല, ഇമ്മയുടെ വിളിച്ചു പറയലാണല്ലോ. പക്ഷെ അവിടത്തെ ധ്വനി എന്താണെന്നറിയാമോ? അതൊന്നും തന്നെ എന്റെ അറിവിന് പാത്രമാകാൻ മാത്രം ഗൗരവമുള്ളതല്ല. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ അതൊന്നും എന്റെ അറിവിന്റെ ആ ഒരു വൈഭവത്തിന്റെ മുന്നിൽ വരാനുള്ള വാലിഡിറ്റി ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ സ്റ്റഫ് ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു ചിന്ത, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് നോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പണ്ടൊക്കെ അറിവില്ലായ്മയെ ഒരിക്കലും ഭൂഷണമായിട്ട് പുലർത്തില്ലായിരുന്നു, ഇന്നിപ്പോ അതാണ്. അത് ശരിയില്ല എന്ന് പറയാം. ഒന്നിനും അർഹമായ ഒരു ഗൗരവം നൽകാത്ത സമീപനം, അത് ആക്ഷേപാർഹമാണ്. ഇപ്പൊ ഗൗരവ ബുദ്ധി പുലർത്തുന്നവരാണ്. ഇനി ഈ കുട്ടികളുടെ ശ്രദ്ധ കുറവ് പ്രകാശിതമാവുക, അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അറിയില്ല എന്ന പ്രസ്താവനയില് അവര് ഇത്ര കാലം ജീവിച്ചിരുന്നിട്ടില്ലേ? എത്ര പുസ്തകം പഠിച്ചാലും എത്ര പരീക്ഷ പാസ്സായാലും കമ്പ്യൂട്ടറിൽ എന്തൊക്കെ മാജിക് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും അച്ഛന്റെയും അമ്മയുടെയും ഒരു അനുഭവ പക്വത അത് വേറെ തന്നെയാണ് കുട്ടികളെ. കഷ്ടം, എൻ്റെ അച്ഛനും എങ്ങനെയായി പോയല്ലോ, ഒരു വിവരവും ഇല്ല. ഇത് ശ്രദ്ധയില്ലായ്മയാണ്. ഇതുപോലെ ഗുരുക്കന്മാരെ കുറിച്ച് അവർക്കെന്തറിയാം എന്ന് ആചാര്യവൃന്ദത്തെ, ഗുരു പരമ്പരയെ ഗൗരവബുദ്ധിയാ കാണാതിരിക്കുന്നതും അശ്രദ്ധയാണ്. അവർക്ക് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഒരു കാര്യമില്ല. കേട്ടില്ലേ? മറിച്ച് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അപ

0: അപാര കാരുണ്യം കൊണ്ടാണ്. ഗുരുക്കന്മാരെ വിശേഷിപ്പിക്കുമ്പോൾ അഹേതുക ദയാസിന്ധു എന്നാണ് വിശേഷിപ്പിക്കുക. കാരണമില്ലാത്ത കാരുണ്യത്തിന്റെ കടലാകുന്നു. ആ ഒരു ഋഷി പ്രസാദത്തിൽ, ഗുരു കാരുണ്യത്തിൽ ഒക്കെ വിശ്വാസം പുലർത്തുക. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: അമേരിക്കൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
0: ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ R രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നു എന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ.

0: ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29 തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2 ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840.

0: Kinder Hospitals Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ആക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 saal pehle bharat ne sankalp liya tha ki desh ko semiconductor hub banayenge. Hum design in india make in india ke mantra ko lekar aage badhe aur aaj desh ke teesre semiconductor plant mein bhi chip packaging ka commercial production shuru ho raha hai.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വിഘുത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2 ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണ് ഉണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.

0: 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Are all with rich countries, and I would urge captains of the industry, run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു.

0: പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി, സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്.
2: യുവവാണി.
3: Hello everyone, Tejas here, and welcome to Yuvavani Music Time. Today, we are featuring the legendary Eagles. Known for their timeless music and smooth harmonies, let's start with a classic track from the band. Here is Business As Usual.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: This is Radio Santhanam 90.4 FM. Stay tuned.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
3: ദി ജീവൻ സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: listening. Let literature light your world. And if there is an author close to your heart or someone you have always wanted to know more about, just let me know. I'd be happy to bring them to you in this program. You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off from Literary World. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Your favorite programs and music on your favorite radio. Radio Santhanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റീത്ത ജോർജ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കഥയുടെ പേര് കേൾക്കണ്ടേ? സൂത്രങ്ങൾ അധികമായാൽ എന്ന കഥയാണ് ഇന്നത്തേത്. ശ്രദ്ധിച്ചോളൂ. മൃഗലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സൂത്രശാലിയാണ് ഞാൻ. സ്വയം പുകഴ്ത്തുന്ന സ്വഭാവക്കാരനായ കുറുക്കൻ പൂച്ചയോട് ഇങ്ങനെ പറഞ്ഞു, ഒരു സഞ്ചി നിറയെ സൂത്രങ്ങളുണ്ട് എന്റെ വശം. ശത്രുക്കളായ നായ്ക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മാത്രം 100 സൂത്രങ്ങൾ കാണും. ആഹാ, അത്ഭുതം തന്നെയല്ലോ. പൂച്ചയുടെ കണ്ണുകൾ വിടർന്നു തിളങ്ങി. ഓ, എനിക്കാണെങ്കിൽ ഒറ്റ സൂത്രമേ അറിയൂ. സാധാരണ നിലയിലുള്ള മിക്ക ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് അത് ഉപകരിച്ചിട്ടുമുണ്ട്. എങ്കിലും താങ്കളിൽ നിന്ന് ഏതാനും സൂത്രങ്ങൾ പഠിച്ചാൽ കൊള്ളാമെന്ന് ഇപ്പോൾ തോന്നുന്നു. ശരി, എനിക്ക് വേറെ ജോലി തിരക്കൊന്നുമില്ലാത്തപ്പോൾ ഏറ്റവും എളുപ്പമുള്ള 1-2 വിദ്യകൾ പഠിപ്പിച്ചു തരാൻ നോക്കാം. കുറുക്കൻ ഇത്രയും പറഞ്ഞു തീരും മുമ്പ് അകലെ നിന്ന് നായാട്ടു നായ്ക്കളുടെ കുര കേൾക്കാറായി. അവ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. പൂച്ച അടുത്തുള്ള മരത്തിൽ ഒരു മിണ്ണൽ പിണർ പോലെ ചാടിക്കയറി കഴിഞ്ഞു. പിന്നെ താഴെയുള്ള കുറുക്കനോട് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂത്രം. ഇതൊന്ന് മാത്രമേ എനിക്കറിയാൻ കഴിയൂ. ഇനി താങ്കൾ ഏത് സൂത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ട്. തന്റെ അനേകം സൂത്രങ്ങളിൽ ഏതാണ് ഇവിടെ ഉപയോഗിക്കുക? കുറുക്കൻ ഓരോന്നായി ആലോചിച്ച ശേഷം പറയും, ചേ, ഇതല്ല, മറ്റൊരു നല്ല സൂത്രമുണ്ടല്ലോ, അതായാലോ. ഇതിനിടയിൽ നായാട്ടു നായ്ക്കളുടെ ശബ്ദം അടുത്തെത്തിയെന്ന് കുറുക്കന് തോന്നി. ഇനി ഓടിപ്പോവുക തന്നെ നല്ല സൂത്രം എന്ന് തീരുമാനിച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചത്? വൈകിപ്പോയി. നായ്ക്കൾ കുറുക്കന്റെ മേൽ ചാടി വീണു. അതോടെ കുറുക്കന്റെയും 100 സൂത്രങ്ങളുടെയും കഥ അവസാനിച്ചു. കൂട്ടുകാരെ, സംശയാസ്പദമായ 100 സൂത്രങ്ങളെക്കാൾ തികച്ചും ഫലപ്രദമായ 1 സൂത്രം അറിഞ്ഞിരിക്കുകയാണ് നല്ലത് എന്ന ഗുണപാഠമല്ലേ നമ്മളെ ഈ കഥ പഠിപ്പിക്കുന്നത്? ഈ കഥ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് റീത്ത ജോർജ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്? എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമ നിസ്വരം കേൾക്കുന്നു. ഭീമ നിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ്, ശരി. എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും

0: അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല. ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക. കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. ഇപ്പൊ യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: Stay tuned to Radio Santhulam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust Kollam.
0: സമാനമായ അടിയന്തര സാഹചര്യങ്ങൾ രാജ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭരണാധികാരികൾ മന്ത്രിമാരുടെയും മറ്റ് ഉപദേശകരുടെയും ഒക്കെ ഉന്നതതല യോഗങ്ങൾ അടിയന്തരമായി വിളിച്ച് ചർച്ച ചെയ്യാറ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്കായും മറ്റും പലതരത്തിലുള്ള യോഗങ്ങൾ ഒക്കെ നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ എങ്ങനെയാണ് ഒരു യോഗ നടപടികൾ കൂടിയാലോചനകളൊക്കെ നടത്തേണ്ടതെന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് രാവണൻ നടത്തുന്ന ഈ കൂടിയാലോചനകൾ. ആ യോഗത്തിൽ ആമുഖമായി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നു, തുടർന്ന് വിഷയാവതരണം നടത്തുന്നു. ആമുഖമായി അദ്ദേഹം പറയുന്നത് ഹനുമാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ്. ഹനുമാന്റെ ക്രൂര കൃത്യങ്ങൾ ഒന്നൊന്നായി അവരെ യോഗത്തിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് രാവണൻ. അതിക്രമിച്ച് ലങ്കയിൽ കടന്നത്, അശോകവനത്തിൽ കടന്നു കയറി സീതയെ കണ്ടത്, ആ ഉദ്യാനം നശിപ്പിച്ചത്, രാക്ഷസന്മാരെ കൊന്നൊടുക്കിയത്, തന്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അക്ഷകുമാരനെ നിർദയം വധിച്ചത്, ലങ്കയെ ചുട്ടുകരിച്ചത്, ദഹിപ്പിച്ചത്, അങ്ങനെ അതിനുശേഷം മടങ്ങിപ്പോയത്, കടൽ കടന്ന് മടങ്ങിപ്പോയത്, ഇങ്ങനെയെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ. ഞാൻ അത്ര നല്ല മനസ്സോട് കൂടിയിട്ടല്ല ഇത് പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും നാണമാകുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, രാമനും ലക്ഷ്മണനും വാനര സൈന്യവും നമ്മുടെ ഈ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ വരെ എത്തിക്കഴിഞ്ഞു. കർത്തവ്യം എന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഈ വിപത്തിനെ നേരിടേണ്ടത്? നല്ലപോലെ ആലോചിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുക. ശ്രദ്ധിക്കുക, ആദ്യം ആമുഖം, തുടർന്ന് വിഷയാവതരണം. അതിനുശേഷം അദ്ദേഹം കടക്കുന്ന, ഇനി അദ്ദേഹം പ്രശംസയിലേക്കാണ് കടക്കുന്നത്. രാവണൻ തന്റെ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നവരെ പ്രശംസ കൊണ്ട് മൂടുകയാണ് രാവണൻ. നിങ്ങൾ എന്റെ മന്ത്രിമാർ അതിസമർത്ഥരാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇതേവരെ യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. വാസ്തവം അതല്ല എന്ന് രാമായണത്തിലൂടെ ഇത്രയും ദിവസം കടന്നുപോയ നമുക്കറിയാം. ആര് പറയുന്നതും കേൾക്കാത്ത സ്വഭാവമാണ് രാവണന്റേത്. ആപത്ത് സംഭവിച്ചതെല്ലാം രാവണനെ മാത്രം കാരണമാണ്, രാവണന്റെ മാത്രം പ്രവൃത്തികൾ കാരണമാണെന്ന് വിലപിച്ചുകൊണ്ട് പ്രജകൾ പറയുന്നത് ലങ്കാദഹന സമയത്തൊക്കെ നാം കേട്ടതാണ്. ഇപ്പൊ മന്ത്രിമാരുടെ ഒരു ഈഗോ ഒന്ന് ഉയർത്തി നിർത്താനേ രാവണൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം പ്രശംസ തുടരുകയാണ്. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. ഒരു മനുഷ്യന് കണ്ണുകളേക്കാൾ കൂടുതൽ വില പിടിച്ചതായി മറ്റെന്താണുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ കണ്ണുകൾക്ക് സമമാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും ഇളകാത്തതാണ്, ഇളക്കം തട്ടാത്തതാണ്, അചഞ്ചലമാണ്. എന്തൊക്കെ ആയാലും രാവണൻ ഒരു പണ്ഡിതനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന്റെ അറിവുകളെ പോസിറ്റീവായി

0: സകാരാത്മകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ, നിഷേധാത്മകമായി ഉപയോഗിക്കാതിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആരും ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ആഗ്രഹിച്ചു പോകും. അതിനുശേഷം രാവണൻ പറയുന്നത് മൂന്ന് തരം വിചാരങ്ങളെ കുറിച്ചാണ്. ഒന്ന് ഉത്തമ വിചാരം, രണ്ട് മധ്യമ വിചാരം, മൂന്ന് അധമ വിചാരം. അപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളെ കുറിച്ചും രാവണൻ തന്റെ സഭയിലുള്ള മന്ത്രിമാരോട് പറയുന്നു. ഒന്ന് സാധ്യം, രണ്ട് അസാധ്യം, മൂന്ന് ദുസ്സാധ്യം. എന്താണ് ഉത്തമമായ വിചാരം? ആദ്യത്തെ രാവണൻ പറയുന്ന ആദ്യത്തെ വിചാരമാണ് ഉത്തമമായ വിചാരം. എന്താണത്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും കടന്നുപോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ ലക്ഷണം, കേൾക്കുന്നവർക്കെല്ലാം ഇത് കൊള്ളാമല്ലോ, ഇത് വളരെ നിർദോഷകരമാണല്ലോ എന്ന് തോന്നും. രണ്ടാമത്തെ ലക്ഷണം, തമ്മിൽ തമ്മിൽ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇതാണ് ശരി, ഇങ്ങനെ തന്നെ ചെയ്യാം എന്ന് എല്ലാവർക്കും ഒരേപോലെ തോന്നും. ഇതാണ് ഉത്തമ വിചാരം. അപ്പോൾ രണ്ടാമത്തെ മധ്യമ വിചാരം എന്താണ്? അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒന്ന്, ഓരോരുത്തരും അവരവരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അങ്ങ് പറയും. അതിനുശേഷം പരസ്പരം ഓരോരുത്തരും പറഞ്ഞതിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടും. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം ഈ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, കുറവുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഒരേ ഒരു ഏക അഭിപ്രായത്തിൽ എത്തിച്ചേരും. ഒരു യുനാനിമസ് ഒപ്പീനിയനിൽ എടുത്തിട്ട് ഒരു യുനാനിമസ് ഡിസിഷനിൽ എത്തിച്ചേരും. അതാണ് മധ്യമ വിചാരം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് കൗതുകം തോന്നും. എന്താണ് അധമ വിചാരം? അധമ വിചാരത്തിന്റെ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, അഹങ്കാരമാണ് ഇതിന്റെ മുഖമുദ്ര തന്നെ. ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഓരോരുത്തരും വാശി പിടിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ ദുസ്തർക്കങ്ങൾ മുന്നോട്ട് വെച്ച് ഒന്നും നടക്കാതെയാക്കും, കാലതാമസം വരുത്തും, അവസാനം ഒരു തീരുമാനം എടുക്കാതെ എങ്ങും ചെന്നെത്താതെ അടിച്ച് പിരിയും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, ആ അവസ്ഥയിൽ എത്തിച്ചേരും. ഈ മൂന്ന് രീതിയിൽ ഏതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് രാവണൻ ആ ബോൾ അവരുടെ മന്ത്രിമാരുടെ കോർട്ടിലേക്ക് ആ ഇതോടുകൂടി, വളരെ ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇട്ടു കൊടുക്കുകയാണ്. ഇപ്പൊ മൂന്ന് തരം അഭിപ്രായ ഗതികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? സാധ്യം, സാധ്യമെന്ന പോസിബിൾ, അത് നടക്കുന്നതാണ്. അസാധ്യം, ഇമ്പോസിബിൾ, അത് നടക്കാനേ സാധ്യതയില്ല. ദുസ്സാധ്യം, നമ്മൾ സാധാരണ കേൾക്കാത്തൊരു വാക്കാണ്, അതിന്റെ അർത്ഥം പോസിബിൾ ബട്ട് ഡിഫിക്കൽട്ട്, നടത്താം പക്ഷേ അത് പ്രയാസകരമാണ്. അത് രണ്ട് രീതിയിൽ നടത്തിയെടുക്കാം. ഒന്ന് കഠിനാധ്വാനം കൊണ്ട് നടക്കാത്ത ആ കാര്യം നടത്തിയെടുക്കാം, മറ്റൊന്ന് അല്പം വളഞ്ഞ വഴി സ്വീകരിച്ചായാലും അല്ലെങ്കിൽ ചില കുറുക്കു വഴികൾ സ്വീകരിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും അത് നടത്തിയെടുക്കാം. അതാണ് ദുസ്സാധ്യം. ഇതും രാവണൻ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ പറയൂ എന്താണ് നാം ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് രാവണൻ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായമായി അവരിൽ നിന്നറിഞ്ഞ് അത് നടപ്പാക്കാനാണ് രാവണൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ അഭിപ്രായം മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരണം എന്നാണ് ആ രാവണന്റെ ആ തന്ത്രത്തിന്റെ അർത്ഥം. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. ഇപ്പൊ ഒരു തീരുമാനവും അദ്ദേഹം അടിച്ചേൽപ്പിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, തോന്നാൻ ആഗ്രഹിക്കുന്നില്ലെന്നേ ഉള്ളൂ, ആ അഭിപ്രായം തന്നെ നടക്കണം. അപ്പൊ ഇതാണ് ലീഡർഷിപ്പിന്റെ വളരെ അടിസ്ഥാനപരമായ നിയമം. അപ്പൊ രാവണനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് രാവണൻ എന്ന് നമുക്കറിയാം. ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതിനകത്ത് അദ്ദേഹത്തെ ഒരു മാനേജ്മെന്റ് വിദഗ്ധനായി കൂടി നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയാണ്.
1: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: രാവണൻ ഒരു കാര്യവിചാര യോഗം തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ആമുഖമായി അവതരിപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ രാവണന്റെ മന്ത്രിമാർ ചില അമിത ആവേശമാണ് ഈ ഭാഗത്ത് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. അവർ ഇപ്രകാരം പറയുന്നു, നന്ന് നന്ന് എത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും വൈകിയെങ്കിലും നന്നായി. ചിലപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് വളരെ വൈകിയ ശേഷമാണ് അങ്ങ് ഇത്തരം ഒരു കൂടിയാലോചനയ്ക്ക് മുതിർന്നത് എന്നുള്ളത് ഇരിക്കട്ടെ, എങ്കിലും അത് നന്നായി, അല്പം വൈകിയായാലും അത് നന്നായി. ഇങ്ങനൊരു കാര്യവിചാരം ആവശ്യമായിരുന്നു, ഇങ്ങനൊരു ചർച്ച ആവശ്യമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും ഒരു കൂടിയാലോചനയും ഒക്കെ ഉണ്ടായല്ലോ എന്ന് ചെറിയ ഒരു കുത്തുവാക്ക് മന്ത്രിമാരവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതേ എത്രമാത്രം പ്രശംസിക്കാമോ അത്രമാത്രം പ്രശംസ കൊണ്ട് രാവണനെ

മൂടുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത്. അവരുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് അവിടെ ബഹിർസ്ഫുരണം, അതിന്റെ ബഹിർസ്ഫുരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരു ആകുലം എന്ത് ഭവിച്ചത് മാനസേ, മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ മഹാനാണ് അങ്ങ് രാവണ. ഇപ്പോൾ എന്താണ് ഈ മൂന്ന് ലോകങ്ങളെയും ജയിച്ച അങ്ങക്ക് എന്താണ് ഒരു ആകുലത, എന്താണ് ഒരു ദുഃഖം? മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വെറും ഒരു മനുഷ്യനാണ് ഈ രാമൻ എന്ന് പറയുന്നത്. അവന് എന്തിന് ഇങ്ങനെ അങ്ങ് ഭയക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത്ഭുതം തന്നെ, മൂന്ന് ലോകങ്ങളെയും ജയിച്ച രാവണൻ, ഒരു സാധാരണ മനുഷ്യനായ രാമന് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക മാത്രമല്ല, ബന്ധനസ്ഥനാക്കി ലങ്കയിൽ കൊണ്ടുവന്ന് പ്രശസ്തി നേടിയത് അങ്ങയുടെ മകൻ മേഘനാഥനല്ലേ, അങ്ങ് മറന്നുപോയോ? അതേപോലെ തന്നെ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം തന്നെ കൈക്കലാക്കി ഇവിടെ ഈ ലങ്കയിൽ കൊണ്ടുവന്നത് അങ്ങല്ലേ, രാവണനല്ലേ, അത് അങ്ങ് മറന്നുപോയോ? അങ്ങക്ക് മരണത്തെ ഭയമാണോ? അതെങ്ങനെ വരും? മരണത്തിന്റെ ദേവതയായ യമനെ, യമദേവനെ, കാലനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ് അങ്ങ്, അതൊക്കെ മറന്നുപോയോ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ എന്നാണ് ചോദിക്കുന്നത്. മാത്രമോ? കുറച്ചു മറ്റു ചില ഉദാഹരണങ്ങളും കൂടെ ഭൂതകാലത്തെ കാര്യങ്ങൾ അദ്ദേഹം രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹുങ്കാര മാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. സങ്കരം എന്ന് പറഞ്ഞ യുദ്ധം, യുദ്ധത്തിൽ ജയിച്ചതാണ് വരുണനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങ് ജയിച്ചതാണ്. അത് അങ്ങക്ക് വലിയ പ്രയാസമൊന്നും വേണ്ടി വന്നില്ല. ഹും എന്നൊരു ഹുങ്കാരം കൊണ്ട് തന്നെ വരുണൻ അടിപെട്ടു പോയി, കീഴ്പെട്ടു പോയി അങ്ങക്ക് മുമ്പിൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വരുണന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റു ഞാൻ പറഞ്ഞ കുബേരന്റെ അവസ്ഥ ഇതാണെങ്കിൽ, യമദേവന്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റല്ലർ, പറ്റല്ലർ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുക്കൾ. ആര് മറ്റുള്ളത് ചൊല്ലു നീ? ഇന്ദ്രനെയും കാലനെയും വരുണനെയും തോൽപ്പിച്ചത് മാത്രമേ ഞങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ, മറ്റുള്ളവരാരും പറയുന്നില്ല. ഇനി പറയും, ഇവരെക്കാളൊക്കെ ഏത് വലിയ ശത്രുവാണ്, ഇവരെക്കാളൊക്കെ വലിയ ഏത് ശത്രുവാണ് അങ്ങ് എതിരിടാൻ വരുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെറുമൊരു മനുഷ്യനായ രാമനെ പറ്റിയാണോ ഈ പറയുന്നത്? വേണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇത്രയും പറഞ്ഞത് കൂടാതെ മന്ത്രിമാർ പറയുകയാണ്, പിന്നെ മയന മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ? മയൻ എന്ന പേരുള്ള മഹാസുരൻ, അദ്ദേഹം അങ്ങേ പേടിച്ച്, അങ്ങേ ഭയന്ന്, അങ്ങ് ആരെ ആഗ്രഹിച്ചോ ആ കന്യകാരത്നത്തെ അങ്ങേക്ക് തന്നെ തന്നില്ലേ, നൽകിയില്ലേ? ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങേക്ക് കരം തന്നിട്ട്, നികുതി കൊടുത്തിട്ട് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഇവിടെ കഴിയുകയാണ്. എന്താണോ ആജ്ഞ, ആ ആജ്ഞ ശിരസാ വഹിക്കാനായിട്ട് വളരെ ഭീകരന്മാരായ രാക്ഷസന്മാർ പോലും അങ്ങയുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഈ ലങ്കയിൽ കഴിയുകയാണ്. പിന്നെയാണോ വെറും ഒരു മനുഷ്യൻ, ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, അങ്ങ് കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളാണ്, കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളല്ലേ രാവണൻ. അങ്ങനെ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയപ്പോഴല്ലേ സാക്ഷാൽ ശ്രീ പരമശിവൻ അങ്ങേക്ക് ചന്ദ്രഹാസത്തെ നൽകിയത്? അങ്ങ് മറന്നുപോയോ ഇതൊക്കെ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലം ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. അങ്ങയിവിടെ ഒരു മനുഷ്യനെ ഭയക്കുന്നു, പക്ഷെ അങ്ങേ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവർ, അങ്ങയുടെ ശക്തിയെപ്പറ്റി അറിയാവുന്നവർ, അത് നല്ലപോലെ അറിയാവുന്നവർ അങ്ങേ ഭയന്ന് ജീവിക്കുന്നു. അത് അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ച് ഭയന്ന് ജീവിക്കുന്നു. അപ്പോഴാണ് അങ്ങ് രാമൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ഭയക്കുന്നത്. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്ക് ഓർക്കിൽ നാണമാം, ഞങ്ങൾക്ക് നാണം തോന്നും. മാരുതി ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്, നാണം തോന്നുകയാണ്. സ്വയം വീരന്മാർ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമുക്ക് നാണം തോന്നും. പക്ഷേ ഏറ്റവും ലജ്ജാകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ ഒന്നുണ്ട്, അത് സംഭവിച്ചത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഉപേക്ഷ കൊണ്ടാണ്, നമ്മുടെ നെഗ്ലിജൻസ് ഇല്ലേ. അവൻ ഇത്രയൊക്കെ ചെയ്ത ശേഷം ഒരു കുഴപ്പമില്ലാതല്ലേ തിരിച്ചുപോയത്? അതാണ് ഞങ്ങൾക്ക് ഓർക്കും തോറും ലജ്ജ തോന്നുന്ന കാര്യം. ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലയോ? ഞങ്ങളാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവനീ ലങ്കയിൽ നിന്ന് ജീവനോടെ പോകുകയില്ലായിരുന്നു. അത് രാവണൻ ഇട്ടൊരു ചെറിയൊരു കുത്തുവാക്കാണ്. അന്ന് ഹനുമാൻ വന്നപ്പോൾ, മാരുതി വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂടിയാലോചനയും ചർച്ചയും ഒക്കെ ഉണ്ടായ അവലോകനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളെയൊക്കെ ഒന്ന് വിശ്വാസത്തിൽ എടുത്തിരുന്നെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കഴിവിനെ മാനിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ അത്ര എളുപ്പത്തിൽ ഈ മാരുതി ഹനുമാൻ ഇവിടെ വേണ്ട രീതിയിൽ ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ,

0: ഒരിക്കലും ഈ ഹനുമാൻ ലങ്കയിൽ നിന്നും ജീവനോടെ തിരിച്ചു പോയില്ലായിരുന്നു. ഞങ്ങൾ അറിയാതെ പോയി, ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ ചെറുതായിട്ട് അവരൊന്ന് വിഷമിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ എന്തായാലും ഇത്രയൊക്കെ കഴിഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു, നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണ് പ്രതിജ്ഞ? ഞങ്ങളിൽ ആർക്ക്, ഞങ്ങൾ ഇത്രയധികം പേരുണ്ട്, ഞങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അങ്ങേക്ക് ചുമതല നൽകാം, ഉത്തരവാദിത്വം നൽകാം. ആർക്ക് തന്നാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം തയ്യാറാണ്. അങ്ങനെ ചെയ്താൽ ആക്രമിക്കാൻ വരുന്നത് മനുഷ്യനാകട്ടെ വാനരനാകട്ടെ ആരും ആയിക്കോട്ടെ, ഒറ്റ ഒരെണ്ണത്തിനെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കില്ല. ഇത് സത്യം സത്യം സത്യം, ഇങ്ങനെ സത്യം ചെയ്യുകയാണ് ഇതിനൊക്കെ. എന്നിട്ട് അവർ പറയുന്നു, ഇതിനൊക്കെ ഇത്ര നിസ്സാരമായ കാര്യം എന്ന് പറയില്ലേ, എത്ര നിസ്സാരമായ കാര്യത്തിലാണോ അങ്ങേക്ക്, മഹാനായ രാവണന്, രാക്ഷസ രാജാവായ അങ്ങേക്ക്, മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ അങ്ങേക്ക് ഇങ്ങനെ ഒരു കാര്യവിചാര യോഗം, ഒരു മീറ്റിംഗ്, ഒരു കൂടിയാലോചന നടത്തേണ്ടി വന്നത്, അങ്ങനെ നടത്തേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറഞ്ഞ് മന്ത്രിമാർ നിർത്തുന്നു.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
0: ഇവിടെ കുംഭകർണൻ, രാവണന്റെ സഹോദരനായ കുംഭകർണൻ രംഗപ്രവേശം ചെയ്യുകയാണ്. നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുണ്ട് കുംഭകർണനെ കുറിച്ച്. പക്ഷെ ഈ എപ്പിസോഡ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, നാം ആരും കരുതിയ ആളല്ല കുംഭകർണൻ. നമുക്കത് വഴിയേ മനസ്സിലാകും. അതേ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരികയാണ്. ഇതേവരെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഉറക്കത്തിലായിരുന്ന അദ്ദേഹം അറിഞ്ഞിരുന്നതേയില്ല. ഇപ്പോൾ നടക്കുന്ന എന്താണ്, ഇങ്ങനൊരു കാര്യ വിചാരണ കാര്യാലോചന യോഗം നടക്കുകയാണ്, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഇതേക്കുറിച്ചില്ല. നിദ്രയും കൈവിട്ട് കുംഭകർണൻ, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജ്യേഷ്ഠനെ തൊഴുത് നമസ്കരിച്ചു. ജ്യേഷ്ഠനോ ഗാഢഗാഢം പുണർന്നു, കെട്ടിപ്പിടിച്ചു, ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഊഢമോദം, ഊഢമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷത്തോടെ. നിജപീഠം അതിന്മേൽ ഇരുത്തി ദശാസ്യനും, ദശാസ്യൻ രാവണൻ നിജപീഠം, ഒരു പ്രത്യേക പീഠത്തിൽ തന്നെ ആസനത്തിൽ തന്നെ കുംഭകർണനെ ഇരുത്തി ആദരിച്ചു അങ്ങേറ്റത്തെ സ്നേഹ വാത്സല്യങ്ങളോടുകൂടി. അങ്ങനെ ഇരുത്തിയ ശേഷം എന്താണ് പറയുന്നത്? വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ പറഞ്ഞു. അവരജൻ എന്ന് പറഞ്ഞാൽ അനുജൻ, അനുജനായ കുംഭകർണനോട് വൃത്താന്തമെല്ലാം, വാർത്തയെല്ലാം, വിശേഷമെല്ലാം ചിത്താനുരാഗേണ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വം, അങ്ങേറ്റ സ്നേഹം വഴിഞ്ഞൊഴുകിക്കൊണ്ട് കുംഭകർണനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഉടനെ കുംഭകർണനിൽ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്ന ഭയമാണ്, പേടിയാണ്. രാമന്റെ കയ്യാൽ വധിക്കപ്പെട്ടാൽ ദേവത്വം, മോക്ഷം ലഭിക്കുമെന്ന് കുംഭകർണൻ അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിച്ച് ഭൂമിയിൽ വാഴുക എന്നതിൽ മമ ദേവത്വമാശ് കിട്ടുന്നതും നല്ലതും. ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദേവത്വം ലഭിക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന് തൊളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? രാമന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട് ദേവത്വം, മോക്ഷം ലഭിക്കുന്നത് തന്നെ, ദേവന്മാരോട് തുല്യമായ പദവി ലഭിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് തന്നെയാണ് അഭികാമ്യം എന്നാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് റിയാക്ഷൻ, ആദ്യത്തെ പ്രതികരണം. എന്നിട്ട് അദ്ദേഹം രാവണനോട് പറയുന്നു, ജ്യേഷ്ഠനോട് പറയുന്നു, ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്ക് തന്നെ ധരിക്ക നീ. ഇപ്പൊ താങ്കൾ ജ്യേഷ്ഠൻ ഇതുവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ജീവഹാനിക്ക്, മരണത്തിന് ധാരാളമാണ്. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴുവാൻ അയക്കില്ല എന്നുമേ. ഒരു കാര്യം ഉറപ്പാണ്, രാമൻ അങ്ങേ കണ്ടുമുട്ടുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ രാമനും അങ്ങയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു എന്ന് വിചാരിക്കുക, അതിന്റെ അർത്ഥം രാമൻ അങ്ങയെ വധിക്കും, തട്ടിക്കളയും എന്ന് തന്നെയാണ്. പിന്നെ ജീവിച്ചിരിക്കാം സുഖമായിട്ട് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. അങ്ങ് എന്ന് വരെ ജീവിച്ചിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ മറുപടി ഒരു ചോദ്യം വരുന്നു, അങ്ങ് രാവണൻ എന്ന് വരെ ജീവിച്ചിരിക്കും എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ മറുപടി ഇതാണ്, രാമൻ അങ്ങയെ കാണുന്നത് വരെ, കണ്ടു കഴിഞ്ഞാൽ വധിക്കും, ഉറപ്പാണ്, സംശയം വേണ്ട. അതുകൊണ്ട് ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. ഇനി അതല്ല, ജീവിച്ചിരിക്കാനാണോ ആഗ്രഹം? കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം, ഇതേപോലെ സുഖമായി സന്തോഷമായി അധികാരത്തോടും പദവിയോടുകൂടി ആ ഭരണത്തിന്റെ ശീതളച്ഛായയും സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, രാമനോട് യുദ്ധം ചെയ്യാൻ പോവുക, രാമനോട് എതിരിടുക എന്നല്ല അതിനുള്ള മാർഗം. സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി, എന്നും ഭഗവാനായ ശ്രീരാമനെ സേവിക്കുക, ഭജിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം രാവണൊരു കാര്യം അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എങ്കിൽ അനുജനായിട്ടുള്ള കുംഭകർണൻ രാവണന് ആ ഒരു സത്യം പറഞ്ഞു കൊടുക്കുന്നു. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം നാരായണൻ പരൻ, നാരായണനാണ്, സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, അദ്ദേഹം മനുഷ്യനല്ല. സീതയോ, സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അവതരിച്ചിരിക്കുന്ന എന്തിനാണ് എന്നുകൂടി രാവണൻ അറിഞ്ഞുകൂടെങ്കിൽ കുംഭകർണൻ പറഞ്ഞു കൊടുക്കും. എന്താ പറയുന്നത്? ജാതയായാൽ തവ നാശം വരുത്തുവാൻ, നിന്റെ നാശം ഉറപ്പുവരുത്താനായിട്ടാണ് ലക്ഷ്മി ഭഗവതി സീതയായിട്ട് ജാതയായാൾ ജനിച്ചിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. സീത ജനിച്ചിരിക്കുന്നത് തന്നെ, അവതരിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? അങ്ങയുടെ നാശത്തിനായിട്ടാണ്. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങളും കൂടി എന്നിട്ട് കുംഭകർണൻ പറയും. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ചില മൃഗങ്ങളുണ്ട് വനത്തിലൊക്കെ, ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കും, ആ ശബ്ദങ്ങൾ കേൾക്കുന്ന ദിശയിലേക്ക് ഓടിച്ചെല്ലും, അപകടം സംഭവിക്കും, മരിക്കും. അതിനോട് കൂടി ആ ഒരു മൃഗങ്ങളുടെ ലക്ഷണത്തോട് കൂടിയിട്ടുള്ള സ്വഭാവത്തോടെയാണ് രാവണന്റെ സ്വഭാവത്തിന് ഇപ്പോഴത്തെ രീതികളെ കുംഭകർണൻ ഉപമിക്കുന്നത്. ചില ശബ്ദങ്ങൾ കേൾക്കും, വളരെ ആകർഷകമായിട്ട് തോന്നും, ഓടി അതിൻ്റെ അടുത്തേക്ക് ചെല്ലും, തീർച്ചയായിട്ടും അപകടം സംഭവിക്കും, മരിക്കും. മറ്റൊരു ഉദാഹരണം കുംഭകർണൻ പറയുന്നു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ ബളിശം വിഴുങ്ങി മരിക്കുന്നു. മീനങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് മത്സ്യങ്ങൾ. ചില മത്സ്യങ്ങളുണ്ട്, അവർ ചില തിളക്കം, ചില വെളിച്ചമൊക്കെ കാണും. ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഈ മത്സ്യങ്ങൾ പാഞ്ഞെടുക്കും. അവിടെ ബളിശം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ചൂണ്ട. അവിടെ ചൂണ്ട ഉണ്ടാകും, അതിൽ കുടുങ്ങി മരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ഉദാഹരണം എന്താണ്? മൃഗങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കുന്നിടത്തേക്ക് ഓടിച്ചെല്ലും, അവിടെ അപകടം ഉണ്ടാകും, അവിടെ മരിക്കും. ചില മത്സ്യങ്ങളുണ്ട്, അവർ ചില വെളിച്ചം, ചില പ്രകാശമൊക്കെ കാണും, അങ്ങോട്ട് ഓടിച്ചെല്ലും, അവിടെ ഒരു ചൂണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, ചൂണ്ട ഇട്ടുകൊണ്ട് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും, അതിൽ കൊത്തും, മരിക്കും. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ, പിന്നെ മൂന്നാമത്തെ ഉദാഹരണം ശലഭങ്ങൾ. ആദ്യം മൃഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, രണ്ടാമത് മത്സ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, മൂന്നാമത് ശലഭങ്ങളുടെ ഉദാഹരണം പറയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നത് ഇവണ്ണം. നമുക്കറിയാമല്ലോ, ഇതേപോലെയാണ് ചില ശലഭങ്ങൾ, അവർ ചില വെളിച്ചം കാണും, പ്രകാശം കാണും, തിളക്കമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പറന്നു ചെല്ലും. വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ടാൽ അങ്ങനത്തെ ഈ ശലഭങ്ങൾ പറന്നെടുക്കും, ആ അല്ലെങ്കിൽ ഒരു അഗ്നി എവിടെയുണ്ടോ അവിടേക്ക് പറന്നെടുക്കും. ആ വെളിച്ചമാണ് അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. പക്ഷേ ആ അഗ്നിയിൽ തന്നെ വീണ് മരിക്കാനായിട്ടാണ് ആ ശലഭങ്ങളുടെ വിധി. അപ്പൊ മൃഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, മത്സ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, ശലഭങ്ങളുടെ ഉദാഹരണം പറഞ്ഞു, അവരുടെയൊക്കെ വിധി, അവരെ കാത്തു നിൽക്കുന്ന ആ വിധിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ രാവണനെ ബോധവൽക്കരിക്കാനായിട്ട്, രാവണനെ അറിവുണ്ടാക്കി കൊടുക്കാനായിട്ട് അനുജനായ കുംഭകർണൻ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. അല്ലെങ്കിൽ മൃഗങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പാഞ്ഞെടുക്കുന്നത് പോലെ, മത്സ്യങ്ങൾ ചില പ്രകാശം കേൾക്കുന്നിടത്തേക്ക് പോകുന്ന പോലെ, ശലഭങ്ങൾ അഗ്നിയെ കണ്ട് അവിടേക്ക് അടുത്ത് പോകുന്ന പോലെ, അവർക്കെല്ലാവർക്കും അപകടം, അവിടെ പതിയിരിക്കുന്ന അപകടത്തിന്റെ ആ കെണിയിൽ അകപ്പെട്ട് അവർ മരിക്കുന്നത് പോലെ, ജീവഹാനി അവർക്ക് സംഭവിക്കുന്ന പോലെ, അങ്ങയെയും മരണം കാത്തിരിക്കുകയാണ്. അങ്ങ് മോഹിച്ചിരിക്കുന്നത് ജാനകിയെ കണ്ടാണ്, സീതയെ കണ്ടാണ്. ജാനകിയെ കണ്ട് മോഹിക്കുക കാരണം, സീതയെ കണ്ട് അങ്ങ് മോഹിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം ഇതാണ്, പ്രാണവിനാശം ഭവാനും അകപ്പെടും. അങ്ങയുടെ പ്രാണനാശം, ജീവഹാനി, മരണം ഇതോടൊപ്പം ഉണ്ടാകാൻ പോവുകയാണെന്ന് കുംഭകർണൻ മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല, തുടർന്ന് അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീഡ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: സ്വാഗതം തൂവാനം 62-ാം ദളത്തിലേക്ക്. മുൻതളത്തിൽ ക്രൂരമായ പീഡനങ്ങൾ നടന്ന തടവറയിലേക്ക് ഭവാനി വരുന്നതായി ഫട്കേക്ക് തോന്നുന്നു. അവളുടെ സഹായത്താൽ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അന്ന് രാത്രി ഫട്കെ ജയിൽ ചാടി. മരുഭൂമിയിലേക്ക് അദ്ദേഹം രക്ഷപ്പെടുന്നു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 23-ാം ഭാഗം.

ഓളം സ്വർണ്ണ മണൽ തരികൾ മാത്രം. കാറ്റ് മണൽപ്പരപ്പിൽ കവിതകൾ എഴുതിക്കൊണ്ടേയിരുന്നു. കണ്ണുമറയ്ക്കുന്ന പൊടിക്കാറ്റ്, അതടങ്ങുമ്പോൾ തെളിയുന്ന പുരാതന കവിതയിലെ മണൽ വരികൾ. മണൽക്കൂനയിൽ ചാരിയിരുന്ന് ഫുഡ് കേക്ക് ഇതച്ചു. പലായനത്തിൻ്റെ ഒരു പകലും രാത്രിയും കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ശരീരം മുറിവിലേക്കും വേദനയിലേക്കും മടങ്ങിയെത്തി. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ ഇത്രയും നേരം ശരീരം അതൊക്കെ മറന്നുപോയിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. ഭൂമിയുടെ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി ഭൂമിയുടെ മറവിയാണ്. വാർദ്ധക്യത്തിലെത്തുന്ന മറവി. ഓർമ്മകളുടെ കുറ്റിച്ചെടികൾ പോലും മെല്ലെ മെല്ലെ മാഞ്ഞ് ഭൂമി അഗാധമായ മറവിയിലേക്ക് പ്രവേശിക്കുന്നു. ഒറ്റവരെ പോലും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ഫട്കയിരുന്നിടത്ത് ഒരൊറ്റ മരം കിളിർപ്പിച്ചേനെ. കഴിഞ്ഞ രാത്രി ഫട്കെ ഒരു കള്ളിമുള്ളിൻ്റെ മടിയിലാണ് ഇത്തിരി നേരം ഉറങ്ങിയത്. മരുഭൂമിയിൽ അപ്രതീക്ഷിതമായി കണ്ട ആ അമ്മ മുള്ളെല്ലാം ഉള്ളിലേക്ക് വലിച്ച് ഉറക്കത്തിൻ്റെ തൊട്ടിൽ കൊടുത്തു. ഉറക്കം കണ്ണിൽ പിടിച്ചപ്പോൾ മണ്ണിൽ തുരങ്കം തീർത്ത് നുഴഞ്ഞെത്തിയ ഒരു വിഷപ്പാമ്പ്

കിടപ്പറയ്ക്കരികിൽ ഒന്നു നിന്നു. തൻ്റെ ശയാഗ്രഹം കയ്യേറിയ പഥികൻ്റെ നേരെ ആ പാമ്പിനൊരു പരിഭവമുണ്ടായില്ല. നിലാവിൽ മറ്റൊരു തണുപ്പ് തേടി അതിഴഞ്ഞുപോയി. അപ്പോൾ ദൈവം മരുഭൂമിയിൽ മഴ പെയ്യിച്ചു. അത് മതിയായിരുന്നു ആ പരോപകാരിയായ പാമ്പിന്. ഇപ്പോൾ അതുമില്ല, മറവി പരന്നു കിടക്കുന്നു. ചുട്ടുപഴുത്ത സൂര്യൻ ശരീരം കുടിച്ചു തീർത്തിരിക്കുന്നു. പക്ഷേ മണ്ണിൽ കുഴഞ്ഞു വീണു. ആകാശത്തിൻ്റെ മേൽമൂടിയുള്ള ഒരു ശവപ്പെട്ടിയിലാണ് മണ്ണിൻ്റെ അടിപ്പലകയ്ക്ക് താഴെ പലായനം ചെയ്ത ചിലരുടെ തലയോടുകളുണ്ട്. അതിൻ്റെ അറിവിൽ കഴുകുകൾ മാത്രം വട്ടം ചുറ്റിപ്പറന്നുകൊണ്ടേയിരുന്നു. ബോധം മറയുകയാണ്. ഫട്കിയുടെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോയി.

0: ഒരു മണൽക്കൂനയ്ക്കുമപ്പുറം ദൂരെ പൊട്ടുപോലെ അവനെ തിരക്കിയിറങ്ങിയവരുടെ ഒട്ടകക്കൂട്ടത്തെ അപ്പോൾ കണ്ടു തുടങ്ങി. എട്ട് പൊട്ടുകൾ, അവ വലുതായി വലുതായി എട്ട് മലകളായി എഴുന്നു നിന്ന കാലുകളുമായി നടന്നെടുത്തു. നനവ് തട്ടിയപ്പോഴാണ് ഫട്കെ കണ്ണു തുറന്നത്. തീക്ഷ്ണമായ സൂര്യൻ, സൂര്യൻ മാത്രം മെല്ലെ മെല്ലെ അത് തെളിഞ്ഞു. കഴുത്തു നീട്ടി നിൽക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് താൻ. തുകൽ പാത്രത്തിൽ നിന്നാരോ ജലം കുടയുന്നു. ഫട്കയുടെ ചുണ്ടുകൾ അനങ്ങി. കാട്ടറബിയുടെ കയ്യിലെ തുകൽപാത്രം ഒരുവൻ പിടിച്ച് മണ്ണിലെറിഞ്ഞു കളഞ്ഞു. ഒഴുകിപ്പോയ വെള്ളം അടയാളം പോലുമില്ലാതെയായി.
1: കെട്ടവന്റെ കൈ,
0: ഓഫീസർ ആജ്ഞാപിച്ചു. രണ്ടുപേർ ചാടിയിറങ്ങി. ഫട്കയെ മറിച്ചിട്ട് കൈകൾ പുറകിലാക്കി ബന്ധിച്ചു. ഒട്ടകത്തിൻ്റെ തുകൽ ചട്ടയുമായി ഫട്കയുടെ കൂട്ടിക്കെട്ടിയ കാലുകൾ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഒട്ടക സംഘം നീങ്ങാൻ തുടങ്ങി. ഫട്കയെ മണലിൽ ഉരച്ച് അവർ വലിച്ചിഴച്ചു. ശേഷിച്ച ജീവൻ മുഴുവനും എടുത്ത് ഫട്കെ ആ മണലിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു,
2: മാ തുജേ സലാം.
0: ഫട്കെ ശരിക്കും അനാഥനായിരുന്നു. അവന് തണലേകാൻ ഒരു മേഘവും വന്നില്ല. ചുട്ടുപഴുത്ത മണൽ അവനെ പൊള്ളിച്ചപ്പോൾ തലോടാൻ ഒരു കാറ്റും വന്നില്ല. ആയിരം കാതം അകലെയുള്ള ഇന്ത്യൻ സ്വപ്നങ്ങളിൽ നിന്ന് അവനെ എന്നേക്കുമായി അവർ വലിച്ചിഴച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് പുലർച്ച യമനിലെ ജയിലിലേക്ക് വെളിച്ചം വന്നു തുടങ്ങിയിരുന്നില്ല. ഉറങ്ങാതിരുന്ന രുസ്തം ആ കാഴ്ച കണ്ടു. ജയിലിലെ ഇടനാഴിയിലൂടെ രണ്ടുപേർ വെള്ള പുതപ്പിച്ച ഒരു മരപ്പലക വഹിച്ചുകൊണ്ട് അകന്നകന്നു പോകുന്നു. അനാഥമായ ഒരു ശവയാത്ര. രുസ്തം അടികളിൽ മുഖമുമർത്തി ഹൃദയം പൊട്ടിത്തേകി. ആ ദൃശ്യം ഒടുങ്ങി ചുറ്റും ശൂന്യത പരന്നിട്ടും അവിടെ നിന്നവൻ അനങ്ങിയതേയില്ല. അവനിപ്പോഴും

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

சுவாசத்தறியின் சாரத்திரே.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ഈ ചെറുകുടലിനെയും വൻകുടലിനെയും സാധാരണയായി ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
3: അതിൽ ആദ്യം നമുക്ക് പറയാവുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും,
2: ഐ ബി എസ്.
3: അത് ആമാശയത്തെയും വൻകുടലിനെയും ബാധിക്കുന്ന, വൻകുടലിനെയും ചെറുകുടലിനെയും ബാധിക്കുന്ന ഒരു ദഹന പ്രശ്നമാണ് IBS. പ്രധാനമായിട്ടും ഗട്ട് ബ്രെയിൻ ആക്സസ് ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് മെയിൻ ആയിട്ടും IBS കാരണം. അത് കാരണം ഫംഗ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒരു സ്ട്രക്ചറൽ ഡിസ്റ്റർബൻസ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഫംഗ്ഷണൽ ഡിസ്റ്റർബൻസ് മാത്രമുള്ളതുകൊണ്ട് പല ഇൻവെസ്റ്റിഗേഷനിലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഈ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത വയറുവേദന, പെരിസ്റ്റാൾസിസ് കുറഞ്ഞു വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അതൊരു ഒരു രീതിയിലുള്ള IBS. ചിലപ്പം കൂടും, അപ്പം ഡയറിയയും മ്യൂക്കസ് ഇൻസ്റ്റൂളും കാണും. ഇത് രണ്ടും അല്ലാതെ ചിലപ്പം ഇത് രണ്ടും കൂടെ മാറി മാറി വരും. ഇതാണ് സാധാരണയായി കാണുന്ന IBS സിംറ്റങ്ങൾ. ഇത് കൂടാതെ ഇത് വൻകുടലിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് ഒരു ഗ്യാസ് ബ്ലോട്ടിംഗ് ഫീലിംഗ് കാണും. പിന്നെ ഈ ഗട്ട് മൈക്രോബയോമ, അല്ലെങ്കിൽ ഈ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ഫ്ലോറ, വൻകുടലിന്റെ ഫ്ലോറ തെറ്റുന്നത് കൊണ്ട്, സിറട്ടോണിന്റെ മെക്കാനിസം തെറ്റുന്നത് കൊണ്ട് ഇവരിൽ മിക്കവരിലും ഡിപ്രഷൻ IBS കൂടെ ചേർന്ന് കാണാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, കാരണം ഇവർ അസുഖങ്ങളെക്കാട്ടിയും കൂടുതൽ മാനസികമായിട്ട് തളർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. മാനസിക സമ്മർദ്ദം കൊണ്ട് ഇതുണ്ടാവാം. പിന്നെ ഫുഡ് അലർജി ഉണ്ട്. ഈ ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ ഏത് ഫുഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഫുഡായിരിക്കും അലർജി. അത് നമ്മൾ തന്നെ തന്നെ കണ്ടുപിടിക്കണം. ചിലർക്ക് പാലായിരിക്കും, ചിലപ്പോൾ വെച്ചേറെ ചില പ്രോട്ടീൻ ആയിരിക്കും. ഈ ഫുഡ് അലർജി കൊണ്ടും IBS വരാം. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, അത് ആ വ്യക്തികൾ തന്നെ, ഡോക്ടറെ കാട്ടിയും ഒരു വ്യക്തിക്കായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്,
2: ഫുഡ് മാറ്റി
3: നിർത്തണം. പിന്നെ ഈ ബാക്ടീരിയൽ ഫ്ലോറ നമുക്ക് ഗുണമുള്ളതാണല്ലോ, വൈറലുള്ളത്. ചിലപ്പം ഈ ഫ്ലോറ മാറ്റിയിട്ട് ഈ ദോഷമായ ബാക്ടീരിയ ഇവിടെ കയറി വരും, അതും ഈ IBS കാരണമാവാറുണ്ട്.
2: ഡോക്ടർ, ഇതെങ്ങനെ മാനേജ് ചെയ്യും?
3: അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡയറ്ററി ചേഞ്ച്, ആദ്യമേ ഫുഡ് അലർജി എന്തിനുണ്ടോ അത് കംപ്ലീറ്റ് മാറ്റി നിർത്തുക,
2: അത് കണ്ടുപിടിച്ച്
3: മാറ്റുന്നത്. പിന്നെ മെഡിക്കൽ തെറാപ്പി ഉണ്ട്. കൂടാതെ ഏതൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്നൊരു ലിസ്റ്റ്, ഒരു ഡയറ്റ് പ്ലാൻ എപ്പോഴും സൂക്ഷിക്കണം, ഒരു ഡയറി തന്നെ സൂക്ഷിക്കണം. അലർജി ഉള്ളവര് നമുക്ക് അലർജി ഉണ്ടാവുന്ന അസുഖം ആ ഡയറിയിൽ എഴുതി വെക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്ത് കഴിക്കാം എന്ത് കഴിക്കണ്ടെന്ന്. പിന്നെ പ്രോബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ മൈക്രോ ഫ്ലോറ ഇല്ലേ, അതുപോലുള്ള അതിന് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബാക്ടീരിയകളുള്ള ലാക്ടോബാസിലസും ഈസ്റ്റ് ഒക്കെ ഇല്ലേ, അത് ഉള്ള ഫെർമെന്റഡ് ഫുഡ് നമുക്ക് കഴിക്കാം, അതാണ് പ്രോബയോട്ടിക്സ്. ഫെർമെന്റഡ് ഫുഡും യോഗേർട്ട്, തൈര് ഇതൊക്കെയാണ്, ഇത് നമുക്ക് നന്നായി കഴിക്കാം, അത് ഫ്ലോറെ സഹായിക്കും. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഒറിജിൻ ആണ്, ഇത് ഇതിന്റെ വളർച്ചയെ സഹായിക്കും. ഇപ്പം വെളുത്തുള്ളി, ഉള്ളി, നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ കഴിക്കുന്നൊക്കെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്സും ആണ്. നമ്മുടെ നോർമൽ ഫുഡ്, ഈ അല്ലാതെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഫുഡല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളെല്ലാം ഇത് അടങ്ങിയതാണ്. പ്രീബയോട്ടിക് നമ്മൾ ഓരോന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ ഇത് പ്രീബയോട്ടിക് ആണ്, ഇത് പ്രോബയോട്ടിക് ആണ് എന്നുള്ളത്. ഇവ കൂടാതെ പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ള ഭക്ഷണം അത് ഉൾപ്പെടുത്തണം. പിന്നെ ഫ്രൂട്ട്സ്, റെഗുലർ എക്സർസൈസ്, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്, കാരണം നമ്മുടെ മൂവ്മെന്റ് ഒക്കെ പെരിസ്റ്റാൾസിസ് ഒക്കെ കൂട്ടാനും. അതുപോലെ തന്നെ സൂര്യപ്രകാശം, സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ചെടികളെ നോക്കിയാൽ മതി. സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ചെടി പൂക്കില്ല, കായ്ക്കില്ല. അതുപോലെയാണ് മനുഷ്യന്റെ ശരീരം, അതിന് അത്യാവശ്യമാണ് സൂര്യപ്രകാശം. ഇപ്പോഴത്തെ UV റേഡിയേഷനുള്ള സൂര്യപ്രകാശമല്ല, ഇളം വെയില്, രാവിലത്തെ ഇളം വെയില്, ചൂടില്ലാത്ത വെയില് ശരീരത്തിന് കിട്ടിയിരിക്കണം. അപ്പൊ അതിന് പറ്റിയ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയോ ആ സമയത്ത് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയേറെ നല്ലതാണ്. ഹോമിയോ മെഡിസിൻസ് ഒരുപാട് തന്നെ IBS നല്ല ഗുണകരമായി ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ മെന്റൽ ഡിപ്രഷൻ ഉള്ള, അതിനും ഹോമിയോപതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. മെന്റൽ ഡിപ്രഷൻ ഉള്ളതിന് ഒരു അത്യാവശ്യം വേണമെങ്കിൽ ഒരു സൈക്കോതെറാപ്പിയും കൂടെ അതിന്റെ കൂടെ കൊടുക്കുക. അടുത്തതായി വരുന്നത് സീലിയാക് ഡിസീസ് ആണ്. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. ഇതിനകത്ത് ഗ്ലട്ടൻ ആയിട്ടുള്ള അലർജിയാണ് വരുന്നത്. ഗ്ലട്ടൻ ഫ്രീ ഡയറ്റാണ് ഇതിനുള്ള ഏക മാർഗം. അത്

0: നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഗ്ലട്ടൻ ഉള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഗോതമ്പ്, റൈ എന്നുള്ള ധാന്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതങ്ങ് ഒഴിവാക്കിയാൽ മതി നമുക്ക്. എന്റെ ചികിത്സ അത് മാത്രമേ ഉള്ളൂ. അടുത്തതായി വരുന്ന ഡൈവർട്ടിക്കുലമാണ്, മിക്കിൾസ് ഡൈവർട്ടിക്കുലം എന്ന് പറയും. സഞ്ചി പോലെ ഒരു കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ സാധനം ജനിച്ചു കഴിഞ്ഞ് മാറാതെ അവിടെ നിൽക്കുന്നതാണ്. ചില മിക്കവാറും ഇത് സിംറ്റം ഇല്ലാതെ പോകും. സിംറ്റം വരുവാണെങ്കിൽ വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ വരും. അതാണ് അടുത്ത കണ്ടീഷൻ. പിന്നെ വരുന്നത് കോൺസ് കൺട്രീഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ട്. നമ്മൾ മുമ്പേ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം ആണ്
1: ക്രോൺസ് ഡിസീസ്.
0: ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണ് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും. ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് വയറിൽ ഉടനീളം കാണുന്ന ഒരു ഡിസീസാണ്. അപ്പൊ ക്രോൺസ് ഡിസീസിനെ കുറിച്ച് പറയാം. ഇപ്പം അതിനകത്ത് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച മാത്രമല്ല അൾസറുകൾ ഉണ്ടാവും. അത് കൂടുതലായി കാണുന്നത് വൻകുടലിലും ചെറുകുടലിലുമാണ്. എന്നാൽ വയറിന്റെ ഈസോഫാജിയൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെയും വരാറുണ്ട്. അതേപോലെ തന്നെ പൈലോറിക് ജംഗ്ഷനിലും ഇത് വരാറുണ്ട്. ഈ സ്ഥലങ്ങളിലാണ് ക്രോൺസ് ഡിസീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ വയറുവേദന, സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിൽ നിറച്ച് മ്യൂക്കസും ബ്ലഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാൽന്യൂട്രീഷൻ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. കൂടാതെ തന്നെ സ്കിൻ കണ്ടീഷൻസ് ഒരുപാട് ഇതിന്റെ കൂടെ കയറി വരും. സ്കിൻ എന്ന് പറയുമ്പോൾ ഇച്ചി റാഷസ് മുതൽ, ഭയങ്കര ഇച്ചിങ് മുതൽ, അൾസേഴ്സ് മുതൽ, എരിത്തീമ നോഡോസും വരെ ഇതിന്റെ കൂടെ കയറി വരാറുണ്ട്. ചിലപ്പോൾ ജോയിന്റ് പെയിനും ജോയിന്റ്സിന് നീരും വരാറുണ്ട്. ഇതെല്ലാം കൂടെ കയറി വരാറുണ്ട്. ഇത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഏർലി സ്റ്റേജിൽ. ഇത് വരാൻ കാരണം കൂടുതലും ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് കാണുന്നത്. ഗട്ട് എക്കോസിസ്റ്റത്തിന്റെ മാറ്റവും വരാം, ആൾക്കഹോളിസവും എല്ലാം ഇതിനെ എൻഹാൻസ് ചെയ്യിക്കാം. പക്ഷെ ജനറ്റിക് ഫാക്ടറാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കോസ്.
1: ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്?
0: ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. കാരണം നോർമലി ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിനകത്തുള്ള വേരിയേഷൻ അനീമിക് ആയിരിക്കും. ഇത്രയും സ്ഥലത്ത് വ്രണങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റൂള് പോകുന്നുണ്ട്, ബ്ലഡ് പോകുന്നുണ്ട് സ്റ്റൂളിൽ. പിന്നെ സ്റ്റൂൾ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യും, അതിനകത്തുമുള്ള വ്യത്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബേരിയം എക്സ്റേ, അൾട്രാസൗണ്ടും എം ആർ ഐയും സി ടി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ പറ്റും. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ കോളൻ ക്യാൻസർ ആണ് ഉണ്ടാകുന്നത്. അതിന്റെ അതുപോലെ തന്നെ ഫിസ്റ്റുല ഉണ്ടാവും. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഏനസിന്റെ അടുത്തും ഫിസ്റ്റുല വരാം. ഈ അകത്ത വ്രണം കണക്ട് ചെയ്ത് വെളിയിലോട്ട് വരും. വയറിന്റെ ഭാഗത്തും ഫിസ്റ്റുല വരാം. ഏനൽ ഫിഷർ വരാം. ഏനൽ ഫിഷർ എന്ന് പറയുമ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടാവും ഏനസിന്റെ അടുത്ത്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്കും ഇത് പോകാറുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് രക്തത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോളനെയും ചെറുകുടലിനെയും ഒന്നും ബാധിക്കത്തില്ല. അതേസമയം തന്നെ വല്ല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അൾസേഴ്സ് ആണ് കാണുന്നത്. സിംറ്റം ഒക്കെ ഇതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത് സ്റ്റൂളിൽ. പെയിൻ, ക്ഷീണം, പിന്നെ അനീമിയ, അത് ബ്ലഡ് ലോസ് വരുന്നുണ്ട്. അനീമിയ അതൊക്കെ തന്നെയാണ്. ഡയറ്ററി മാനേജ്മെന്റും എല്ലാം ഇതിന്റെ പോലെ തന്നെയാണ്. ക്രോൺസ് ഡിസീസിന്റെ പോലെ തന്നെ ഡയറ്ററി മാനേജ്മെന്റും ചെയ്യാം. അതിന്റെയും കോംപ്ലിക്കേഷൻ വരുന്നത് ഫിഷർ ഇന്നേനസ്, ഫിസ്റ്റുല ഇന്നേനസ് ഒക്കെയാണ്. അതിന്റെയും കോംപ്ലിക്കേഷൻ വരാറുള്ളത്.
1: ഇതിന്റെ മാനേജ്മെന്റ്
0: ഡയറ്ററി മാനേജ്മെന്റ് ആണ്. പക്ഷെ ആദ്യമേ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് കൊടുക്കണം. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യമേ ഫെർമെന്റഡ് ഫുഡും ഭയങ്കര ഫൈബർ ഫുഡും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അൾസർ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ
1: റിഫൈൻഡ്
0: ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു
1: ആഹാരങ്ങൾ
0: ഈസിലി ഇടുക. അത് ക്രോണിക് അത് മാറി വരുന്നതനുസരിച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ മാറ്റി ഡയറ്ററി ഫൈബർ കൂട്ടണം. സോളബിൾ ഫൈബർ, സോളബിൾ ഫൈബർ കൂട്ടണം. ഈ പ്രീബയോട്ടിക് പ്രൊബയോട്ടിക് ഫുഡൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ കൂടാതെ മരുന്നുകൂടെ ചേരുമ്പോൾ ഇത് മാനേജ് ചെയ്ത് വരാതെ, മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ എല്ലാം അവസാന പത്രം എന്നാണ് ചെയ്ത് ക്യാൻസറിലേക്ക് അത് പോകും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ എം എസ്. ഫുഡ് പോയിസണിങ് അതൊരു കോമൺ കണ്ടീഷൻ അല്ലേ?
0: ഇതാണ് അത് ഫുഡ് പോയിസണിങ്. ഇതാണ് ഒരു ഇൻഫ്ലമേഷൻ ഓഫ് എൻഡ്രൈറ്റിക്സിന് കാരണം. ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട്, പനികളുമുണ്ട് എൻഡ്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. സാൽമോണെല്ല ടൈഫ് വെച്ച് ടൈഫോയിഡ് ഫീവർ ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാ ഫുഡ് പോയിസണിങ്ങും ഇതിനകത്ത് വരും. കൊളറയാണെങ്കിലും, ഷിഗെല്ല, എല്ലാ ഫുഡ് പോയിസണിങ് വൈറലാണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും വരും. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ് വരുന്നത്. പല സമയത്തും നമുക്കിവിടെ എപ്പിഡമിക് ആയിട്ട് പല സ്ഥലങ്ങളിലും കൊളറയും ഇതെല്ലാം വന്നിട്ടുമുണ്ട്. പക്ഷെ ഇതിനെല്ലാം പ്രതിവിധി എന്നുള്ളത് തിളപ്പിച്ച വെള്ളം, ഭക്ഷണങ്ങളെല്ലാം തിളപ്പിച്ച് കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്ന് ഉള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന പ്രതിവിധി. ഇപ്പം ആ സമയത്ത് വെളിയിൽ നിന്ന് ജ്യൂസുകൾ അങ്ങനത്തെ എല്ലാം ഒഴിവാക്കണം. ഉച്ചയ്ക്ക്

0: എല്ലാം സാലഡ്സ് പോലും അത്ര സേഫ് അല്ല. അങ്ങനെ ശരിക്കും കഴുകി വൃത്തിയാക്കിയ സാലഡ്സേ കഴിക്കാവൂ. മണ്ണിനടി വളരുന്ന വസ്തുക്കളെല്ലാം ചൂടാക്കി തന്നെ കഴിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇങ്ങനത്തെയുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ രക്ഷ തേടാം.
1: പൈൽസ് അഥവാ ഹെമറോയിഡ്സ്, മൂലക്കുരു എന്ന് പറയും അല്ലെ, ഫിഷർ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകളെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന അസുഖങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം?
0: ഇത് സ്ഥിരമായി നിൽക്കുന്ന കോൺസ്റ്റിപേഷൻ കൊണ്ട് വരാം. കോൺസ്റ്റിപേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലബന്ധം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പോകണം മലം. നമ്മളെ പക്ഷേ ഇന്ത്യക്കാർക്ക് എല്ലാ ദിവസവും പോകുന്നതാണ് ഏറ്റവും, കാരണം നമ്മുടെ ഫുഡ് ഫൈബർ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫൈബർ ഫുഡ് ആയതുകൊണ്ട് എന്നും പോകുന്നതാണ് നമുക്ക് മിക്കവാറും, നമ്മുടെ ശീലം അതാണ്. അപ്പൊ 3 ദിവസമെങ്കിലും പോകാതെ ഇരുന്നതിൽ അത് കോൺസ്റ്റിപേഷൻ ആവും. കോൺസ്റ്റിപേഷൻ ആവുമ്പോൾ മലം കട്ടിയാവും. വെള്ളം കുടി കുറഞ്ഞാലും കോൺസ്റ്റിപേഷൻ വരാം. അത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. ഈ ഫുൾ അലിമെന്ററി കനാല് നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയുള്ള ഏക മാർഗം വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളത്. അത് മേളിൽ മുതൽ താഴെ വരെ. അപ്പം കോൺസ്റ്റിപേഷൻ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. അല്ല, ആദ്യത്തെ കാരണമാണ് ഇത്. രണ്ടാമത്തെ കാരണം ഹോർമോണൽ സാധനം കൊണ്ടും കോൺസ്റ്റിപേഷൻ വരും. ഹൈപ്പോതൈറോയിഡിസം വന്നാലും വേറെ ഒരുപാട് അസുഖത്തിൻ്റെ കൂടെ ചേർന്നും കോൺസ്റ്റിപേഷൻ വരാം. അപ്പം കാരണം വെച്ചാണ് കോൺസ്റ്റിപേഷൻ ചികിത്സിക്കേണ്ടത്. നോർമലായിട്ട് കാണുന്നത് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക, ഒരുപാട് ഫൈബ്രസ് ഫുഡ് കഴിക്കുക. അപ്പം അത് കുറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് പൈൽസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് വരും. ഈ ബ്ലഡ് ഫ്ലോയ്ക്കുള്ള ബ്ലോക്ക് വരും. നമ്മൾ സിറോസിസിന്റെ കൂടെ ഒക്കെ പറഞ്ഞായിരുന്നു. അല്ലാതെ പ്രഗ്നൻസിയിൽ വരും. അങ്ങനെ വേറെ പല കാരണങ്ങളും കൊണ്ട് പൈൽസ് വരും. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ സ്പിഞ്ചർ എന്ന് പറയുന്ന ഒരു ബോഡി അവസാനിക്കുന്ന ഭാഗമാണ്. അവിടുത്തെ വെയിൻ എല്ലാം ഇങ്ങനെ അനാസ്റ്റമോസിസ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ അതിനുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ മിക്കമാണ് പൈൽസ് എന്ന് പറയുന്നത്. അത് 3 ഗ്രേഡിൽ വരും. ഇന്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ്, അങ്ങനെ 3 ഗ്രേഡിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ചികിത്സിക്കാൻ പൈൽസിന് നല്ല ആദ്യമായിട്ട് കാരണം, പിന്നെ ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നല്ല മെഡിസിൻസ് നമുക്ക് തന്നെ ഉണ്ട്. അത് മെഡിസിൻ കൊടുത്തു. പിന്നെ ഈ ഫിഷറിന്റെ ഏറ്റവും പ്രധാന കാരണം കോൺസ്റ്റിപേഷൻ ആണ്. കട്ടിയായി മലം പോവുകയും പ്രഷറൈസ് ചെയ്ത് അത് വിണ്ടു കീറാൻ തുടങ്ങും. വീണ്ടും വീണ്ടും പോകുമ്പോൾ അത് ഹീൽ ചെയ്താവും. അങ്ങനെയാണ് ഫിഷർ വരുന്നത്. അതല്ലാതെ പലതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടും ഫിഷർ വരാറുണ്ട്. ഫിസ്റ്റുല അകത്തൊരു പഴുപ്പും ഒരു ഒറിജിൻ, ഒരു ഫസ്റ്റുലാർ ഒറിജിൻ വന്നിട്ട് അത് പുറത്തേക്ക് തള്ളി സ്കിന്നിലേക്ക് ഒരു ചാനൽ ഉണ്ടാക്കുന്നതാണ്. അത് മെഡിസിൻ വഴി മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഈ ദഹന വ്യവസ്ഥ, അലിമെന്ററി സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം?
0: ആദ്യം വരുന്നത് ഒരു ഹെൽത്തിയായ ഡയറ്റാണ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പം ഒരു പൊടിക്കുഞ്ഞിനെ എടുത്താൽ അതിന് 6-ാമത്തെ മാസം വരെ കമ്പൽസറി ആയിട്ടും ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരിക്കണം. ബ്രസ്റ്റ് മിൽക്ക് കഴിഞ്ഞ് 6 മാസം മുതലാണ് ബാക്കിയുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫുഡിൻ്റെയൊക്കെ വരുവാണെങ്കിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നല്ല ഫൈബർ അടങ്ങിയ നാരടങ്ങിയ ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഫ്രൂട്ട്സുകളെല്ലാം നമ്മുടെ അലർജി ഇല്ലാത്ത ഫുഡ് നോക്കി കഴിക്കണം. അതൊരു പ്രധാനമാണ്. നമ്മൾ IBS പറഞ്ഞ കണക്ക് ഇതെല്ലാം നമ്മുടെ നല്ല പ്രോട്ടീൻസ്, ലീൻ പ്രോട്ടീൻസ്, ലെന്റിൽസ്. ലെന്റിൽസ് എന്ന് പറയുമ്പോൾ ലെൻസ് പോലുള്ള മുതിര,
1: പരന്ന
0: പയർവർഗ്ഗങ്ങൾ, ഇതെല്ലാം ചിക്ക് പീസ് എല്ലാം നമ്മുടെ ഇതിൽ, കടല എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ നല്ല ഫാറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത്. ഈ ട്രാൻസ് ഫാറ്റുകളെല്ലാം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കി വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം നല്ലതായിട്ട്. അതേപോലെ തന്നെ ഈ പ്രീബയോട്ടിക്സ്, ഞാൻ പറഞ്ഞ പ്രീബയോട്ടിക്സ് എന്താണെന്ന്, പ്രോബയോട്ടിക്സ് നമ്മുടെ ഫുഡിൽ കേട് എല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ നല്ലൊരു പ്ലാന്റ് ഡയറ്റ് നമ്മൾ കൊണ്ടുപോകണം. നന്നായി വെള്ളം കുടിക്കണം. പിന്നെ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൽക്കഹോൾ ഒഴിവാക്കണം. പുകയില്ല, മുറുക്കാൻ ഇതെല്ലാം ഒഴിവാക്കണം. സ്മോക്കിംഗ് ഒഴിവാക്കണം. ഇങ്ങനത്തെ എല്ലാ ഈ ഇങ്ങനത്തെ ഡ്രഗ് അഡിക്ഷൻ മുതലെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ഡ്രഗും ആൾക്കഹോളിന്റെയും കാര്യം പറയുമ്പോൾ സത്യത്തിൽ ഇത് സ്കൂൾ തലത്തിൽ നമുക്ക് നല്ല ശീലം ശീലിപ്പിക്കാൻ പറ്റുന്നത് കൊച്ചുകുട്ടികളിലാണ്. അഡോളസൻസ് എത്തുന്നതിന് മുമ്പേ ഇത് ചീത്ത, ഇത് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബോധം ഉണ്ടാവും ഇതെന്തുകൊണ്ട് ഉപയോഗിക്കരുതെന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം ഫുഡിന്റെ അവയർനെസ് ആണെങ്കിലും ഫുഡിന്റെ ശീലമാണെങ്കിലും ബാക്കി ദുശീലങ്ങളാണെങ്കിലും കൊച്ചിലെ മുതലേ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ അതൊരു നോർമലാവും, കുട്ടികൾ അങ്ങനെ തന്നെ പോവും. വളരുമ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്ത് ഡയറ്റ് എല്ലാ വീട്ടിലും പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. അപ്പം നല്ലൊരു ദഹന വ്യവസ്ഥയുള്ള ബോഡി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഈവൻ മെന്റലി പോലും നമ്മൾ ഭയങ്കര ഫിറ്റായ ഒരു ബോഡി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ MSമായുള്ള അഭിമുഖം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായും വളരെ വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ ദീപ MSനോട്. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ്

0: ത്തിന്റെ സ്നേഹം അറിയിക്കുന്നു.
1: എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് 90.4 FM റേഡിയോ സന്ദനത്തിന് ഞാൻ നന്ദി പറയുന്നു.
0: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

0: நீ பயமின்றி, நீ பயமின்றி துணிந்து செல்லு.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ஆல்கஹால். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. രേഖകളില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ 28 കോളേജുകളിലും പ്രായപൂർത്തിയായവർക്കുള്ള വിദ്യാഭ്യാസ പരിപാടികളിലും പ്രവേശനം വിലക്കാൻ ഫ്ലോറിഡ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വോട്ടു ചെയ്തു. കോളേജ് സീറ്റുകൾ ഫ്ലോറിഡയിലെ സ്ഥിരതാമസക്കാർക്കും US പൗരന്മാർക്കും മാത്രമായി മാറ്റിവെക്കണമെന്നാണ് ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന ഗവർണർ റോൺ ഡിസെന്റിസ് ഉൾപ്പെടെയുള്ളവരുടെ വാദം. എന്നാൽ ഈ തീരുമാനം ഇവിടെ വളർന്ന യുവതലമുറയുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർക്കുമെന്നും കോളേജ് സിസ്റ്റത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. സാൽമോണെല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമുഖ അമേരിക്കൻ കമ്പനിയായ ഊട്സ് പുറത്തിറക്കുന്ന വിവിധയിനം പൊട്ടറ്റോ ചിപ്സുകൾക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ഉയർന്ന ക്ലാസ് 1 ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കോ മരണത്തിനോ വരെ കാരണമായേക്കാവുന്ന സാഹചര്യങ്ങളിലാണ് FDA സാധാരണയായി ഈ വിഭാഗത്തിൽപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി 5 ദിവസത്തിനുള്ളിൽ 10,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. പ്രതിദിനം കുറഞ്ഞത് 2,000 പേരെ വീതം അറസ്റ്റ് ചെയ്യാനാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ US തടങ്കൽ കേന്ദ്രങ്ങളിലുള്ളവരുടെ എണ്ണം 63,000 കടന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. എന്നാലും കോടതി ഉത്തരവുകൾ ലംഘിച്ചും സഭാംഗങ്ങളെ പോലും തടവിലാക്കിയും നടത്തുന്ന ഈ അറസ്റ്റുകൾക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അമേരിക്കയിലെ ഗ്രേറ്റർ സിയാറ്റിൽ മേഖലയിലെ 4,000-ലധികം മലയാളി കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേരള അസോസിയേഷൻ ഓഫ് വാഷിംഗ്ടൺ. മലയാളി സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ സംഘടന മലയാളം ക്ലാസുകൾ, കായിക മത്സരങ്ങൾ, കുടുംബസംഗമങ്ങൾ, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം തുടങ്ങി വർഷം മുഴുവൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. സിയാറ്റിൽ മേഖലയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സാംസ്കാരിക പാരമ്പര്യവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. നോർത്ത് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ മുഖ്യപ്രഭാഷകനായി എത്തിയ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രോപൊലിത്തയ്ക്ക് ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഭദ്രാസന മെത്രോപൊലിത്ത സക്കറിയ മാർ നിക്കോളാവോസ്, ഭദ്രാസന ചാൻസലർ ഫാദർ തോമസ് ബോൾ, കോൺഫറൻസ് കോർഡിനേറ്റർ ഫാദർ അലക്സ് ജോയ്, സെക്രട്ടറി ജെയ്സൺ തോമസ് ട്രഷറർ ജോൺ താമരവേലിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ടെക്സസിലെ മലയാളി സമാജം ഓഫ് ലീഗ് സിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷം ആവണിത്തേനൽ 2026 August 15 ലീഗ് സിറ്റിയിലെ ജോണി അറോൾഫോ സിവിക് സെന്ററിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ട്രൈ ചെയ്ത് നോക്കാം അല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി.

അയ്യപ്പൻ മാർ ഞങ്ങൾക്കൊരു ജാതി ഒരു മതമൊരു ദൈവം ചെറുമേ

Allah'a emanet olun.

மாய் மகர சங்கிரம சங்க கனகாபிஷேகம் செய்யும் நடையில்